പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ആഗസ്റ്റ് 11 സഞ്ചരിക്കുന്നു. 1908 ആഗസ്റ്റ് 11, നിറഞ്ഞ പുഞ്ചിരിയോടെ ഇതാ ഒരു 18-കാരൻ കൊലമരത്തിനടുത്തേക്ക് നടക്കുന്നു. ചിരി മായാതെ തന്നെ കൊലക്കയർ കഴുത്തിലണിയിക്കുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ബംഗാളി വിപ്ലവകാരി ഖുദിറാം ബോസ് തൂക്കുകയറിന് ഇരയായിരിക്കുന്നു. 1921 ആഗസ്റ്റ് 11, വേരുകൾ എന്ന ലോകപ്രശസ്തമായ കൃതിയിലൂടെ ആഫ്രിക്കൻ വംശജരായ തൻ്റെ പൂർവികരെ കണ്ടെത്താൻ ശ്രമിച്ച അമേരിക്കൻ എഴുത്തുകാരൻ അലക്സ് ഹാലി ന്യൂയോർക്ക് നഗരത്തിലെ ഇത്താക്കയിൽ ഭൂജാതനായിരിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, പ്രഭാത ശബ്ദം തുടരുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ദേശഭക്തി ഗാനം.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ

0: കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൗരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെ കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.
1: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കുട്ടികളെ തല്ലി തന്നെ വളർത്തണം എന്ന് ഇന്നും വാശി പിടിക്കുന്ന അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്, നാട്ടുകാരും ഉണ്ട്. ഇക്കാര്യത്തിൽ ആളുകൾ രണ്ടു പക്ഷക്കാരാണ്. തല്ലാൻ പാടില്ല എന്ന് ചിലർ, തല്ലാതെ എങ്ങനെ ശരിയാക്കി എടുക്കും എന്ന് മറ്റു ചിലർ. തർക്കത്തിനും വാദത്തിനും അഭിപ്രായ പ്രകടനത്തിനുമിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരാൾ മറ്റൊരാളെ തല്ലുന്നത്, അത് മുതിർന്നൊരാൾ കുട്ടിയായാലും മുതിർന്നയാൾ മുതിർന്ന വേറൊരാളെ ആയാലും അത് മനസ്സിൽ മുറിവുണ്ടാക്കുന്ന കാര്യമാണ്, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ്. കുട്ടികളായതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല എന്ന് കരുതുന്നവരുണ്ടാകാം. അവരോടൊന്നേ പറയാനുള്ളൂ, രാജ്യം നഷ്ടപ്പെട്ട രാജാവും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണ്. നിങ്ങൾ മുതിർന്നവർക്കാണ് ആരിൽ നിന്നെങ്കിലും ഒരു തല്ല് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങൾ മറക്കുമോ? അത് ചിലപ്പോൾ നിങ്ങളിൽ പകയായി തന്നെ വളർന്നു എന്ന് വരില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് തല്ല് കിട്ടുമ്പോഴും നിങ്ങളെ കൊന്നുകളയാനുള്ള ദേഷ്യം അവർക്കുണ്ടാകും. പക്ഷെ അതിനെ നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുന്നത് എന്നറിയാമോ? നല്ലതിനു വേണ്ടിയല്ലേ മക്കളെ തല്ലുന്നത്? നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടിയല്ലേ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ പഞ്ചാര വാക്കുകളിലും പിന്നെ മാതാപിതാക്കളോടും അധ്യാപകരോടുമുള്ള ഇഷ്ടം, സ്നേഹം, അടുപ്പം, മമതാബോധം എന്നിവയിലും കുട്ടികൾ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ്. കുട്ടികളെ ബെഞ്ചിന്റെയോ ഡെസ്കിന്റെയോ മുകളിൽ കയറ്റി നിർത്തുക, ക്ലാസ്സിന് പുറത്തു നിർത്തുക തുടങ്ങിയവയിലൂടെ അവർക്കുണ്ടാകുന്ന മനസ്സിലെ മുറിവ് കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകില്ല തന്നെ. വേദനകൾ മനുഷ്യൻ മറക്കുമായിരിക്കും, പക്ഷേ ഇൻസൾട്ട് അത് മറക്കാൻ പ്രയാസമായിരിക്കും. പാഞ്ചാലിയുടെ ചിരി എന്നൊരു പ്രയോഗമുണ്ട്. സ്ഥലജല വിഭ്രാന്തിയിൽ ദുര്യോധനാദികൾ നട്ടം തിരിഞ്ഞു കാണിച്ച വിക്രിയകൾ കണ്ട് പാഞ്ചാലി പൊട്ടിച്ചിരിച്ചത് അതാണ് ദുര്യോധനന് ഇൻസൾട്ടായത്, പകയായി വളർന്നത്. സൂചി കുത്താൻ പോലും ഇടം നൽകില്ലെന്ന വാശിയിൽ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത്. മനുഷ്യൻ മനുഷ്യനെ അപമാനിക്കുന്നതിനേക്കാൾ ക്രൂരമായി വേറൊന്നില്ല തന്നെ. അതുകൊണ്ട് ഒരു ശിക്ഷാ നടപടികളും കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് തന്നെ. തവളയെ കല്ലെറിയുന്ന കുട്ടിയുടെ മനഃശാസ്ത്രം വളരെ ലളിതമായി സിഗ്മണ്ട് ഫ്രോയിഡ് വിവരിക്കുന്നുണ്ട്. തവള തിരിച്ചുപദ്രവിക്കില്ല എന്ന ഉറപ്പ് കുട്ടിക്കുള്ളതുകൊണ്ടാണ് അതിനെ തുടരെ തുടരെ കല്ലെറിയുന്നത്. എന്നാൽ കുട്ടി ഒരിക്കലും അതേ ലാഘവത്തോടെ ഒരു പാമ്പിനെയോ പട്ടിയെയോ കല്ലെറിയില്ല. അതേ കാര്യം തന്നെയാണ് മനുഷ്യൻ മനുഷ്യരെ തല്ലുന്ന കാര്യത്തിലും തേജോവധം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ സംഭവിക്കുന്നത്. തിരിച്ചൊന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നുറപ്പ്. അധ്യാപകർ കുട്ടികളെ തല്ലുന്നതിന് പിന്നിലും രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കുന്നതിന് പിന്നിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ? എന്നാൽ ഇന്നത്തെ കുട്ടികൾ പ്രതികരിക്കും, തിരികെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് കുട്ടികൾ പഴയ പോലെയല്ല എന്ന് ചിലരെങ്കിലും പരാതി പറയുന്നത്. അല്ലെങ്കിൽ തന്നെ തല്ലി പേടിപ്പിച്ച് ഇന്നോളം നിങ്ങൾ ആരെ നന്നാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. മാർക്ക് കുറഞ്ഞതിന് തല്ലി, വികൃതി കാട്ടിയതിന് തല്ലി, സാറില്ലാത്ത പിരീഡിന് കൂട്ടുകാരോട് സംസാരിച്ചതിന് തല്ലി, വീട്ടുജോലിയുണ്ടായിരുന്നതുകൊണ്ട് ഇമ്പോസിഷൻ എഴുതാത്തതിന് തല്ലി, അസംബ്ലിയിൽ താമസിച്ചെത്തിയതിന് തല്ലി, പദ്യം ചൊല്ലിയത് തെറ്റിപ്പോയതുകൊണ്ട് തല്ലി, അധ്യാപകർ തല്ലിയതറിഞ്ഞ് വീട്ടുകാരും തല്ലി. നിങ്ങൾ സൂക്ഷ്മ പരിശോധന ചെയ്തു നോക്കൂ. നിങ്ങൾ പത്താം ക്ലാസ് ജയിച്ചതോ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് കിട്ടിയതോ ഒന്നും ഈ തല്ലുകൊണ്ടിട്ടല്ല, പഠിച്ചതുകൊണ്ടാണ്. പഠിച്ചതുകൊണ്ട് മാത്രമാണ്. തല്ലി പേടിക്കാതെ പഠിച്ചിരുന്നെങ്കിലും ജയിച്ചേനെ. പക്ഷേ നിങ്ങളുടെ കഴിവുകളേക്കാൾ വിജയത്തിന്റെ അവകാശം അധ്യാപകർ ചൂരൽ വടി കൊണ്ട് നൽകിക്കഴിഞ്ഞു. ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും തല്ലിയതെന്ന മധുരമൊഴി കേട്ട് നിങ്ങൾക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ വരെ പിശാചായി നിന്നവർ ഇന്ന് മാലാഖമാരായി അനുഭവപ്പെടുന്നത്. ആ കലാവിദ്യ അവർക്ക് നല്ല വശമായിരുന്നു താനും. കുട്ടികളെ ശിക്ഷിക്കുന്നത് ഔചിത്യമില്ലായ്മയാണ്, ധാരണക്കുറവുകൊണ്ടാണ്. ഒരു പഠനകാര്യത്തെയും ഭയപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കി കൊടുക്കാനാവില്ല തന്നെ. അവരുടെ മനസ്സുകളിൽ മുറിപ്പാടുണ്ടാകുന്ന വിധമുള്ള ശിക്ഷകൾ, ബോഡി ഷേമിംഗ് എന്നിവയൊന്നും ആധുനിക കാലത്ത് ആവശ്യമില്ല തന്നെ. സ്വതന്ത്രമായ മനസ്സ്, പകയും പ്രതികാരവുമില്ലാത്ത മനസ്സ്, അതാണ് ആധുനിക മനസ്സെന്ന് ഓർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. മലയാളം ആരംഭിക്കുന്നു. ഉറക്കച്ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണ്ണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നുതിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളഞ്ഞു മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ പ്രണയിനി നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ എൻ്റെ മലയാളം ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ബാലാമണിയമ്മയെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയത്രിയായിരുന്നു ബാലാമണിയമ്മ. മാതൃത്വത്തിന്റെ കവയത്രി എന്നറിയപ്പെടുന്ന ബാലാമണിയമ്മ ജീവിതാനുഭവങ്ങളുടെ നിരവധി തലങ്ങൾ എഴുത്തിലൂടെ ആവിഷ്കരിച്ചു. സ്നേഹം, വാത്സല്യം, ആർദ്രത ഇവയെല്ലാം നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃഭാവവും ശൈശവ നിഷ്കളങ്കതയും മനോഹരമായി അവതരിപ്പിക്കുന്ന രചനകൾ. മാതൃവാത്സല്യത്തിന്റെ ചൂട് പകർന്ന ആ കവിതകൾ ഒരു താരാട്ട് പോലെ ഇന്നും മലയാളികൾ ചൊല്ലുന്നു. പക്ഷേ അതിനുമപ്പുറം ദേശഭക്തിയും ദാർശനികതയും തുളുമ്പുന്ന വരികളും ആ തൂലികയിൽ വിരിഞ്ഞു. തോട്ടിലാട്ടും ജനനിയെ പെട്ടെന്ന് തട്ടിനീക്കി രണ്ടോമനക്കൈയുകൾ, കേട്ടു പിന്നിൽ നിന്ന് ഇക്കിളി വാക്കുകൾ, കാട്ടുകെന്നുടെ കൊച്ചനിയെത്തിയെ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണി ഇപ്പോൾ തിരിച്ചെത്തിയേയുള്ളൂ. ഇങ്ങനെ എന്നും വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എത്രയോ കവിതാശകലങ്ങൾ. ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ചുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശൂർ ജില്ലയിലെ പുന്നിയൂർ കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ 1909 ജൂലൈ 19 ബാലാമണിയമ്മയുടെ ജനനം. കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. അമ്മാവന്റെ ഗ്രന്ഥശേഖരവും ശിക്ഷണവും ഔപചാരിക വിദ്യാഭ്യാസവും ലഭിക്കാതിരുന്ന ബാലാമണിക്ക് മാർഗദർശകമായി 1928 മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരെ വിവാഹം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി മകളാണ്. ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണിയമ്മയുടെ ആദ്യ കവിതയായ കൂപ്പുകൈ ഇറങ്ങുന്നത് 1930 കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷത്ത് തമ്പുരാനിൽ നിന്ന് 1947 സാഹിത്യ നിപുണ ബഹുമതി നേടി. ബാലാമണിയമ്മയുടെ മഴിവിന്റെ കഥ എന്ന കവിത ഏറെ ശ്രദ്ധേയമാണ്. പുരാണ കഥകൾക്കും കഥാപാത്രങ്ങൾക്കും സ്വന്തമായി ഒരു വ്യാഖ്യാനം നൽകാൻ അവർക്ക് കഴിഞ്ഞു. നാടകീയ സ്വാഗതാഖ്യാന രൂപത്തിൽ രചിച്ചിട്ടുള്ള ഈ കവിതയിൽ പരശുരാമന്റെ മനോവികാരങ്ങളാണ് ചിത്രീകരിക്കുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലവും കേരളത്തിന്റെ വർത്തമാനകാല അവസ്ഥയും എല്ലാം ഈ കവിതയിൽ പരശുരാമന്റെ മനസ്സിലൂടെ കവയത്രി കാട്ടിത്തരുന്നു. ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബാലാമണിയമ്മയുടെ കവിതകൾ. മാതൃത്വവും നിഷ്കളങ്കമായ ശൈശവഭാവവും അവയിൽ മുന്നിട്ട് നിന്നു. അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, കളിക്കൊട്ട, പ്രണാമം, സോപാനം, മുത്തശ്ശി, അമൃതം ഗമയ, നിവേദ്യം, മാതൃഹൃദയം, കളങ്കമറ്റ കൈ എന്നിവയാണ് മറ്റ് പ്രധാന കൃതികൾ. നിരവധി ബഹുമതികളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. 5 വർഷത്തോളം അൾഷിമേഴ്സ് രോഗിയായിരുന്നു. 2004 സെപ്റ്റംബർ 29 അന്തരിച്ചു. ഓണവെളിച്ചം എന്ന കവിതയിൽ നിന്നും വെണ്ണിലാവോളമായി പൊൻവെയിൽ നാളമായി മണ്ണിന്റെ മക്കൾക്കും എത്തിയറ്റി മാവേലി മന്നന്റെ മാലാറ്റും പുഞ്ചിരി മാമല നാട്ടിനെ സ്പർശിച്ചല്ലോ. ആ വിശ്വവന്യൻ തൻ ആശീർവചനങ്ങൾ ആറ്റിലും കാറ്റിലും കേൾക്കായല്ലോ. ഇങ്ങേതു പാഴ്മരക്കൊമ്പിലും പക്ഷികൾ സംഗീതമേളം തുടർന്നാരല്ലോ. ഭൂമിയിൽ പച്ചപ്പും മർത്തിഹൃദയത്തിൽ പ്രേമക്കുളിർമയും വ്യാപിച്ചല്ലോ. പാടത്തും തോപ്പിലും പൂതയിടും മക്കളെ പാടിക്കൊണ്ടങ്ങിങ്ങലയുവോരേ. മായാതെ നിൽക്കാവൂ നിങ്ങളിൽ എന്നെന്നും ഈ ഓണനാളുകൾ തൻ വെളിച്ചം. ഭാവിതൻ മുൾച്ചെടി പൂക്കള കൈകൾക്ക് നോവാതെ നുള്ളുവാനൊക്കും വണ്ണം. ഇങ്ങനെ ലളിതമായ വരികൾ കൊണ്ട് മനസ്സിനെ പ്രകാശമാക്കാൻ കഴിയും വിധമുള്ള രചനകൾ സാധ്യമാക്കിയ എഴുത്തുകാരിയാണ് ബാലാമണിയമ്മ. തന്റെ കവിതകൾ പണ്ഡിതോചിതമാവരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പഴയകാല കവികൾ പറയുന്നത് പോലെ ഉഴിയിൽ ചെറിയവർക്ക് ഉര ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു ബാലാമണിയമ്മ കവിതകൾ കുറിച്ചത്. കാലമിത്ര കടന്നുപോയിട്ടും അവ കാവ്യ സൗരഭ്യമാർന്ന് നിലകൊള്ളുന്നതും അതുകൊണ്ട് തന്നെയാണ്.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ.

ശ്വേതാവ് കുളിർന്ന ഒരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികേ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി, മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കടം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ബൗദ്ധികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. യു പി ഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യു എസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കു ശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. യു പി ഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced and if so, its scope and structure.
0: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है, बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृह मंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से, ये भी आप विश्वास दिलाना पड़ेगा.
0: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പുകൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദി സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5-ാമത് യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6000-ലധികം വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
4: स्कॉलरशिप जाएगी स्टूडेंट्स के नाम, लेकिन जाएगी यूनिवर्सिटी को, यूनिवर्सिटी से कॉलेज में, फिर कॉलेज फिर ढूंढेगा. इतना समय लग जाता था कि जब तक स्कॉलरशिप पहुंचती थी तब तक पता चला परीक्षा वरीक्षाएं सब निपट गई. स्कॉलरशिप का उद्देश्य क्या है? सही समय पर स्टूडेंट्स की सही जरूरत पूरी हो जाए पढ़ाई लिखाई. सिंगल क्लिक से हर महीने समय पर बच्चों को स्कॉलरशिप पहुंचेगी.
0: ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി ടി സിദ്ദിഖ്, മന്ത്രി എം ലിജു എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലി തർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവു ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലി തർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിൽ ഉണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132, 570 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. UPI ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
5: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടുക്കള ആരംഭിക്കാം. ഒരു കർഷകൻ തന്റെ പറമ്പിലെ കിണറ്റിലേക്ക് ഒരു ചത്ത പന്നി എറിഞ്ഞിടുന്നു. അധികം വൈകാതെ ആ മാംസത്തിന്റെ ഗന്ധം പിടിച്ച് ഒരുപറ്റം എലികൾ കിണറ്റിലേക്ക് ചാടുന്നു. ആദ്യം അതൊരു സ്വർഗമാണ്. ആരും വിശക്കുന്നില്ല, മത്സരമില്ല, വഴക്കില്ല, എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്നു, മാംസം തീരുന്നു, വിശപ്പ് തുടങ്ങുന്നു. അപ്പോഴാണ് അവർ ഒരു സത്യം തിരിച്ചറിയുന്നത്. തങ്ങൾ ഭക്ഷണം തേടി വന്നതല്ല, ഒരു കെണിയിലേക്കാണ് ചാടിയതെന്ന്. പുറത്തു കടക്കാൻ വഴിയില്ല. കിണറിന്റെ ഭിത്തികൾ വളരെ ഉയരമുള്ളതാണ്. ജീവനോടെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആദ്യം പരസ്പരം സ്നേഹിച്ചവർ പിന്നീട് ശത്രുക്കളാകുന്നു. ജീവനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നു. വിശപ്പ് സൗഹൃദത്തെ വിഴുങ്ങുന്നു. ഭയം മനുഷ്യത്വത്തെ പോലും ഇല്ലാതാക്കുന്നു. അവ പരസ്പരം ആക്രമിക്കുന്നു. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു. ഒടുവിൽ ഒരൊറ്റ എലി മാത്രം അവശേഷിക്കുന്നു. അപ്പോഴാണ് കർഷകൻ കയറ് താഴ്ത്തി അതിനെ പുറത്തെടുക്കുന്നത്. കരുണ കൊണ്ടല്ല, കണക്കുകൂട്ടൽ കൊണ്ടാണ്. ഇനി ആ എലി ധാന്യം തിന്നില്ല, സ്വന്തം വർഗത്തെ വേട്ടയാടും. കർഷകൻ ഒരു എലിയെ രക്ഷിച്ചില്ല, ഒരു വേട്ടക്കാരനെ സൃഷ്ടിച്ചു. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം കർഷകനല്ല, എലിയുമല്ല, കെണിയാണ്. കാരണം കെണിയെ കാണാൻ കഴിയാത്തവരാണ് അതിൽ കുടുങ്ങുന്നത്. ഒരു കെണി ഒരിക്കലും ഞാൻ കെണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അതെപ്പോഴും അവസരത്തിന്റെ വേഷത്തിലാണ് വരുന്നത്. കൂടുതൽ ലാഭം, കൂടുതൽ സുരക്ഷ, കൂടുതൽ ആഡംബരം, കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ വികസനം. അധികാരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നത് മനുഷ്യരെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കുന്നതല്ല, അവർ സ്വയം കെണിയിലേക്ക് നടക്കുന്നതാണ്. ഈ കഥ വായിക്കുമ്പോൾ പലരും ചിരിച്ചേക്കാം. എലികൾക്ക് ഇത്രയും ബുദ്ധിയില്ല. ശരിയാണ്, പക്ഷെ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യർ പലപ്പോഴും എലികളേക്കാൾ വലിയ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് ലോകമഹായുദ്ധങ്ങൾ, വർഗഹത്യകൾ, ജാതിക്കൊലകൾ, മതകലാപങ്ങൾ, വംശഹത്യകൾ, ഇവയെല്ലാം സാധാരണ മനുഷ്യർ തന്നെയാണ് ചെയ്തത്. ഒരു രാത്രി കൊണ്ട് ആരും കൊലയാളികളാകുന്നില്ല, ഒരു രാത്രി കൊണ്ട് ആരും വിദ്വേഷികളാകുന്നില്ല. അതിനു മുൻപ് വർഷങ്ങളോളം അവരുടെ മനസ്സിൽ ഭയവും വെറുപ്പും വിതച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കഥ എലികളെക്കുറിച്ചല്ലെന്ന് പറയുന്നത്. ഇത് മനുഷ്യ മനസ്സിനെ കുറിച്ചാണ്. കഥയിൽ ഒരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി: എലികളുടെ ശത്രു ആരായിരുന്നു? മറ്റേ എലിയോ? അല്ല. വിശപ്പോ? അല്ല. കിണറോ? അതുമല്ല. അവയെയെല്ലാം കിണറ്റിലാക്കിയ കർഷകനായിരുന്നു യഥാർത്ഥ കാരണം. പക്ഷേ എലികൾക്കത് മനസ്സിലായില്ല. അവർ മുന്നിൽ കണ്ട എലിയെ മാത്രമാണ് ശത്രുവായി കണ്ടത്. ഇതാണ് അധികാരത്തിന്റെ ഏറ്റവും പഴയ തന്ത്രം. നിങ്ങൾ യഥാർത്ഥ ശത്രുവിനെ കാണരുത്, പകരം നിങ്ങളുടെ തൊട്ടടുത്ത മനുഷ്യനെയാണ് ശത്രുവായി കാണേണ്ടത്. അപ്പോൾ അധികാരത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ ഇന്നുവരെ ഭരണാധികാരികൾ ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രമുണ്ട്. ഡിവൈഡ് ഇറ്റ് എംപയർ, വിഭജിക്കുക പിന്നീട് ഭരിക്കുക. ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം അവരെ പരസ്പരം സംശയിക്കുന്നവരാക്കണം, പിന്നീട് പരസ്പരം വെറുക്കുന്നവരാക്കണം, അവസാനം

പരസ്പരം നശിപ്പിക്കുന്നവരാക്കണം. അപ്പോൾ ഭരണാധികാരി സുരക്ഷിതനാകും. ചരിത്രത്തിൽ ഇതിന്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിന്റെ അടിസ്ഥാന തന്ത്രമായി ഇതുപയോഗിച്ചു. ജാതികൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ, രാജാക്കന്മാർ തമ്മിൽ, എല്ലാവരെയും തമ്മിലടിപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം അതിന്റെ നേട്ടം കൊയ്തു. അവർ വെടിയുണ്ടകളെക്കാൾ കൂടുതൽ ഉപയോഗിച്ചത് അവിശ്വാസമായിരുന്നു. 1848 കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു വാചകത്തോടെയാണ് ആരംഭിക്കുന്നത്: ഇതുവരെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. ഈ വാചകം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. മാർക്സ് പറയുന്നത് എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്യുന്നു എന്നല്ല, അദ്ദേഹം പറയുന്നത് മറ്റൊന്നാണ്. സമൂഹത്തിലെ സമ്പത്ത് സൃഷ്ടിക്കുന്നവരും അത് നിയന്ത്രിക്കുന്നവരും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. എന്നാൽ ആ വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ചൂഷണ സംവിധാനം നിലനിൽക്കില്ല. അപ്പോൾ എന്തു ചെയ്യണം? അവരെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലാക്കണം. അതുകൊണ്ടാണ് മാർക്സിന്റെ രചനകളിൽ ആവർത്തിച്ചു വരുന്ന ഒരാശയം തെറ്റായ ബോധം എന്നതാണ്. മനുഷ്യൻ തന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാതെ ജീവിക്കുന്ന അവസ്ഥ. വിശക്കുന്ന എലി മറ്റൊരു വിശക്കുന്ന എലിയെ ശത്രുവായി കാണുമ്പോൾ അത് വെറും വിശപ്പല്ല, അതൊരു രാഷ്ട്രീയ വിജയമാണ്. ഈ കഥയിൽ രാഷ്ട്രീയം മാത്രമല്ല, ആഴത്തിലുള്ള മനഃശാസ്ത്രവുമുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ക്ഷാമം അനുഭവിക്കുമ്പോൾ തലച്ചോർ ദീർഘകാല ചിന്ത കുറയ്ക്കും. ഉടനടി രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തിലേക്ക് അത് ചുരുങ്ങും. ന്യൂറോ സയൻസിൽ ഇതിനെ സർവൈവൽ മോഡ് എന്ന് വിളിക്കുന്നു. അമിഗ്ദാല കൂടുതൽ സജീവമാകും, ഭയം കൂടും, യുക്തിചിന്ത കുറയും, മറ്റുള്ളവരിലുള്ള വിശ്വാസം കുറഞ്ഞു വരും. അതാണ് യുദ്ധകാലത്തും ക്ഷാമകാലത്തും സമൂഹങ്ങൾ വേഗത്തിൽ അക്രമാസക്തമാകാനുള്ള ഒരു കാരണം. അപ്പോൾ അധികാരത്തിനൊരു ചെറിയ അഭ്യൂഹം മാത്രം മതി, ബാക്കിയുള്ള ജോലി മനുഷ്യരുടെ ഭയം ചെയ്യും. കിണറ്റിലെ എലികൾക്കും സംഭവിച്ചത് അതാണ്. രസകരമായൊരു കാര്യമുണ്ട്, എല്ലാവരും യഥാർത്ഥത്തിൽ വിശന്നിരിക്കണമെന്നില്ല, വിശക്കും എന്ന ഭയം മാത്രം മതി. മനഃശാസ്ത്രത്തിൽ ഇതിനെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ, അവൻ എന്റെ അവസരമെടുത്താൽ, നാളെ ഭക്ഷണമില്ലെങ്കിൽ, ഈ ചിന്തകൾ മനുഷ്യരെ കൂടുതൽ സ്വാർത്ഥരാക്കും. പിന്നീട് അവർ ശത്രുക്കളെ സൃഷ്ടിക്കാൻ തുടങ്ങും. ആ ശത്രു യഥാർത്ഥത്തിൽ ശത്രുവായിരിക്കണമെന്നില്ല, ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി കാലങ്ങളിൽ വിദ്വേഷ രാഷ്ട്രീയം കൂടുതൽ ശക്തമാകുന്നത്. ഈ കഥയിൽ കർഷകനെ ഒരു വ്യക്തിയായി മാത്രം കണ്ടാൽ അതിന്റെ അർത്ഥം നഷ്ടപ്പെടും. കർഷകൻ ഒരു സംവിധാനമാണ്, അധികാരത്തിന്റെ രൂപമാണ്. അതൊരു സർക്കാർ മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയാകാം, ഒരു മതസ്ഥാപനമാകാം, ഒരു മാധ്യമ ശൃംഖലയാകാം, ഒരു സാമ്പത്തിക വ്യവസ്ഥയാകാം, അല്ലെങ്കിൽ മനുഷ്യരെ പരസ്പരം സംശയിക്കാൻ പഠിപ്പിക്കുന്ന ഏതൊരു ആശയ വ്യവസ്ഥയുമാകാം. കഥയുടെ ശക്തി അവിടെയാണ്. അതിന് ഒരാളുടെ മുഖമല്ല, ഓരോ കാലത്തും ആ മുഖം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ തന്ത്രം മാറില്ല. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, സ്വയം ലാഭമുണ്ടാക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭരണാധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു: ബലപ്രയോഗം കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ ദീർഘകാലം ഭരിക്കാൻ കഴിയില്ല. പട്ടാളം കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കാം, ജയിലിലടയ്ക്കാം, കൊല്ലാം, പക്ഷെ അതുകൊണ്ടൊരു ഭരണകൂടം നൂറ്റാണ്ടുകളോളം നിലനിൽക്കില്ല. ജനങ്ങൾ സ്വന്തം അവസ്ഥയെ സ്വാഭാവികമായി അംഗീകരിക്കണം. അവർക്ക് ചൂഷണം ചൂഷണമായി തോന്നാതിരിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ആയുധം തോക്കല്ല, ആശയങ്ങളാണ്.

ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായ അന്റോണിയോ ഗ്രാംഷി ജയിലിലിരുന്നു കൊണ്ടാണ് ലോകത്തെ മാറ്റിമറിച്ച ഒരാശയം അവതരിപ്പിച്ചത്. അത് ഹെജിമണി എന്ന ആശയമായിരുന്നു. ഒരു ചോദ്യം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. യൂറോപ്പിലെ ദരിദ്രരും തൊഴിലാളികളും എന്തുകൊണ്ടാണ് തങ്ങളെ ചൂഷണം ചെയ്യുന്ന സംവിധാനത്തിനെതിരെ എപ്പോഴും കലാപം നടത്താത്തത്? അവരുടെ എണ്ണം കൂടുതലാണല്ലോ, അവർക്ക് ശക്തിയുമുണ്ട്, പിന്നെ എന്തുകൊണ്ട്? ഗ്രാംഷിയുടെ ഉത്തരം വളരെ ലളിതമായിരുന്നു. ഭരണവർഗം സമ്പത്ത് മാത്രമല്ല നിയന്ത്രിക്കുന്നത്, മനുഷ്യരുടെ ചിന്തകളെയും നിയന്ത്രിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവനൊരു പ്രത്യേക ലോകത്തിലേക്കാണ് വളരുന്നത്. കുടുംബം, സ്കൂള്, മതസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, സിനിമ, പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ, ഇവയെല്ലാം ചേർന്ന് ഒരു കാര്യം പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ലോകം, ഇതാണ് സ്വാഭാവികം. അപ്പോൾ അനീതി പോലും സാധാരണ കാര്യമായി തോന്നിത്തുടങ്ങും. കഥയിലെ എലികൾക്ക് ഒരിക്കലും ഒരു സംശയം തോന്നില്ല. നമ്മൾ ആരാണ് ഇവിടെ എത്തിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ പരസ്പരം കൊല്ലുന്നത്? നമുക്ക് ഒന്നിച്ചു നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ലേ? ഈ ചോദ്യങ്ങളൊന്നും അവ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ ചിന്തയുടെ പരിധി വിശപ്പിൽ അവസാനിക്കുന്നു. ഇതാണ് ഹെജിമണിയുടെ ശക്തി. നമ്മുടെ ചിന്തയുടെ അതിരുകൾ മറ്റൊരാൾ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യവും അയാളുടെ കൈകളിലാകും. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ കാൾ മാർക്സ് മാത്രം പോരെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കാണിച്ചു തന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഭജന ശക്തി സാമ്പത്തിക വർഗം മാത്രമല്ല, ജാതിയാണ്. അംബേദ്കർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ജാതി തൊഴിൽ വിഭജനം മാത്രമല്ല, തൊഴിലാളികളുടെ വിഭജനമാണ്. ഇത് അതീവ ഗൗരവമുള്ള നിരീക്ഷണമാണ്. ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിയെ സഹോദരനായി കാണുന്നില്ല, ജാതിക്കാരനായാണ് കാണുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ ഐക്യം അസാധ്യമാകും, ചൂഷണം തുടരുകയും ചെയ്യും. ഇതാണ് കിണറ്റിലെ എലികളുടെ അവസ്ഥ. അവർ എല്ലാവരും വിശക്കുന്നവരാണ്, പക്ഷെ അവർ ഒരേ വിധിയിലുള്ളവരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഒരു ഗ്രാമത്തിൽ രണ്ട് കൂലിപ്പണിക്കാർ ഉണ്ടെന്ന് കരുതുക. ഒരാൾക്ക് ഉയർന്ന ജാതി, മറ്റൊരാൾക്ക് താഴ്ന്ന ജാതി. രണ്ടു പേർക്കും ഒരേ വേദന, ഒരേ കഷ്ടപ്പാട്, ഒരേ ദാരിദ്ര്യം. എന്നിട്ടും അവർ പരസ്പരം തുല്യരായി കാണുന്നില്ല. ഈ വിഭജനത്തിൽ നിന്ന് ലാഭമുണ്ടാകുന്നത് ആർക്കാണ്? അവരുടെ അധ്വാനത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നവർക്കാണ്. അംബേദ്കറുടെ രാഷ്ട്രീയം ജാതിയെ ഇല്ലാതാക്കാതെ സാമൂഹ്യനീതി സാധ്യമല്ലെന്ന് ഉറച്ചു പറഞ്ഞു. മാർക്സിന്റെ വർഗവിശകലനവും അംബേദ്കറുടെ ജാതി വിശകലനവും ഇവിടെ പരസ്പരം പൂരകങ്ങളാകുന്നു. അൾജീരിയൻ വിമോചന സമരത്തെക്കുറിച്ച് എഴുതിയ ഫ്രാൻസ് ഫാനൂൻ മറ്റൊരു അത്ഭുതകരമായ നിരീക്ഷണം നടത്തി. ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം എല്ലായ്പ്പോഴും ഭരണാധികാരിയെ ആക്രമിക്കണമെന്നില്ല. പലപ്പോഴും ആ കോപം തിരിയുന്നത് സ്വന്തം സമൂഹത്തിന് നേരെയാണ്. സഹോദരന്മാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, ഒരേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ തമ്മിൽ. കാരണം യഥാർത്ഥ അധികാര കേന്ദ്രം വളരെ ദൂരെയാണ്. എന്നാൽ തൊട്ടടുത്ത മനുഷ്യൻ കയ്യെത്തും ദൂരത്താണ്. അതുകൊണ്ട് കോപം അവിടേക്കാണ് ഒഴുകുന്നത്. കിണറ്റിലെ എലികൾക്കും അതുതന്നെ സംഭവിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ഒരു ജനത മറ്റൊരു ജനതയെ വെറുക്കുമ്പോഴല്ല, ഒരു ജനത സ്വന്തം അയൽക്കാരനെ വെറുക്കാൻ തുടങ്ങുമ്പോഴാണ്. അവിടെ നിന്നാണ് കലാപങ്ങളും വംശഹത്യകളും ആഭ്യന്തര യുദ്ധങ്ങളും ആരംഭിക്കുന്നത്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ആക്രമണം എല്ലായ്പ്പോഴും വേണ്ടിവരില്ല. അവരെ പരസ്പരം സംശയിപ്പിച്ചാൽ മതി. ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രെയറെ വിദ്യാഭ്യാസത്തെ പരീക്ഷ ജയിക്കാനുള്ള ഉപകരണം എന്നല്ല കണ്ടത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന പൗരനാക്കുക എന്നതായാണ് കണ്ടത്. അദ്ദേഹം ഇതിനെ ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് അഥവാ വിമർശനാത്മക ബോധം എന്ന് വിളിച്ചു. അതെന്താണ്? സംഭവങ്ങളെ അതുപോലെ അംഗീകരിക്കാതെ എന്തുകൊണ്ട്, ആർക്കാണ് ലാഭം, ആരാണ് നഷ്ടം അനുഭവിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്. കിണറ്റിലെ എലികളിൽ ഒരാൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കഥയുടെ അവസാനം മറ്റൊന്നായിരിക്കുമായിരുന്നു. നമ്മുടെ സ്കൂളുകൾ എന്താണ് പഠിപ്പിക്കുന്നത്? വിവരങ്ങളോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവോ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസം മനുഷ്യനെ അനുസരണയുള്ളവനാക്കാനല്ല, സ്വന്തമായി ചിന്തിക്കുന്നവനാക്കാനാണ്. സ്വന്തം ജീവിതത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നവനാക്കാനാണ്. ഒരു കുട്ടി പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിയാലും അനീതി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം അപൂർണമാണ്.
ഒരു കാലത്ത് ജനങ്ങളെ നിയന്ത്രിക്കാൻ രാജാക്കന്മാർക്ക് സൈന്യം വേണ്ടിയിരുന്നു. ഇന്ന് അതിന് എല്ലായ്പ്പോഴും സൈന്യം ആവശ്യമില്ല. ഒരു മൊബൈൽ ഫോൺ മതിയാവും, ഒരു വൈറൽ വീഡിയോ, ഒരു വ്യാജ വാർത്ത, ഒരു വിദ്വേഷ പ്രസംഗം, ഒരു അൽഗോരിതം, ഇവ മനുഷ്യരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. നാം എന്ത് കാണണം, ആരെ വെറുക്കണം, ആരെ പ്രശംസിക്കണം, ഏത് വിഷയത്തിൽ ദേഷ്യപ്പെടണം, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ അറിവില്ലാതെ തന്നെ നിശ്ചയിക്കപ്പെടുന്നു. ഇത് ഗൂഢാലോചനയല്ല, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ യാഥാർത്ഥ്യമാണ്. ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ഉള്ളടക്കമാണ് കൂടുതൽ ലാഭമുണ്ടാക്കുന്നത്. ശാന്തമായ സംവാദത്തേക്കാൾ കോപം കൂടുതൽ വിൽക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിഭജന രാഷ്ട്രീയവും ഡിജിറ്റൽ മാധ്യമങ്ങളും പലപ്പോഴും പരസ്പരം ശക്തിപ്പെടുത്തുന്നു. ജനാധിപത്യം എന്നത് 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുക മാത്രമല്ല, പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും മനുഷ്യരെ ശത്രുക്കളായി കാണാതിരിക്കാൻ കഴിയുന്ന ശേഷിയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. അവിടെ വിമർശനമുണ്ടാകും, വിയോജിപ്പുണ്ടാകും, സമരമുണ്ടാകും, പക്ഷെ മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള ആഹ്വാനം ഉണ്ടാകില്ല. അതാണ് ജനാധിപത്യവും വിദ്വേഷ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം, തളിരില്ല.
1: ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ്. മനുഷ്യൻ സമയത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ സമയം മനുഷ്യനെ നിഗ്രഹിക്കും. അതിശയിപ്പിക്കുന്ന ഈ വരികൾ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വലിയൊരു സത്യമാണ് വിളിച്ചു പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായാലും ദരിദ്രനായാലും പ്രകൃതി എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്ന ഏക സമ്പത്ത് സമയമാണ്. ആ സമ്പത്തിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. പണം നഷ്ടപ്പെട്ടാൽ കഠിനാധ്വാനം കൊണ്ട് തിരിച്ചുപിടിക്കാം. ആരോഗ്യം നശിച്ചാൽ ചികിത്സിച്ചു ഭേദമാക്കാം. എന്നാൽ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ കോടിക്കണക്കിന് രൂപ നൽകിയാലും അത് തിരികെ ലഭിക്കില്ല. അതുകൊണ്ടാണ് സമയം ഏറ്റവും വലിയ സമ്പത്താകുന്നത്. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധമുള്ളവർ മാത്രമേ സമയത്തെ ആദരിക്കുകയുള്ളൂ. സമയത്തെ നിയന്ത്രിക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷത്തെയും ഫലപ്രദമായി ചെലവഴിക്കുക എന്നതാണ്. അനാവശ്യമായ ചിന്തകൾക്കും ഫലമില്ലാത്ത തർക്കങ്ങൾക്കും അലസതയ്ക്കും വേണ്ടി സമയം കളയാതിരിക്കുക. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും അച്ചടക്കത്തിലൂടെയും സമയത്തെ നമുക്ക് അനുകൂലമാക്കാം. സമയത്തിനുമേൽ നിയന്ത്രണമുള്ളവൻ തന്റെ ജീവിതത്തിനുമേലും നിയന്ത്രണമുള്ളവനായിരിക്കും. അവൻ തിരക്കുകൾക്കിടയിലും ശാന്തനായിരിക്കും. സമയത്തെ ബഹുമാനിക്കാത്തവനെ കാലം ക്രൂരമായി ശിക്ഷിക്കും. നാളത്തേക്ക് മാറ്റിവെക്കുന്ന കാര്യങ്ങൾ കുന്നുകൂടി സമ്മർദ്ദമായി മാറുന്നതും അവസരങ്ങൾ കൈവിട്ടു പോകുമ്പോൾ തോന്നുന്ന നിരാശയും സമയത്തിന്റെ നിഗ്രഹമാണ്. കൃത്യസമയത്തെടുക്കാത്ത തീരുമാനങ്ങളും ചെയ്യാത്ത പ്രവൃത്തികളും പിന്നീട് വലിയ ആപത്തുകൾക്ക് കാരണമാകുന്നു. സമയം നമ്മെ നിഗ്രഹിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് വൈകിപ്പോയി എന്ന കുറ്റബോധം കൊണ്ടാണ്. മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ഭാവികാലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിലോ ആണ് സമയം കളയുന്നത്. എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഏക സമയം ഇപ്പോൾ മാത്രമാണ്. വർത്തമാനകാലത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നവന് ഭൂതകാലത്തെക്കുറിച്ച് ഖേദിക്കേണ്ടി വരില്ല, ഭാവികാലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടിയും വരില്ല. സമയം നിങ്ങളെ കാത്തു നിൽക്കില്ല, അത് ഒരു പുഴ പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമ്മുടെ ദൗത്യം. സമയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ സമയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ജീവിതം നിങ്ങളെ തേടി വിജയങ്ങളെ എത്തിക്കും. മറിച്ചാണെങ്കിൽ സമയം നിശബ്ദമായി നിങ്ങളെ പരാജയത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടും.

അകലെ എവിടെയോ ആണ് പച്ചത്തുരുത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തെ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

കിലോമീറ്റർ ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിലെന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിന്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേനെ തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: നീ എന്താണ് ചോറ് തിന്നണില്ലേ?
2: എനിക്ക് വേണ്ട അച്ഛാ.
1: അതെന്നാ പറ്റി? ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് വല്ല എണ്ണവും പിടിച്ചാ?
2: അല്ല, എനിക്ക് വിശപ്പില്ല. എന്നിട്ടാ
1: വിശപ്പില്ലാണ്ടായത് എന്താണെന്നാണ് ചോദിച്ചത്? നീ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി.
3: പനിയൊന്നുമില്ലല്ല.
1: നീ അങ്ങാട് വാടി കുരങ്ങു പോലെ ആയല്ലാടി.
2: എനിക്കൊരു ക്ഷീണമില്ല, അച്ഛൻ ചോറുണ്ട്.
1: വേണ്ട, ഞാനും തിന്നണില്ല, എനിക്കുമില്ല വിശപ്പ്.
2: വിശപ്പില്ല എന്നിട്ടാ നാഴിയേരിയുടെ ചോറുണ്ടത്?
1: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
2: വേണോ വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. വാ തുറക്ക് അച്ഛാ. അച്ഛന്റെ മുത്ത പറയുന്നത്, വാ തുറക്ക്.

0: ഇവിടുത്തെ ആഹാ ഇത് കൊള്ളാവല്ല. ഈ നടുപ്പാതിരാക്ക് നീ എന്നാ എടുക്കാണ് ഇവിടെ?
1: ഞാൻ വെറുതെ, ഉറക്കം വരുന്നില്ല അച്ഛാ.
0: ഇതെന്ത് വണ്ടാരോണ് നിനക്ക് പറ്റിയത്? വിശപ്പില്ല, ഉറക്കമില്ല.
1: നാളെ റിസൾട്ട് അറിയണ ദിവസാ.
0: അത് ഉറങ്ങാൻ പാടില്ലേ, പട്ടിണി കിടക്കണ. ഇത്രയും ക്ലാസ് പഠിച്ചിട്ട് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ.
1: അതുപോലാണോ ഇത്തവണ? ഇത്തവണ എസ് എസ് എൽ സിയാ. തോറ്റു പോകുമെന്നൊരു പേടി.
0: തോറ്റു പോവുകേ? കണ്ടിട്ടേ ഞാൻ. ആര് പറഞ്ഞു തോറ്റു പോകുന്നു? സിസ്റ്റർ പറഞ്ഞ.
1: ഉച്ചക്ക് ഞാൻ ഉറങ്ങിയപ്പോ സ്വപ്നം കണ്ടു. എല്ലാ വിഷയത്തിനും വട്ടപൂജ്യം.
0: എന്റെ ഉടയതമ്പരാനെ, ഞാൻ എന്താണ് ഈ കേക്കണത്? പിന്നെ എന്നാത്തിനാണ് ഞാൻ ഈ തുറയെ ജീവിച്ചിരിക്കണത്? നിനക്ക് എന്നാത്തിന്റെ കുറവാണ്. കാച്ചിന് കാച്ച്, പുത്തകത്തിന് പുത്തകം, കുപ്പായത്തിന് കുപ്പായം. ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കാര്യത്തിന് വല്ല മുടക്കവും വരുത്തിയിട്ടുണ്ടാ? ഒരല്ലലും അറിയിക്കാതെയാണ് നിന്നെ ഞാൻ മാറ്റിയത്. എന്നിട്ട് വട്ടപൂജ്യം. കരക്കാര മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും തമ്പുരാനെ?
1: തോറ്റാ ഞാൻ കടലിൽ ചാടി ചാവുള്ളൂ.
0: കടക്കത്തരം പറഞ്ഞാ മോന്നക്കിട്ട് ഞാനൊരു വീക്ക് വെച്ചാലും പറഞ്ഞേക്കാം. എന്നാ അച്ഛൻ അങ്ങാട് കൊല്ല്, അതാ നല്ലത്. സമാധാനം പോയല്ല. അച്ഛന്റെ മുമ്പിൽ നിങ്ങനെ കരയല്ലേ പൊന്നെ, കരയല്ലേ? അച്ഛൻ ചോദിക്കട്ടെ, കായ് കൊടുത്താ പൂജ്യം മാറ്റി ജയിപ്പിച്ച് കിട്ടുവാ?
1: കാശ് കൊടുത്താലൊന്നും ജയിക്കില്ല.
0: അച്ഛൻ സിസ്റ്ററെ പോയെന്ന് കണ്ട് പറഞ്ഞു നോക്കിയാല?
1: പേപ്പർ നോക്കണതും മാർക്ക് ഇടുന്നതൊന്നും എന്റെ സ്കൂളിലല്ല. ഇത് ഗവൺമെന്റ് പരീക്ഷയാ. എന്റെ പേപ്പർ ആരാ നോക്കണെന്നോ മാർക്ക് ഇടണെന്നോ ആർക്കും അറിയാൻ പറ്റില്ല.
0: അതെന്ത് വകതിരിവില്ലാത്ത ഇടപാടാണ്! എന്നെ പോലെ വരട്ടെ, അല്ലാതെ മരിക്കാൻ പറ്റുവാ.
1: ബാ പോയി കിടക്കാം, നാളെ കടലിൽ പോണ്ടതല്ലേ, ഉറക്കളിക്കണ്ട.
0: പോയി കണ്ണും തുറന്ന് കിടക്കാവുന്നല്ലാതെ എവിടെ ഉറക്കം വരാനാണ്? അവന് പരീക്ഷയാണോ? മകള് പരീക്ഷ എഴുതിയെന്ന് തീരുന്നത് ഇവനാണ്.
2: അവര് ഇവരെന്തിനാണ് തീരുന്നത്? മക്കള് പരീക്ഷ എഴുതും തോക്കും, അതിപ്പോ ഒരു പുതുമയാണ്. എന്റെ മകള് മാധവിയെ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോച്ചിട്ട് ഞാൻ അറിഞ്ഞത് ഇന്നാളാണെന്ന്. മറക്കാത്തിപ്പന്നെ മീൻകൊട്ട ചുമക്കാതെ പരൂഷ ഒന്നും വേണ്ടോ ഞങ്ങായി.
0: രാമൻകുട്ടി, മീൻകൊട്ട നിന്റെ മകള് ചുമന്നാ മതി, അതിനല്ല ഞാൻ എന്റെ മകളെ പൊന്നുപോലെ വളർത്തണത്, അറിയാവാ?
3: പിന്നെ നിന്റെ മകൾ എന്നാ എടുക്കാൻ പോണം? രാജ്യം ഭരിക്കണ കളക്ടർ ആവുക.
0: ആക്കും, കലക്ടർ അല്ല ഡോക്ടറാക്കും. ആനി ഡോക്ടറെ കാട്ടിലും വലിയ ഡോക്ടർ.
3: കേട്ടില്ലടോ, അച്ഛൻ്റെ മകളെ ഡോക്ടറാക്കൂന്ന്. ചുമ്മാല്ല ഞാൻ എന്നാൽ ഒരു കാക്ക മലർന്നു മറന്നു
0: പോകുന്നുണ്ട്. കാക്ക മലർന്നു പറക്കണ നീയൊക്കെ കാണും, നോക്കിക്കോ.
4: നമസ്തേ മലയാളം.
5: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

ദാമ്പത്യത്തിലോ പ്രണയബന്ധത്തിലോ വൈകാരികവും ശാരീരികവുമായ സാമീപ്യത്തിനായി ഒരാൾ നിരന്തരം അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയെ ഇന്റിമസി ഗ്യാപ്പ് അല്ലെങ്കിൽ പെർസീവർ ഡിസ്റ്റൻസ് ഡൈനാമിക് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത്. ഇത് പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും തകർക്കുമെന്നത് ആധുനിക പഠനങ്ങൾ ശരിവെക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാരെക്കുറിച്ച് പലപ്പോഴും ഒരു ധാരണയുണ്ട്. അവർ വൈകാരികമായി വളരെ കരുത്തരാണെന്നും ചെറിയ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കില്ലെന്നും. എന്നാൽ പുറമേ കാണുന്ന ഈ കരുത്തിനു പിന്നിൽ വല്ലാതെ വിങ്ങുന്ന ഒരു മനസ്സുണ്ടാകാം. പ്രത്യേകിച്ച് സ്വന്തം പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹത്തിനും കരുതലിനും സാമീപ്യത്തിനുമായി ഒരാൾക്ക് നിരന്തരം അപേക്ഷിക്കേണ്ടി വരുമ്പോൾ അത് ആ വ്യക്തിയുടെ മാനസിക നിലയെ എത്രത്തോളം തകർക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് സ്വയം ഒഴുകി വരേണ്ട ഒന്നാണ്. എന്നാൽ പല ബന്ധങ്ങളിലും സ്നേഹത്തിനായി യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥ പുരുഷന്മാർ അനുഭവിക്കാറുണ്ട്. ഇത് കേവലം ഒരു പരാതിയല്ല, മറിച്ച് ഗുരുതരമായ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം വൈകാരിക സമ്മർദ്ദങ്ങൾ പുരുഷന്മാരുടെ ആത്മവിശ്വാസത്തെയും ജീവിതത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് സ്നേഹത്തിനും സാമീപ്യത്തിനുമായുള്ള നിരന്തരമായ അപേക്ഷയും അതിന് ലഭിക്കുന്ന നിഷേധവും പുരുഷന്മാരിൽ കടുത്ത ഉത്കണ്ഠയും വിഷാദത്തിനും കാരണമാകുന്നു എന്നാണ്. താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നൽ അവരിൽ വേരുറയ്ക്കുന്നു. ഓരോ തവണ നിരസിക്കപ്പെടുമ്പോഴും അവരുടെ ആത്മവിശ്വാസം ഓരോ പടിയായി താഴേക്ക് പോകുന്നു. ഇത് കേവലം വീടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ഈ മാനസിക സംഘർഷം അവരുടെ ജോലിയെയും സാമൂഹിക ഇടപെടലുകളെയും ബാധിക്കുന്നു. എപ്പോഴും അസ്വസ്ഥമായ ഒരു മനസ്സ് ഏകാഗ്രത കുറയ്ക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ കാരണമാവുകയും ചെയ്യുന്നു. സ്നേഹത്തിനായി യാചിക്കുന്നത് ഒരുതരം വൈകാരിക തളർച്ചയിലേക്കാണ് അവരെ നയിക്കുന്നത്. എന്നെ ആർക്കും ആവശ്യമില്ല എന്ന ചിന്ത അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. ഒരു നല്ല ബന്ധമെന്നത് പരസ്പര ബഹുമാനത്തിലും തുല്യമായ വൈകാരിക പങ്കാളിത്തത്തിലുമാണ് കെട്ടിപ്പടുക്കേണ്ടത്. എന്നാൽ ഒരാൾ എപ്പോഴും സ്നേഹത്തിനായി യാചിക്കുകയും മറ്റേയാൾ അകന്നുമാറുകയും ചെയ്യുമ്പോൾ അവിടെ ബഹുമാനം നഷ്ടപ്പെടുന്നു. യാചിക്കുന്നയാൾക്ക് തന്റെ അന്തസ്സ് നഷ്ടപ്പെട്ടതായി തോന്നാം, അകന്നുമാറുന്നയാൾക്ക് അതൊരു ഭാരമായി അനുഭവപ്പെടാം. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് നിർബന്ധത്തിലൂടെയോ അപേക്ഷയിലൂടെയോ ലഭിക്കുന്ന സാമീപ്യം ഒരിക്കലും ആത്മാർത്ഥമാകില്ല എന്നാണ്. അത് കേവലം ഒരു കടമ തീർക്കൽ മാത്രമായി മാറും. ഇത് ദമ്പതികൾക്കിടയിൽ വലിയൊരു വൈകാരിക വിടവ് സൃഷ്ടിക്കുന്നു. ആശയവിനിമയം ഇല്ലാതാവുകയും മൗനവും പിണക്കവും സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. പരസ്പരം വിശ്വസിക്കാനും ഹൃദയം തുറക്കാനും കഴിയാത്ത ഒരിടമായി ആ ബന്ധം മാറുന്നു. ഇതിനൊരു പരിഹാരമില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. തീർച്ചയായുമുണ്ട്. ആദ്യത്തെ ചുവടുവയ്പ് സ്വന്തം ആത്മഗൗരവം തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പങ്കാളിയോട് വ്യക്തമായി സംസാരിക്കുക. കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലെ വേദന അവരെ ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ മാത്രം കയ്യിലാണെന്ന് കരുതരുത്. നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഇഷ്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്നേഹമെന്നത് നിർബന്ധിച്ചു വാങ്ങേണ്ടതല്ല എന്ന ബോധ്യം വളർത്തുക. പങ്കാളികൾ തമ്മിൽ വൈകാരികമായി അടുക്കാൻ പരസ്പരം പരിശ്രമം ആവശ്യമാണ്. ഒരു വിദഗ്ധ കൌൺസിലറുടെ സഹായം തേടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. സ്നേഹം ആദരവോടെയും ആത്മവിശ്വാസത്തോടെയും കൈമാറേണ്ട ഒന്നാണ്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം നിങ്ങളുടെ കൈകളിലാണ്.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ, അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ, കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത, മനസ്സിൻ്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിൻ്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിൻ്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്ക് നേരെ ഉയരുന്ന മഴവിൽ നിന്ന് ഇനിയും വിട്ടുനിൽക്കാൻ നമുക്കാവില്ല. മനുഷ്യൻ തന്റെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരക്കം പാച്ചിലിൽ ഏറ്റവും ആദ്യം ബലികഴിക്കുന്നത് നിശബ്ദരായ ഈ പച്ചപ്പുകളെയാണ്. വീതിയുള്ള റോഡുകൾ പുരോഗതിയുടെ അടയാളമാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ റോഡുകൾ പണിയാൻ മുറിച്ചു മാറ്റുന്ന ഓരോ മരവും നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡുകൾ പണിയുന്നവരോട് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അത് മനുഷ്യവംശത്തിന്റെ തന്നെ അന്ത്യത്തിനുള്ള തുടക്കമാകും. റോഡ് പണിയുന്നതിനായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ വെട്ടിനിരത്തുമ്പോൾ നാം കാണുന്നത് വെറുമൊരു മരത്തടിയേയല്ല, മറിച്ച് തലമുറകളുടെ ചരിത്രവും തണലുമാണ്. ഒരു മരം വളർന്നു വലുതാകാൻ ദശകങ്ങളെടുക്കുമ്പോൾ അത് വെട്ടിവീഴ്ത്താൻ വെറും നിമിഷങ്ങൾ മതി. വികസനം എന്നാൽ കോൺക്രീറ്റ് പാതകൾ മാത്രമല്ല, അത് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കൂടിയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയാണ് പൂർണ്ണമായും തകരുന്നത്. അനേകം പക്ഷികൾക്കും ചെറിയ ജീവികൾക്കും ആ മരങ്ങൾ വീടായിരുന്നു. ആ തണലിൽ വിശ്രമിച്ചിരുന്ന വഴിയാത്രക്കാർക്ക് അത് ആശ്വാസമായിരുന്നു. കഠിനമായ വെയിലിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മരങ്ങൾ നൽകിയിരുന്ന കുളിർമ എത്ര വലുതാണെന്ന് നാം ഇന്ന് തിരിച്ചറിയുന്നില്ല. ഇന്ന് കേരളത്തിലെ പല റോഡുകളിലും തണലില്ലാതെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് നാം നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഇന്ന് വെറുമൊരു ഭീഷണിയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനെ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മരങ്ങൾ. റോഡരികിലെ മരങ്ങൾ വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇവയെല്ലാം വെട്ടിമാറ്റുമ്പോൾ നാം നേരിട്ട് വിഷവായു ശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി ടാറിടുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാനുള്ള വഴികൾ അടയുന്നു. ഇത് ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതിനും മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഓരോ റോഡ് വികസന പദ്ധതിയും ആസൂത്രണം ചെയ്യുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മരങ്ങൾ മുറിക്കാതെ തന്നെ റോഡ് വളച്ചു പണിയാനോ അല്ലെങ്കിൽ മരങ്ങളെ റോഡ് ഡിവൈഡറുകൾക്കിടയിൽ സംരക്ഷിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. വികസനം അനിവാര്യമാണ്, എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇന്ന് പല രാജ്യങ്ങളിലും മരങ്ങൾ മുറിക്കുന്നതിന് പകരം അവയെ യന്ത്രസഹായത്തോടെ വേരോടെ പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റി നട്ടുപിടിപ്പിക്കുന്ന ട്രീ ട്രാൻസ്പ്ലാന്റേഷൻ രീതി വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത്തരം രീതികൾ പ്രോത്സാഹിപ്പിക്കണം. വെട്ടിമാറ്റുന്ന ഓരോ മരത്തിനും പകരമായി 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് നാം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അവയൊന്നും ശരിയായി പരിചരിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. നടുന്ന മരങ്ങൾ വളർന്ന് തണലാകാൻ വീണ്ടും ദശാബ്ദങ്ങൾ കാത്തിരിക്കണം. അതിനാൽ നിലവിലുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നതിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ടത്. മരങ്ങളുടെ സംരക്ഷണം വികസനത്തിന്റെ വിഘാതമായി കാണാതെ വികസനത്തിന്റെ തന്നെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കണം. റോഡുകൾ നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥരും കരാറുകാരും ഭരണാധികാരികളും ഒരു കാര്യം ഓർക്കണം. നാം പണിയുന്ന ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ വരും തലമുറയ്ക്ക് ആരോഗ്യകരമായൊരു അന്തരീക്ഷം കൂടി ബാക്കിയുണ്ടാകണം. തണലില്ലാത്ത റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമാണ്. പച്ചപ്പുകൾ നിറഞ്ഞ റോഡുകൾ മാനസികമായ സന്തോഷം നൽകുന്നതോടൊപ്പം അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുൻപ് ഈ മരങ്ങൾ നമുക്ക് നൽകിയ അളവറ്റ സേവനങ്ങളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുക. നമ്മുടെ മക്കൾക്കായി നാം കരുതി വയ്ക്കുന്നത് കേവലം വീതിയുള്ള റോഡുകൾ മാത്രമല്ല, അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവും കുളിർമയേകുന്ന തണലുമായിരിക്കണം. പ്രകൃതിയെ ചതിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയും ശാശ്വതമല്ല. മരങ്ങൾ കാവൽ നിൽക്കുന്ന പച്ചപ്പുള്ള റോഡുകളിലൂടെ നമുക്ക് പുരോഗതിയിലേക്ക് സഞ്ചരിക്കാം. അതിനായി ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഓരോ മരത്തിനെയും ആദരവോടെ കാണാൻ നമുക്ക് കഴിയട്ടെ. അവസാനത്തെ മരവും വെട്ടിക്കഴിയുമ്പോൾ, അവസാനത്തെ പുഴയും വറ്റിക്കഴിയുമ്പോൾ മാത്രമേ മനുഷ്യൻ തിരിച്ചറിയുകയുള്ളൂ പണം തിന്ന് ജീവിക്കാൻ കഴിയില്ലെന്ന്. ഈ തിരിച്ചറിവ് വൈകി ഉണ്ടാകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും. അതിനാൽ നമുക്ക് മരങ്ങളെ പ്രണയിക്കാം, അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമായിരുന്നു മുടിയനായ പുത്രൻ. രാമു കാര്യാട്ടിന്റെ സംവിധാനം. കഥയും സംഭാഷണവും നിർവഹിച്ചത് തോപ്പിൽ ഭാസിയായിരുന്നു. എ വിൻസെന്റും പി സുന്ദരവും ചേർന്ന് മുടിയനായ പുത്രന് ഛായാഗ്രഹണം നിർവഹിച്ചു. ജി വെങ്കിട്ടരാമൻ ചിത്രസന്നിവേശം നിർവഹിച്ചു. എസ് കൊന്നനാട്ടിന്റെ കലാസംവിധാനം. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് സംഗീത സംവിധാനം നിർവഹിച്ചു. ഉദയഭാനു, കെ എസ് ജോർജ്, പി ലീല, ശാന്ത പി നായർ, കവിയൂർ രേവമ്മ എന്നിവരായിരുന്നു ഗായകർ. 1961 ഡിസംബർ 22 ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പി ജെ ആന്റണി, കാമ്പിശ്ശേരി കരുണാകരൻ, തോപ്പിൽ കൃഷ്ണപിള്ള, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, മിസ്കുമാരി, അംബിക, അടൂർ ഭവാനി, തോമസ്, കെടാമംഗലം അലി, ധർമ്മൻ, പാർവതി, പ്രസന്ന, ബാല, ലീല, ജെ ആർ ആനന്ദ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കെ പി എസ് സി അവതരിപ്പിച്ച തോപ്പിൽ ഭാസിയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു മുടിയനായ പുത്രൻ. തോപ്പിൽ ഭാസി തിരക്കഥ രചിച്ച ആദ്യത്തെ ചിത്രം എന്ന സവിശേഷതയും മുടിയനായ പുത്രൻ എന്ന ചലച്ചിത്രത്തിനുണ്ട്. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡ്, വെള്ളി മെഡൽ എന്നിവ മുടിയനായ പുത്രന് ലഭിച്ചു. 11 പാട്ടുകളായിരുന്നു മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
0: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കനലോർമ്മകളുടെ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന സണ്ണി കപിക്കാടിനെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യ ചരിത്രം അതിന്റെ എല്ലാ മഹത്തായ സൃഷ്ടികളെയും ഒരുപോലെ ഓർത്തുവെച്ചിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ദളിതെഴുത്തുകാരിലൊരാളാണ് സണ്ണി കപിക്കാട്. കവിതയിലും കഥയിലും ലേഖനങ്ങളിലും നോവലിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം സാഹിത്യത്തെ വെറും സൗന്ദര്യാന്വേഷണത്തിന്റെ ഇടമല്ല, ചരിത്രപരമായി നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയ ഇടമായാണ് കണ്ടത്. എന്നിട്ടും മുഖ്യധാരാ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്ഥാനം ഇന്നും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂർണ്ണരൂപത്തിൽ വായനക്കാരിലേക്ക് എത്താതെ പോയ നിരവധി കൃതികൾ ഇന്നും സാഹിത്യ ഗവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം കയ്യെഴുത്തുപ്രതിയായി മാത്രം നിലനിന്നിരുന്ന നിലത്തെഴുത്തുകൾ എന്ന നോവൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന വാർത്ത, അതുകൊണ്ടുതന്നെ ഒരു പുതിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം എന്നതിനപ്പുറം മലയാള ദളിത് സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ വൈകിയെത്തുന്ന ഒരു നീതി പുലർത്തലായാണ് കാണപ്പെടേണ്ടത്. സണ്ണി കപിക്കാട് ഉയർന്നുവരുന്നത് 80s കേരളത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ കാലഘട്ടത്തിൽ ദളിത് രാഷ്ട്രീയം പുതിയ ഭാഷയും പുതിയ ആത്മബോധവും കൈവരിക്കുകയായിരുന്നു. സാഹിത്യവും അതിൽ നിന്ന് വേറിട്ട് നിന്നില്ല. ദളിത് ജീവിതത്തെ പുറത്തുനിന്ന് വിവരിക്കുന്ന രീതിയിൽ നിന്ന് മാറി അനുഭവത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പുതിയ എഴുത്തിന്റെ ആവിർഭാവമായിരുന്നു അത്. ആ മാറ്റത്തിന്റെ പ്രധാന സ്വരങ്ങളിലൊന്നായിരുന്നു സണ്ണി കപിക്കാട്. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഭാഷയുടെ അലങ്കാരമല്ല, അനുഭവത്തിന്റെ ചൂടാണ്. ജീവിതം അദ്ദേഹത്തിനൊരു ആശയമല്ല, മുറിവായിരുന്നു. ആ മുറിവിന്റെ ചൂടാണ് അദ്ദേഹത്തിന്റെ വരികളിൽ കനലായി നിലകൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ കണ്ണീരും പ്രതിഷേധവും ഒരേ സമയം സാന്നിധ്യമറിയിക്കുന്നു. ജി ശശി മധുരവേലിയുടെ ബലിക്കാക്ക എന്ന കവിതാസമാഹാരത്തെക്കുറിച്ച് 2002 പ്രസിദ്ധീകരിച്ച ഒരു നിരൂപണത്തിൽ സണ്ണി കപിക്കാടിന്റെ കനലോർമ്മകൾ എന്ന കവിതയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതിലെ കണ്ണീരിന്റെ ചവർപ്പ് കലർന്ന് ഉമ്മയുണ്ട് വളർന്നവനാണ് ഞാൻ എന്ന വരികൾ മലയാള കവിതയിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാതൃസ്മരണകളിലൊന്നായി വായിക്കപ്പെടുന്നു. ഇവിടെ അമ്മ ഒരു വൈകാരിക പ്രതീകമല്ല, വയലിലും പണിയിടങ്ങളിലും ജീവിതം ചെലവഴിച്ച അധ്വാനിയായ സ്ത്രീയാണ്. അവളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും കണ്ണീരിന്റെ ഉപ്പുരുചിയുണ്ട്. ദാരിദ്ര്യവും സ്നേഹവും വേർപിരിക്കാനാകാത്ത ജീവിതങ്ങളിൽ നിന്നാണ് ആ കവിത ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ മൂന്ന് വരികൾ ഒരു കുടുംബത്തിന്റെ മാത്രം ചരിത്രമല്ല, കേരളത്തിലെ ആയിരക്കണക്കിന് അധ്വാനിക്കുന്ന ദളിത് കുടുംബങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ്. സണ്ണി കവിക്കാടിന്റെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത അനുഭവത്തെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന രീതിയാണ്. അദ്ദേഹം മുദ്രാവാക്യങ്ങൾ എഴുതിയില്ല, മനുഷ്യരുടെ ജീവിതം എഴുതി. പക്ഷേ ആ ജീവിതം തന്നെ സമൂഹത്തിന്റെ അധികാരഘടനകളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ രേഖകളായി മാറി. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതിഷേധമുണ്ട്, എന്നാൽ അത് മുദ്രാവാക്യത്തിന്റെ ശബ്ദത്തിലല്ല, മനുഷ്യന്റെ ഉള്ളിൽ കത്തുന്ന നിശബ്ദ അഗ്നിയുടെ രൂപത്തിലാണ്. കവിതകൾക്കപ്പുറം കഥകളിലും അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. ഒരു നായികയും മറ്റൊരു സ്ത്രീയും എന്ന കഥ മലയാള ദളിത് ചെറുകഥയുടെ ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. പിന്നീട് ഹാഗാർ എന്ന കഥയും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഥാകാരന്റെ വൈവിധ്യം കൂടുതൽ വ്യക്തമായി. സ്ത്രീജീവിതവും ജാതിയും മതവും അധികാരവും പരസ്പരം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന ചോദ്യങ്ങൾ അദ്ദേഹം കഥകളിലൂടെ അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ അരികുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അവർ സാഹിത്യത്തിലെ അലങ്കാര കഥാപാത്രങ്ങളല്ല, നമ്മുടെ സമൂഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ മനുഷ്യരാണ്. 1997 പ്രസിദ്ധീകരിച്ച പടിയിറങ്ങുന്നു എന്ന ആദ്യ കവിതാ സമാഹാരം ദളിത് കവിതയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രൊഫസർ ടി എം യേശുദാസൻ എഴുതിയ കറുത്ത ദൈവങ്ങളും നഗ്നസത്യങ്ങളും എന്ന അവതാരിക പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളെ കൂടുതൽ സജീവമാക്കി. പിന്നീട് ബലിയാടുകളുടെ വെളിപാടുകൾ എന്ന സമാഹാരത്തിലൂടെ അദ്ദേഹത്തിന്റെ കവിത കൂടുതൽ പക്വമായ രാഷ്ട്രീയവും സൗന്ദര്യബോധവും കൈവരിച്ചു. സണ്ണി കവിക്കാടിന്റെ എഴുത്തുകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, ദക്ഷിണേന്ത്യൻ ദളിത് സാഹിത്യത്തെ ദേശീയതലത്തിൽ പരിചയപ്പെടുത്തിയ സുപ്രധാന ആന്തോളജിയായ കെ സത്യനാരായണയും സൂസി താരിവും എഡിറ്റ് ചെയ്ത നോ ആൽഫബറ്റ് ഇൻ സൈറ്റ് ന്യൂ ദളിത് റൈറ്റിംഗ് ഫ്രം സൌത്ത് ഇന്ത്യ എന്ന പെൻഗ്വിൻ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ ഉൾപ്പെട്ടു. തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ദ ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഇടം നേടി. ദേശീയ അക്കാദമിക ലോകം അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ മലയാളത്തിന്റെ മുഖ്യധാര വായനാലോകം അത്ര വേഗത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാഹിത്യത്തിനപ്പുറം സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിലും അദ്ദേഹം സജീവമായിരുന്നു. 80കളിൽ പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം ആണവ നിലയങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിനായി ധർമ്മപുരിയിലേക്കൊരു യാത്ര എന്ന തെരുവു നാടകം രചിച്ചു. തെരുവും വേദിയും കവിതയും ലേഖനവും അദ്ദേഹത്തിന് വ്യത്യസ്ത ലോകങ്ങളായിരുന്നില്ല, സമൂഹത്തോട് സംവദിക്കാനുള്ള വ്യത്യസ്ത ഭാഷകളായിരുന്നു. ഇന്ന് സണ്ണി കവിക്കാടിനെ വീണ്ടും വായിക്കേണ്ടത് അദ്ദേഹത്തോടുള്ള ആദരവിനു വേണ്ടി മാത്രമല്ല, സമകാലിക കേരളം ജാതിയെക്കുറിച്ചും സാമൂഹിക അസമത്വത്തെക്കുറിച്ചും വീണ്ടും ഗൌരവമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും പ്രസക്തമാണ്. അവ ചരിത്രത്തിന്റെ രേഖകൾ മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തെയും ചോദ്യം ചെയ്യുന്ന കണ്ണാടികളാണ്. വർഷങ്ങളോളം കൈയെഴുത്തു പ്രതികളിൽ ഒതുങ്ങിയിരുന്ന നിലത്തെഴുത്തുകൾ വായനക്കാരിലേക്കെത്തുമ്പോൾ അതൊരു പുതിയ നോവലിന്റെ പ്രസിദ്ധീകരണം മാത്രമല്ല, മലയാള സാഹിത്യത്തിന്റെ വിസ്മൃതിയിൽ നിന്ന് ഒരു പ്രധാന ശബ്ദത്തെ തിരികെ വിളിച്ചു വരുത്തുന്ന ചരിത്ര നിമിഷം കൂടിയാണ്. സണ്ണി കവിക്കാട് എന്ന പേര് മലയാള സാഹിത്യത്തിൽ ഒരു ദളിത് കവിയുടെ പേര് മാത്രമല്ല, അനുഭവത്തെ സാഹിത്യമായും സാഹിത്യത്തെ പ്രതിരോധമായും മാറ്റിയ ഒരു തലമുറയുടെ സാക്ഷ്യപത്രമാണ്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അത് അത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിന്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കൂട്ടുകുടുംബം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടത് കടക്കാവൂരിൽ നിന്നും സത്യൻ, പ്രകാശൻ, ദീപു എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നിലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്ക് എത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം, ചിത്രം പേൾ വ്യൂ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് കുണ്ടവൺകടവിൽ നിന്നും ശശീന്ദ്രൻ.

കടൽക്കരയിൽ നിന്ന് കാൽക്കാശിനു കൊള്ളാത്ത ചിപ്പുകൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ടു പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിര വന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി അമ്പലപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു എസ് ജാനകി. ഗാനം ആവശ്യപ്പെട്ടത് മണിതൂക്കി മലയിൽ നിന്നും മഞ്ജു, രഞ്ജു, ഗാഥ എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയുമുണ്ടലിയുവാൻ. ചിത്രം ദത്തുപുത്രൻ. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നത് ആലങ്കോട് നിന്നും രാധാകൃഷ്ണൻ, രജനി തുടങ്ങിയവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ. ഗാനം ആവശ്യപ്പെടുന്നു ഗംഗാമലയിൽ നിന്നും കരുണൻ.

സ്വയം സ്നേഹിക്കുന്നവർക്കേ മറ്റുള്ളവരെ സ്നേഹിക്കാനും അഭിനന്ദിക്കാനും കഴിയൂ. അഭിനന്ദിക്കുന്നവന്റെ മനസ്സും വാക്കും ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളവയാണ്. അപരന്റെ വിജയത്തിൽ അസ്വസ്ഥനാകുന്നവർ ബലഹീനരാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഓർമ്മകളിലെവിടെയോ മരവിച്ചു പോയിരി മധുര സംഗീതങ്ങളിൽ ഉണർത്താം സഖേ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്കന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. കന്യാകുളങ്ങര നിന്നും അഷ്റഫ്, ജ്യോതിലാൽ, ദീപു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ആർ കെ ശേഖർ, രചന ശ്രീകുമാരൻ തമ്പി, ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ, ചിത്രം ടാക്സി കാർ.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗായത്രി എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ബാബു, സുരേന്ദ്രൻ എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? വയലാർ രാമവർമ്മ രചിച്ച് കെ ജെ യേശുദാസീനം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം അഴകുള്ള സെലീന, ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നു കമ്പനിമുക്കിൽ നിന്നും ജോണി.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ
1: കേൾക്കാം. അരുമാനൂരിൽ നിന്നും വിലാസചന്ദ്രൻ, പാറുക്കുട്ടി എന്നിവർ ആവശ്യപ്പെടുന്ന ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം V ദക്ഷിണാമൂർത്തി.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം അമ്പിളി രാജശേഖരൻ ആലപിച്ച ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം സ്വാമി അയ്യപ്പൻ. ഗാനം ആവശ്യപ്പെട്ടത് ആര്യനാട് നിന്നും കല

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: മുപ്പതിനായിരം രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1 കോടി രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സലീം കുമാർ അഭിനയിച്ച ചലച്ചിത്ര വിശേഷങ്ങൾ കേൾക്കാം. മലയാള സിനിമാ വേദിയിൽ നിന്ന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടാൻ കഴിഞ്ഞ ആദ്യ ഹാസ്യ നടൻ എന്ന ബഹുമതി സലീം കുമാറിനാണ്. താരപ്പകിട്ടുകൾ ഒന്നുമില്ല. നിത്യജീവിതത്തിലും സാധാരണക്കാരൻ, കർഷകൻ. അത്രയും വിശേഷണങ്ങൾ മതി സലീം കുമാറിന്. പ്രേക്ഷകനിൽ ഹൃദയമുദ്രിതമായ ആ പ്രതിഭയ്ക്ക് കൂടുതൽ അലങ്കാരങ്ങൾ എന്തിന്? അത്രയേറെ മിഴിവോടെ അഭിനയിക്കാൻ പ്രാപ്തിയുള്ള കലാകാരൻ. 120-ലേറെ ചലച്ചിത്രങ്ങൾ. മലയാള ചലച്ചിത്രത്തിന്റെ അഭിമാന താരം സലീം കുമാർ.

അയാളും ഞാനും തമ്മിൽ അണ്ണൻ തമ്പി, അച്ഛനുറങ്ങാത്ത വീട്, ഗ്രാമഫോൺ, പെരുമഴക്കാലം, മീശമാധവൻ, ഉദയനാണ് താരം, മായാവി തുടങ്ങിയ ചിത്രങ്ങളിൽ മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ തിരശീലയിൽ പകർന്നുവെക്കാൻ സലീം കുമാറിന് കഴിഞ്ഞു. കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു.

കോളേജ് പഠനകാലത്ത് യുവജനോത്സവത്തിൽ 3 തവണ മിമിക്രി പ്രോഗ്രാമിന് സലൻകുമാർ വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് സലൻകുമാർ കൊച്ചിൻ കലാഭവനിൽ എത്തുന്നത്. അതേ തുടർന്ന് കൊച്ചിൻ ആരതി തിയേറ്റേഴ്സിൽ 4 വർഷത്തോളം നാടക നടനായി. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര ലോകത്തിലെത്തുന്നത്. അടുത്ത വർഷം നിസാർ സംവിധാനം ചെയ്ത ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രത്തിലും സലൻകുമാർ അഭിനയിച്ചു. അതിലെ വെങ്കിടി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മംഗല്യ പല്ലക്കിലെ ഫൽഗുണൻ, മീനാക്ഷി കല്യാണത്തിലെ വക്കീൽ ശിവൻ മുല്ലശ്ശേരി എന്നീ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതോടെ ഹാസ്യനടൻ എന്ന നിലയിൽ സലിംകുമാർ ഒരു അവിഭാജ്യ ഘടകമായി മാറി.

0: ഒറ്റക്കമ്പി നാദം.
1: റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശി പട്ടണത്തിലും വിജി തമ്പിയുടെ സത്യമേവ ജയതയിലും സലീം കുമാർ ചെയ്ത കോമഡി വേഷങ്ങൾ അദ്ദേഹത്തെ ഏറെ ജനപ്രിയനാക്കി മാറ്റി. 2002 13 ചിത്രങ്ങൾ: കല്യാണ രാമനിലെ പ്യാരി, മീശമാധവനിലെ വക്കീൽ മുകുന്ദൻ, കുഞ്ഞിക്കൂനനിലെ ചന്ദ്രൻ എന്നീ കഥാപാത്രങ്ങളെ എങ്ങനെ മറക്കാനാണ്. മീശമാധവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കാനെത്തുന്ന വക്കീലാണ് മുകുന്ദൻ ഉണ്ണി. അദ്ദേഹം പോലീസ് സബ് ഇൻസ്പെക്ടറോട് സെക്ഷൻ നമ്പരും മറ്റും പറയുന്നതിന്റെ തുടർച്ചയായി കാണാൻ ലുക്കില്ലെന്നേയുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ് എന്ന് പറയുന്ന വാചകം ഇന്നും എവിടെയെല്ലാം ആവർത്തിച്ചു കേൾക്കുന്നു. അതുപോലെ തന്നെ തയ്യൽക്കടയിലെത്തുന്ന ചന്ദ്രൻ തയ്ക്കാൻ വെച്ചിട്ടുള്ള പോലീസുകാരന്റെ കാക്കിത്തുണിയെ സന്ദർഭവശാൽ ഒരു ഭൂമിയുടെ അതിര് നിശ്ചയിച്ച് വെട്ടിമാറ്റുന്നതും എന്നിട്ട് ഒന്നുമറിയാതെ പോകുന്നതുമായ രംഗം എത്ര അനായാസേനയാണ് നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നത്.

ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. പട്ടാളം, സി ഐ ഡി മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പെരുമഴക്കാലം, രാജമാണിക്യം, ചാന്ത്പൊട്ട്, ഉദയനാണ് താരം, രാപ്പകൽ തുടങ്ങിയ ചിത്രങ്ങളിലും സലീംകുമാറിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും അനിവാര്യവുമായിരുന്നു. ഗ്രാമഫോണിലെയും മാമ്പഴക്കാലത്തിലെയും അഭിനയം സലീംകുമാറിന് നല്ല സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിക്കൊടുത്തു. ഉദയനാണ് താരത്തിലെ റഫീഖിന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടിയ അനുകമ്പ നിസാരമായിരുന്നില്ല. ഈശ്വരമംഗലം തറവാട്ടിലെ ആനക്കാരൻ ഗോവിന്ദനെ രാപ്പകൽ എന്ന ചിത്രത്തിൽ സലീംകുമാർ സ്വതസിദ്ധമായ അഭിനയ ശൈലി കൊണ്ട് ഭംഗിയാക്കി. വീട് ഭാഗം വയ്ക്കലിനെ തുടർന്ന് ആനയെ വാങ്ങിയവർക്കൊപ്പം പൊയ്ക്കൊള്ളാൻ ആനയോട് മനസ്സുരുകം വിധം പറയുന്ന ഗോവിന്ദൻ പ്രേക്ഷകരെ കരയിപ്പിക്കുന്നുണ്ട്.

പാണ്ഡിപ്പട എന്ന ചിത്രത്തിൽ നായകനായ ഭുവനചന്ദ്രന്റെ സുഹൃത്തുക്കളായി ഉമാകാന്തനായും ഭാസിയായും സലീം കുമാറും ഹരിശ്രീ അശോകനും അരങ്ങു തകർത്തു. 2006 പ്രദർശനത്തിലെത്തിയ അച്ഛനുറങ്ങാത്ത വീടെന്ന ചലച്ചിത്രം പ്രേക്ഷക ഹൃദയങ്ങളിൽ കനൽ വേവോടെ പൊള്ളിച്ച ചിത്രമായിരുന്നു അത്. അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സലീം കുമാറായിരുന്നു. കറുത്തുപക്ഷികൾ, വാസ്തവം, തുറപ്പുഗുലാൻ എന്നിവയിലും ഹാസ്യ തരംഗമുയർത്തി സലീം കുമാർ സാന്നിധ്യം സജീവമാക്കി. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ കവിയെയും പ്രേക്ഷകർക്ക് മറക്കാനാകില്ല തന്നെ. അച്ഛനുറങ്ങാത്ത വീടെന്ന ചിത്രത്തിലെ സാമുവൽ എന്ന കഥാപാത്രത്തെ മികവുറ്റതാക്കിയതിന് മികച്ച രണ്ടാമത് നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം സലീം കുമാറിനെ തേടിയെത്തി. അതിശക്തമായ ഭാവ അഭിനയം അനിവാര്യമായിരുന്ന കഥാപാത്രമായിരുന്നു സാമുവൽ.

ഒറ്റക്കമ്പി നാദം. റബ്ബറിനെ കുറിച്ചും ബാർബർ ബാലനെ കുറിച്ചും കവിത എഴുതി ചൊല്ലുന്ന ദാസ് വടക്കിടമെന്ന കവിയെ വേറെ ആരവതരിപ്പിച്ചാലും ശരിയാവില്ലെന്ന് തോന്നുന്ന തരത്തിൽ ഗംഭീരമാക്കാൻ സലീം കുമാറിന് കഴിഞ്ഞു. സലീം കുമാറിന്റെ അവതരണ ശൈലി ഒന്നുകൊണ്ട് മാത്രം അനശ്വരമായ കഥാപാത്രമാണ് ദാസ് വടക്കേടം. ഗൗരവത്തോടെയും സെന്റിമെന്റ്സോടെയും അവതരിപ്പിക്കപ്പെട്ട കഥ പറയുമ്പോൾ എന്ന ചലച്ചിത്രത്തിലെ നിറഞ്ഞ കോമഡിയായിരുന്നു സലീം കുമാറിന്റേത്.

സലിം മുഹമ്മദ് എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ആദാമിന്റെ മകൻ അബു. അബു എന്ന കഥാപാത്രത്തെ സലിം കുമാർ അനശ്വരമാക്കി. അത്തർ വിൽപ്പനക്കാരൻ അബുവിന്റെയും ഭാര്യ ഐസുവിന്റെയും കഥയാണ് ചലച്ചിത്രം പറയുന്നത്. അത്തർ വിൽപ്പന കൊണ്ട് കിട്ടുന്ന തുക അബു ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി സ്വരൂപിക്കുന്നു. തന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് ഏറെ പണിപ്പെടുകയാണ് അബു. അബുവിന്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് ചായക്കടക്കാരൻ ഹൈദർ, മാഷ് എന്നിവരുമുണ്ട്. സ്വതസിദ്ധമായ അഭിനയശൈലിയിലൂടെ ആദാമിന്റെ മകൻ അബുവിലെ കഥാപാത്ര ആവിഷ്കാരത്തിന് സലിം കുമാറിന് 2010 ദേശീയ പുരസ്കാരം ലഭിച്ചു.

മാണിക്കക്കല്ല്, മാസ്റ്റേഴ്സ്, കോബ്ര, ഓർഡിനറി, അയാളും ഞാനും തമ്മിൽ, ഇമ്മാനുവൽ തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സലിം കുമാറിന് സാധിച്ചു. മാണിക്കക്കല്ല്, ജനപ്രിയൻ, ഓർഡിനറി, ക്രിസ്റ്റ്യൻ ബ്രദേഴ്സ് തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു. പഞ്ചവർണ തത്തയിലും അവഗാഹമുള്ള കഥാപാത്രത്തെ സലിം കുമാർ അവതരിപ്പിച്ചു.

0: ഒറ്റക്കമ്പി നാദം.
1: ഏതാണ്ട് 120 ചിത്രങ്ങളിൽ ഹാസ്യ നടനായും സ്വഭാവ നടനായും സലിം കുമാർ അഭിനയിച്ചു തകർത്തു. മികച്ച ഹാസ്യ നടൻ എന്ന നിലയ്ക്ക്, മികച്ച രണ്ടാമത് നടനെന്ന നിലയ്ക്കും സംസ്ഥാന സർക്കാർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള അനുഭവ സമ്പത്തേറെയുള്ള അനുഗ്രഹീതനായ കലാകാരൻ, ദേശീയ പുരസ്കാര ജേതാവ്, മലയാള ചലച്ചിത്ര ലോകത്തിന്റെ അഭിമാനം സലിം കുമാർ താരപരിവേഷങ്ങൾ അണിഞ്ഞ് സ്റ്റാർ ആകാൻ ശ്രമിച്ചില്ല. ഈ മണ്ണിൽ സാധാരണ മനുഷ്യനായി ജീവിച്ചു, തിരശ്ശീലയിൽ മാത്രം അഭിനയിച്ചു, അല്ലാത്തപ്പോഴെല്ലാം മനുഷ്യനാണ്, ഒട്ടും സെലിബ്രിറ്റി ഭാവമില്ലാത്ത സാധാരണ മനുഷ്യൻ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
1: ദരുണസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടുക്കള ആരംഭിക്കാം. ഒരു കർഷകൻ തന്റെ പറമ്പിലെ കിണറ്റിലേക്ക് ഒരു ചത്ത പന്നി എറിഞ്ഞിടുന്നു. അധികം വൈകാതെ ആ മാംസത്തിന്റെ ഗന്ധം പിടിച്ച് ഒരുപറ്റം എലികൾ കിണറ്റിലേക്ക് ചാടുന്നു. ആദ്യം അതൊരു സ്വർഗമാണ്. ആരും വിശക്കുന്നില്ല, മത്സരമില്ല, വഴക്കില്ല, എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്നു, മാംസം തീരുന്നു, വിശപ്പ് തുടങ്ങുന്നു. അപ്പോഴാണ് അവർ ഒരു സത്യം തിരിച്ചറിയുന്നത്. തങ്ങൾ ഭക്ഷണം തേടി വന്നതല്ല, ഒരു കെണിയിലേക്കാണ് ചാടിയതെന്ന്. പുറത്തു കടക്കാൻ വഴിയില്ല. കിണറിന്റെ ഭിത്തികൾ വളരെ ഉയരമുള്ളതാണ്. ജീവനോടെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ആദ്യം പരസ്പരം സ്നേഹിച്ചവർ പിന്നീട് ശത്രുക്കളാകുന്നു. ജീവനു വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കുന്നു. വിശപ്പ് സൗഹൃദത്തെ വിഴുങ്ങുന്നു. ഭയം മനുഷ്യത്വത്തെ പോലും ഇല്ലാതാക്കുന്നു. അവ പരസ്പരം ആക്രമിക്കുന്നു. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു. ഒടുവിൽ ഒരൊറ്റ എലി മാത്രം അവശേഷിക്കുന്നു. അപ്പോഴാണ് കർഷകൻ കയറ് താഴ്ത്തി അതിനെ പുറത്തെടുക്കുന്നത്. കരുണ കൊണ്ടല്ല, കണക്കുകൂട്ടൽ കൊണ്ടാണ്. ഇനി ആ എലി ധാന്യം തിന്നില്ല, സ്വന്തം വർഗത്തെ വേട്ടയാടും. കർഷകൻ ഒരു എലിയെ രക്ഷിച്ചില്ല, ഒരു വേട്ടക്കാരനെ സൃഷ്ടിച്ചു. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം കർഷകനല്ല, എലിയുമല്ല, കെണിയാണ്. കാരണം കെണിയെ കാണാൻ കഴിയാത്തവരാണ് അതിൽ കുടുങ്ങുന്നത്. ഒരു കെണി ഒരിക്കലും ഞാൻ കെണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല വരുന്നത്. അതെപ്പോഴും അവസരത്തിന്റെ വേഷത്തിലാണ് വരുന്നത്. കൂടുതൽ ലാഭം, കൂടുതൽ സുരക്ഷ, കൂടുതൽ ആഡംബരം, കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ വികസനം. അധികാരത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നത് മനുഷ്യരെ ബലപ്രയോഗത്തിലൂടെ നിയന്ത്രിക്കുന്നതല്ല, അവർ സ്വയം കെണിയിലേക്ക് നടക്കുന്നതാണ്. ഈ കഥ വായിക്കുമ്പോൾ പലരും ചിരിച്ചേക്കാം. എലികൾക്ക് ഇത്രയും ബുദ്ധിയില്ല. ശരിയാണ്, പക്ഷെ ചരിത്രം പറയുന്നത് മറ്റൊന്നാണ്. മനുഷ്യർ പലപ്പോഴും എലികളേക്കാൾ വലിയ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് ലോകമഹായുദ്ധങ്ങൾ, വർഗഹത്യകൾ, ജാതിക്കൊലകൾ, മതകലാപങ്ങൾ, വംശഹത്യകൾ, ഇവയെല്ലാം സാധാരണ മനുഷ്യർ തന്നെയാണ് ചെയ്തത്. ഒരു രാത്രി കൊണ്ട് ആരും കൊലയാളികളാകുന്നില്ല, ഒരു രാത്രി കൊണ്ട് ആരും വിദ്വേഷികളാകുന്നില്ല. അതിനു മുൻപ് വർഷങ്ങളോളം അവരുടെ മനസ്സിൽ ഭയവും വെറുപ്പും വിതച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഈ കഥ എലികളെക്കുറിച്ചല്ലെന്ന് പറയുന്നത്. ഇത് മനുഷ്യ മനസ്സിനെ കുറിച്ചാണ്. കഥയിൽ ഒരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി: എലികളുടെ ശത്രു ആരായിരുന്നു? മറ്റേ എലിയോ? അല്ല. വിശപ്പോ? അല്ല. കിണറോ? അതുമല്ല. അവയെയെല്ലാം കിണറ്റിലാക്കിയ കർഷകനായിരുന്നു യഥാർത്ഥ കാരണം. പക്ഷേ എലികൾക്കത് മനസ്സിലായില്ല. അവർ മുന്നിൽ കണ്ട എലിയെ മാത്രമാണ് ശത്രുവായി കണ്ടത്. ഇതാണ് അധികാരത്തിന്റെ ഏറ്റവും പഴയ തന്ത്രം. നിങ്ങൾ യഥാർത്ഥ ശത്രുവിനെ കാണരുത്, പകരം നിങ്ങളുടെ തൊട്ടടുത്ത മനുഷ്യനെയാണ് ശത്രുവായി കാണേണ്ടത്. അപ്പോൾ അധികാരത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ല. റോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ ഇന്നുവരെ ഭരണാധികാരികൾ ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രമുണ്ട്. ഡിവൈഡ് ഇറ്റ് എംപയർ. വിഭജിക്കുക, പിന്നീട് ഭരിക്കുക. ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളെ തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യം അവരെ പരസ്പരം സംശയിക്കുന്നവരാക്കണം, പിന്നീട് പരസ്പരം വെറുക്കുന്നവരാക്കണം, അവസാനം പരസ്പരം നശിപ്പിക്കുന്നവരാക്കണം. അപ്പോൾ ഭരണാധികാരി സുരക്ഷിതനാകും. ചരിത്രത്തിൽ ഇതിന്റെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണത്തിന്റെ അടിസ്ഥാന തന്ത്രമായി ഇതുപയോഗിച്ചു. ജാതികൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ, രാജാക്കന്മാർ തമ്മിൽ, എല്ലാവരെയും തമ്മിൽ അടുപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യം അതിന്റെ നേട്ടം കൊയ്തു. അവർ വെടിയുണ്ടകളെക്കാൾ കൂടുതൽ ഉപയോഗിച്ചത് അവിശ്വാസമായിരുന്നു. 1848 കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു വാചകത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. ഈ വാചകം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. മാർക്സ് പറയുന്നത് എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്യുന്നു എന്നല്ല, അദ്ദേഹം പറയുന്നത് മറ്റൊന്നാണ്. സമൂഹത്തിലെ സമ്പത്ത് സൃഷ്ടിക്കുന്നവരും അത് നിയന്ത്രിക്കുന്നവരും തമ്മിൽ അടിസ്ഥാനപരമായ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നു. എന്നാൽ ആ വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ചൂഷണ സംവിധാനം നിലനിൽക്കില്ല. അപ്പോൾ എന്തു ചെയ്യണം? അവരെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ തിരക്കിലാക്കണം. അതുകൊണ്ടാണ് മാർക്സിന്റെ രചനകളിൽ ആവർത്തിച്ചു വരുന്ന ഒരാശയം തെറ്റായ ബോധം എന്നതാണ്. മനുഷ്യൻ തന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാതെ ജീവിക്കുന്ന അവസ്ഥ. വിശക്കുന്ന എലി മറ്റൊരു വിശക്കുന്ന എലിയെ ശത്രുവായി കാണുമ്പോൾ അത് വെറും വിശപ്പല്ല, അതൊരു രാഷ്ട്രീയ വിജയമാണ്. ഈ കഥയിൽ രാഷ്ട്രീയം മാത്രമല്ല, ആഴത്തിലുള്ള മനഃശാസ്ത്രവുമുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ക്ഷാമം അനുഭവിക്കുമ്പോൾ തലച്ചോർ ദീർഘകാല ചിന്ത കുറയ്ക്കും. ഉടനടി രക്ഷപ്പെടുക എന്ന ലക്ഷ്യത്തിലേക്ക് അത് ചുരുങ്ങും. ന്യൂറോ സയൻസിൽ ഇതിനെ സർവൈവൽ മോഡ് എന്ന് വിളിക്കുന്നു. അമിഗ്ഡാല കൂടുതൽ സജീവമാകും, ഭയം കൂടും, യുക്തിചിന്ത കുറയും, മറ്റുള്ളവരിലുള്ള വിശ്വാസം കുറഞ്ഞു വരും. അതാണ് യുദ്ധകാലത്തും ക്ഷാമകാലത്തും സമൂഹങ്ങൾ വേഗത്തിൽ അക്രമാസക്തമാകാനുള്ള ഒരു കാരണം. അപ്പോൾ അധികാരത്തിനൊരു ചെറിയ അഭ്യൂഹം മാത്രം മതി, ബാക്കിയുള്ള ജോലി മനുഷ്യരുടെ ഭയം ചെയ്യും. കിണറ്റിലെ എലികൾക്കും സംഭവിച്ചത് അതാണ്. രസകരമായൊരു കാര്യമുണ്ട്, എല്ലാവരും യഥാർത്ഥത്തിൽ വിശന്നിരിക്കണമെന്നില്ല, വിശക്കും എന്ന ഭയം മാത്രം മതി. മനഃശാസ്ത്രത്തിൽ ഇതിനെ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നു. എനിക്ക് കിട്ടിയില്ലെങ്കിൽ, അവൻ എന്റെ അവസരം എടുത്താൽ, നാളെ ഭക്ഷണമില്ലെങ്കിൽ, ഈ ചിന്തകൾ മനുഷ്യരെ കൂടുതൽ സ്വാർത്ഥരാക്കും. പിന്നീട് അവർ ശത്രുക്കളെ സൃഷ്ടിക്കാൻ തുടങ്ങും. ആ ശത്രു യഥാർത്ഥത്തിൽ ശത്രുവായിരിക്കണമെന്നില്ല, ഏറ്റവും അടുത്തുള്ള ആളായിരിക്കും. അതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി കാലങ്ങളിൽ വിദ്വേഷ രാഷ്ട്രീയം കൂടുതൽ ശക്തമാകുന്നത്. ഈ കഥയിൽ കർഷകനെ ഒരു വ്യക്തിയായി മാത്രം കണ്ടാൽ അതിന്റെ അർത്ഥം നഷ്ടപ്പെടും. കർഷകൻ ഒരു സംവിധാനമാണ്, അധികാരത്തിന്റെ രൂപമാണ്. അതൊരു സർക്കാർ മാത്രമല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയാകാം, ഒരു മതസ്ഥാപനമാകാം, ഒരു മാധ്യമ ശൃംഖലയാകാം, ഒരു സാമ്പത്തിക വ്യവസ്ഥയാകാം, അല്ലെങ്കിൽ മനുഷ്യരെ പരസ്പരം സംശയിക്കാൻ പഠിപ്പിക്കുന്ന ഏതൊരു ആശയ വ്യവസ്ഥയുമാകാം. കഥയുടെ ശക്തി അവിടെയാണ്. അതിന് ഒരാളുടെ മുഖമല്ല, ഓരോ കാലത്തും ആ മുഖം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ തന്ത്രം മാറില്ല. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, സ്വയം ലാഭമുണ്ടാക്കുക. ആയിരക്കണക്കിന് വർഷങ്ങളായി ഭരണാധികാരികൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, ബലപ്രയോഗം കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ ദീർഘകാലം ഭരിക്കാൻ കഴിയില്ല. പട്ടാളം കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കാം, ജയിലിലടയ്ക്കാം, കൊല്ലാം, പക്ഷെ അതുകൊണ്ടൊരു ഭരണകൂടം നൂറ്റാണ്ടുകളോളം നിലനിൽക്കില്ല. ജനങ്ങൾ സ്വന്തം അവസ്ഥയെ സ്വാഭാവികമായി അംഗീകരിക്കണം. അവർക്ക് ചൂഷണം ചൂഷണമായി തോന്നാതിരിക്കണം. അതിനുള്ള ഏറ്റവും വലിയ ആയുധം തോക്കല്ല, ആശയങ്ങളാണ്.

ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായ അന്റോണിയോ ഗ്രാംഷി ജയിലിലിരുന്നു കൊണ്ടാണ് ലോകത്തെ മാറ്റിമറിച്ച ഒരാശയം അവതരിപ്പിച്ചത്. അത് ഹെജിമണി എന്ന ആശയമായിരുന്നു. ഒരു ചോദ്യം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. യൂറോപ്പിലെ ദരിദ്രരും തൊഴിലാളികളും എന്തുകൊണ്ടാണ് തങ്ങളെ ചൂഷണം ചെയ്യുന്ന സംവിധാനത്തിനെതിരെ എപ്പോഴും കലാപം നടത്താത്തത്? അവരുടെ എണ്ണം കൂടുതലാണല്ലോ, അവർക്ക് ശക്തിയുമുണ്ട്, പിന്നെ എന്തുകൊണ്ട്? ഗ്രാംഷിയുടെ ഉത്തരം വളരെ ലളിതമായിരുന്നു. ഭരണവർഗം സമ്പത്ത് മാത്രമല്ല നിയന്ത്രിക്കുന്നത്, മനുഷ്യരുടെ ചിന്തകളെയും നിയന്ത്രിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച നിമിഷം മുതൽ അവനൊരു പ്രത്യേക ലോകത്തിലേക്കാണ് വളരുന്നത്. കുടുംബം, സ്കൂള്, മതസ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, സിനിമ, പരസ്യങ്ങൾ, സോഷ്യൽ മീഡിയ, ഇവയെല്ലാം ചേർന്ന് ഒരു കാര്യം പഠിപ്പിക്കുന്നു: ഇങ്ങനെയാണ് ലോകം, ഇതാണ് സ്വാഭാവികം. അപ്പോൾ അനീതി പോലും സാധാരണ കാര്യമായി തോന്നിത്തുടങ്ങും. കഥയിൽ എലികൾക്ക് ഒരിക്കലും ഒരു സംശയം തോന്നില്ല. നമ്മൾ ആരാണ് ഇവിടെ എത്തിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ പരസ്പരം കൊല്ലുന്നത്? നമുക്കൊന്നിച്ചു നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ലേ? ഈ ചോദ്യങ്ങളൊന്നും അവ ചോദിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവരുടെ ചിന്തയുടെ പരിധി വിശപ്പിൽ അവസാനിക്കുന്നു. ഇതാണ് ഹെജിമണിയുടെ ശക്തി. നമ്മുടെ ചിന്തയുടെ അതിരുകൾ മറ്റൊരാൾ നിശ്ചയിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യവും അയാളുടെ കൈകളിലാകും. ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ കാൾ മാർക്സ് മാത്രം പോരെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ കാണിച്ചു തന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിഭജന ശക്തി സാമ്പത്തിക വർഗം മാത്രമല്ല, ജാതിയാണ്. അംബേദ്കർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ജാതി തൊഴിൽ വിഭജനം മാത്രമല്ല, തൊഴിലാളികളുടെ വിഭജനമാണ്. ഇത് അതീവ ഗൗരവമുള്ള നിരീക്ഷണമാണ്. ഒരു തൊഴിലാളി മറ്റൊരു തൊഴിലാളിയെ സഹോദരനായി കാണുന്നില്ല, ജാതിക്കാരനായാണ് കാണുന്നത്. അപ്പോൾ തൊഴിലാളികളുടെ ഐക്യം അസാധ്യമാകും, ചൂഷണം തുടരുകയും ചെയ്യും. ഇതാണ് കിണറ്റിലെ എലികളുടെ അവസ്ഥ. അവർ എല്ലാവരും വിശക്കുന്നവരാണ്, പക്ഷെ അവർ ഒരേ വിധിയിലുള്ളവരാണെന്ന് തിരിച്ചറിയുന്നില്ല. ഒരു ഗ്രാമത്തിൽ രണ്ട് കൂലിപ്പണിക്കാരുണ്ടെന്ന് കരുതുക. ഒരാൾക്ക് ഉയർന്ന ജാതി, മറ്റൊരാൾക്ക് താഴ്ന്ന ജാതി. രണ്ടു പേർക്കും ഒരേ വേതന, ഒരേ കഷ്ടപ്പാട്, ഒരേ ദാരിദ്ര്യം. എന്നിട്ടും അവർ പരസ്പരം തുല്യരായി കാണുന്നില്ല. ഈ വിഭജനത്തിൽ നിന്ന് ലാഭമുണ്ടാകുന്നത് ആർക്കാണ്? അവരുടെ അധ്വാനത്തിൽ നിന്ന് ലാഭം കൊയ്യുന്നവർക്കാണ്. അംബേദ്കറുടെ രാഷ്ട്രീയം ജാതിയെ ഇല്ലാതാക്കാതെ സാമൂഹ്യനീതി സാധ്യമല്ലെന്ന് ഉറച്ചു പറഞ്ഞു. മാർക്സിന്റെ വർഗവിശകലനവും അംബേദ്കറുടെ ജാതി വിശകലനവും ഇവിടെ പരസ്പരം പൂരകങ്ങളാകുന്നു. അൾജീരിയൻ വിമോചന സമരത്തെക്കുറിച്ച് എഴുതിയ ഫ്രാൻസ് ഫാനൂൻ മറ്റൊരു അത്ഭുതകരമായ നിരീക്ഷണം നടത്തി. ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹം എല്ലായ്പ്പോഴും ഭരണാധികാരിയെ ആക്രമിക്കണമെന്നില്ല. പലപ്പോഴും ആ കോപം തിരിയുന്നത് സ്വന്തം സമൂഹത്തിന് നേരെയാണ്. സഹോദരന്മാർ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, ഒരേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ തമ്മിൽ. കാരണം യഥാർത്ഥ അധികാര കേന്ദ്രം വളരെ ദൂരെയാണ്, എന്നാൽ തൊട്ടടുത്ത മനുഷ്യൻ കയ്യെത്തും ദൂരത്താണ്. അതുകൊണ്ട് കോപം അവിടേക്കാണ് ഒഴുകുന്നത്. കിണറ്റിലെ എലികൾക്കും അത് തന്നെ സംഭവിച്ചു. ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ഒരു ജനത മറ്റൊരു ജനതയെ വെറുക്കുമ്പോഴല്ല, ഒരു ജനത സ്വന്തം അയൽക്കാരനെ വെറുക്കാൻ തുടങ്ങുമ്പോഴാണ്. അവിടെ നിന്നാണ് കലാപങ്ങളും വംശഹത്യകളും ആഭ്യന്തര യുദ്ധങ്ങളും ആരംഭിക്കുന്നത്. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ പുറത്തുനിന്നുള്ള ആക്രമണം എല്ലായ്പ്പോഴും വേണ്ടിവരില്ല. അവരെ പരസ്പരം സംശയിപ്പിച്ചാൽ മതി. ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകനായ പൗലോ ഫ്രെയറെ വിദ്യാഭ്യാസത്തെ പരീക്ഷ ജയിക്കാനുള്ള ഉപകരണം എന്നല്ല കണ്ടത്. അദ്ദേഹം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഒരു മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന പൗരനാക്കുക എന്നതായാണ് കണ്ടത്. അദ്ദേഹം ഇതിനെ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് അഥവാ വിമർശനാത്മക ബോധം എന്ന് വിളിച്ചു. അതെന്താണ്? സംഭവങ്ങളെ അതുപോലെ അംഗീകരിക്കാതെ എന്തുകൊണ്ട്, ആർക്കാണ് ലാഭം, ആരാണ് നഷ്ടം അനുഭവിക്കുന്നത് എന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്. കിണറ്റിലെ എലികളിൽ ഒരാൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ കഥയുടെ അവസാനം മറ്റൊന്നായിരിക്കുമായിരുന്നു. നമ്മുടെ സ്കൂളുകൾ എന്താണ് പഠിപ്പിക്കുന്നത്? വിവരങ്ങളോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവോ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ വിദ്യാഭ്യാസം മനുഷ്യനെ അനുസരണയുള്ളവനാക്കാനല്ല, സ്വന്തമായി ചിന്തിക്കുന്നവനാക്കാനാണ്. സ്വന്തം ജീവിതത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നവനാക്കാനാണ്. ഒരു കുട്ടി പരീക്ഷയിൽ 100 മാർക്ക് വാങ്ങിയാലും അനീതി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം അപൂർണമാണ്.
ഒരു കാലത്ത് ജനങ്ങളെ നിയന്ത്രിക്കാൻ രാജാക്കന്മാർക്ക് സൈന്യം വേണ്ടിയിരുന്നു. ഇന്ന് അതിന് എല്ലായ്പ്പോഴും സൈന്യം ആവശ്യമില്ല. ഒരു മൊബൈൽ ഫോൺ മതിയാവും, ഒരു വൈറൽ വീഡിയോ, ഒരു വ്യാജ വാർത്ത, ഒരു വിദ്വേഷ പ്രസംഗം, ഒരു അൽഗോരിതം, ഇവ മനുഷ്യരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. നാം എന്ത് കാണണം, ആരെ വെറുക്കണം, ആരെ പ്രശംസിക്കണം, ഏത് വിഷയത്തിൽ ദേഷ്യപ്പെടണം, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ അറിവില്ലാതെ തന്നെ നിശ്ചയിക്കപ്പെടുന്നു. ഇത് ഗൂഢാലോചനയല്ല, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ യാഥാർത്ഥ്യമാണ്. ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഉള്ളടക്കമാണ് കൂടുതൽ ലാഭമുണ്ടാക്കുന്നത്. ശാന്തമായ സംവാദത്തേക്കാൾ കോപം കൂടുതൽ വിൽക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വിഭജന രാഷ്ട്രീയവും ഡിജിറ്റൽ മാധ്യമങ്ങളും പലപ്പോഴും പരസ്പരം ശക്തിപ്പെടുത്തുന്നു. ജനാധിപത്യം എന്നത് 5 വർഷത്തിലൊരിക്കൽ വോട്ട് ചെയ്യുക മാത്രമല്ല, പരസ്പരം അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും മനുഷ്യരെ ശത്രുക്കളായി കാണാതിരിക്കാൻ കഴിയുന്ന ശേഷിയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. അവിടെ വിമർശനമുണ്ടാകും, വിയോജിപ്പുണ്ടാകും, സമരമുണ്ടാകും, പക്ഷെ മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള ആഹ്വാനം ഉണ്ടാകില്ല. അതാണ് ജനാധിപത്യവും വിദ്വേഷ രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ആദ്യം 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള പേരുമാറ്റ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കും. 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. ട്രൈബ്യൂണൽസ് ഭേദഗതി നിയമം 2026 രാജ്യസഭയിൽ പരിഗണിക്കും. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാ രീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദത്തിലെ രസായന ചികിത്സ, ആഹാരക്രമം തുടങ്ങിയ സമീപനങ്ങൾ ക്യാൻസർ പരിചരണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമരത്തോട് സർക്കാരിന് അനുഭാവമാണ് ഉള്ളതെന്നും ചർച്ചയിൽ സർക്കാരിന്റേത് തുറന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി OJ ജനീഷ്. ഇതു സംബന്ധിച്ച് കായിക വകുപ്പ് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ ചട്ടങ്ങൾക്ക് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 നും 11:30 നും സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00 നും 5:30 നും തൃപ്പുണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം തുടങ്ങി ജില്ലയിലെ 150 ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ചടങ്ങുകൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ 25,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തർപ്പണം തടസ്സമില്ലാതെ നടത്തുന്നതിനുമായി 20 കൌണ്ടറുകളും 8 സെഗ്മെന്റുകളും 250 പൂജാരികളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കടപ്പുറത്ത് 30,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7,000 ഭക്തരെ പ്രതീക്ഷിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി. കഠിനംകുളം മഹാവിഷ്ണു ക്ഷേത്രം, അരുവിക്കര ദേവീക്ഷേത്രം, കേരളാദിത്യപുരം, കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ഗതാഗത സംവിധാനങ്ങളാണ് KSRTC ക്രമീകരിച്ചിരിക്കുന്നത്. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ കൂടുതലായി സർവീസ് നടത്തും. കൃത്യമായ ലേബൽ വിവരങ്ങൾ ഇല്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ എന്നിവ ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എല്ലാ ഭക്ഷ്യ സ്ഥാപനങ്ങളും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ശീതളപാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് നിർമ്മിച്ച ഐസാണോ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം 1 ആഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മന്ത്രി എൻ ഷംസുദ്ദീൻ കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 17 വരെ പണം അടയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അടൂർ നഗരസഭ ഹോട്ടലുകളിൽ നടത്തിയ തിരച്ചിലിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അടൂർ എസ് എൻ ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽ റാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ മീനും ഭക്ഷണവും പിടികൂടിയത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 12-ാം ദിവസവും തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം, INS കൽപ്പന കപ്പൽ, മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 5 സ്വദേശി തോമസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മത്സ്യവിൽപ്പനയ്ക്കു ശേഷം വള്ളം വൃത്തിയാക്കുന്നതിനിടെയാണ് തോമസ് കായലിലേക്ക് വീണത്. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശി സി കിരണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് കിരൺ കായലിൽ വീണത്. തിരുവനന്തപുരം പൂന്തുറയിൽ മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പൂന്തുറ സ്വദേശി യോഹനാൻ കുഴഞ്ഞു വീണത്. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15 മുതൽ 30 വരെ ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത്. ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മുന്നിലെത്തുന്ന ആദ്യ 2 ടീമുകൾ നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പൂൾ ഡിയിലാണ് മത്സരിക്കുന്നത്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ വിഭാഗത്തിൽ പൂൾ ഡിയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം 1 ആഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ആഗസ്റ്റ് 11 സഞ്ചരിക്കുന്നു. 1908 ആഗസ്റ്റ് 11, നിറഞ്ഞ പുഞ്ചിരിയോടെ ഇതാ ഒരു 18-കാരൻ കൊലമരത്തിനടുത്തേക്ക് നടക്കുന്നു. ചിരി മായാതെ തന്നെ കൊലക്കയർ കഴുത്തിലണിയിക്കുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി, ബംഗാളി വിപ്ലവകാരി ഖുദിറാം ബോസ് തൂക്കുകയറിന് ഇരയായിരിക്കുന്നു. 1921 ആഗസ്റ്റ് 11, വേരുകൾ എന്ന ലോക പ്രശസ്തമായ കൃതിയിലൂടെ ആഫ്രിക്കൻ വംശജരായ തൻ്റെ പൂർവികരെ കണ്ടെത്താൻ ശ്രമിച്ച അമേരിക്കൻ എഴുത്തുകാരൻ അലക്സ് ഹാലി ന്യൂയോർക്ക് നഗരത്തിലെ ഇത്താക്കയിൽ ഭൂജാതനായിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: मैंने व्यक्तिगत रूप से कई बार आग्रह किया कि प्रश्नकाल सबसे महत्वपूर्ण समय होता है. प्रश्नकाल के अंदर सरकार की जवाबदेही भी तय होती है, कार्यपालिका में पारदर्शिता भी आती है. मैंने पहले भी व्यवस्था दे रखी है, चाहे सत्ता पक्ष हो चाहे प्रतिपक्ष हो, प्रश्नकाल के अंदर केवल प्रश्नकाल ही होगा.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിന് പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപതിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനി ഖുദിറാം ബോസിന്റെ 119-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18-ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4.5 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. 570 ലേറെ പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഉണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ബാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിൽ അനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു, MPമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132 ആയി. പരിക്കേറ്റത് 570 ലേറെ പേർക്ക്. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. രാത്രിയുടെ യാമങ്ങളിൽ മനസ്സൊരു പഴയ പുസ്തകം പോലെ തുറക്കപ്പെടുമ്പോൾ നാം അറിയാതെ തന്നെ ഓർമ്മകളുടെ ഗന്ധം ആസ്വദിച്ചു തുടങ്ങുന്നു. ശരിയല്ലേ? രാത്രികളിലായിരിക്കും പലപ്പോഴും ഓർമ്മകൾ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നത്. പെയ്തു തോരാത്ത മഴ പോലെ ചില ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഈറാൻ ഭാവം ബാക്കി വയ്ക്കാറുണ്ട്. അതങ്ങനെയാണ്, പഴയ പഴയ പഴയ കാലങ്ങളിലേക്ക് പോകാൻ പറ്റിയ നേരം തന്നെയാണ് രാത്രികാലങ്ങൾ എന്നുള്ളതും സംശയമില്ലാത്ത സംഗതി തന്നെയാണ്. സാഹിത്യമെന്നത് വെറും അക്ഷരക്കൂട്ടമല്ല, മറിച്ച് അത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. രാത്രി ഇരുന്ന് വായിക്കുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ. രാത്രി അല്ലെങ്കിലും ഒരു സുഖം തന്നെയാണ്. ബഷീറിൻ്റെ നീല വെളിച്ചം വായിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് രണ്ടു വട്ടം വായിച്ചിട്ടുണ്ട്. അത് രണ്ടു വട്ടവും രാത്രി തന്നെയാണ് വായിച്ചത്. അത് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വിചിത്രമായ ഏകാന്തത, അത് പലപ്പോഴും രാത്രികൾക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചുറ്റും ഒരു നീല വെളിച്ചം, ഏകാന്തതയുടെ നീല വെളിച്ചം പരക്കുന്നത് പോലെ തോന്നും. പ്രണയം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത്തരം വായനകളെന്നും ഒരു അഭയസ്ഥാനമാണ് എന്ന് എന്നോട് പറഞ്ഞത് ഹരിയാണ്, എൻ്റെ പ്രിയ സുഹൃത്ത്. അവന് പ്രണയം നഷ്ടപ്പെട്ടുപോയി, അത് തിരിച്ചെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി. അതൊക്കെ സ്വാഭാവികമാണ്. എന്നുവെച്ച് അവൻ ആത്മഹത്യ ചെയ്യാനും അവൻ വിഷാദത്തിലേക്ക് ആണ്ടുപോവുകയും ചെയ്തില്ല, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. അങ്ങനെ വേണം അല്ലേ? അവൻ വായനയിലേക്ക് നന്നായിപ്പോയി, അവന് നല്ല സുഹൃത്തുക്കളുണ്ടായി, അവനിപ്പോൾ ജീവിതം നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. പ്രണയം നഷ്ടപ്പെട്ട ഒരാൾക്ക് വായന, പ്രത്യേകിച്ച് കവിത, ഒരു അഭയസ്ഥാനമാണ്. ഏകാന്തത എന്നതൊരു ശാപമല്ല, മറിച്ച് നമ്മെ തന്നെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥാടനമാണെന്ന് ഹരി എന്നോട് പറയും. ഇരുളും വെളിച്ചവും ഇടകലരുന്ന ഈ നിമിഷങ്ങളിൽ നാം കേൾക്കുന്ന സംഗീതം ആ ഏകാന്തതയ്ക്ക് മാധുര്യം നൽകുന്നു എന്ന് ഒരു ഞായറാഴ്ച രാത്രിയിൽ അവൻ പങ്കിട്ടതെല്ലാം, ആ വാക്കുകളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഹരിയെക്കുറിച്ച് ഞാൻ ആലോചിക്കും. ഓരോ മനുഷ്യനും ഉള്ളിൽ ഒരു കടലുണ്ട്. അവിടെ തിരമാലകൾ പോലെ വികാരങ്ങൾ വന്ന് അലച്ചുകൊണ്ടേയിരിക്കും. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് പാട്ടുകൾ പറഞ്ഞു തീർക്കുമ്പോൾ നാം ഒരു മൗനത്തിൻ്റെ ലോകത്തിലേക്ക് മെല്ലെ വഴുതി വീഴുന്നു. ഇപ്പം ഈ നിമിഷം എന്തുകൊണ്ടോ ഞാൻ ഹരിയെ ഓർക്കുന്നു, അവൻ്റെ വാക്കുകൾ ഓർക്കുന്നു, അവൻ്റെ ഏകാന്തതയോടുള്ള പ്രണയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു, കവിതകളോടുള്ള അവൻ്റെ പാരവശ്യത്തെക്കുറിച്ച് ഞാൻ വെറുതെ ഓർക്കുന്നു. ഈ ഓർമ്മകൾക്ക് തന്നെ എന്തൊരു സുഗന്ധമാണ് എന്നറിയുമോ?

പ്രണയത്തെക്കുറിച്ച് എഴുതപ്പെടാത്ത കവിതകൾ ഈ ലോകത്ത് ബാക്കിയുണ്ടാവില്ല എന്ന് നാം ചിന്തിക്കാറുണ്ടെങ്കിലും ഓരോ പ്രണയും പുതിയൊരു കാവ്യം രചിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? ഓരോ പ്രണയിക്കും ഒരു കവിത എഴുതണം എന്നൊന്നുമില്ല. പക്ഷെ പ്രണയം തന്നെ കവിതയാകുമ്പോൾ ഓരോ പ്രണയും പുതിയൊരു കാവ്യം രചിച്ചുകൊണ്ടേയിരിക്കുന്നു. വിരഹം എന്നത് പ്രണയത്തിൻ്റെ മറ്റൊരു മുഖമാണെന്ന് ONV കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നും. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അങ്ങനെ പാടുമ്പോൾ നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ചുള്ള നോവ് നമ്മുടെ ഉള്ളിലും നിറയുന്നു. ജീവിതം എന്നത് പലപ്പോഴും പ്രതീക്ഷകളുടെയും നിരാശകളുടെയും ഒരു ആന്തോളനമാണ്. എൻ്റെ വീട്ടിൽ ഒരു പഴയ ഘടികാരമുണ്ട്. അതിനി പുതിയ തരത്തിലെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പുതിയ തലമുറയ്ക്ക് മനസ്സിലാവുകയുമില്ല. ഘടികാരം പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചാണ് സമയം നീങ്ങുന്നത്. ഞാനതിങ്ങനെ നോക്കിയിരിക്കും. ആ പഴയ ഘടികാരം ഞാൻ എൻ്റെ ക്യാബിനിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ അത് നോക്കും. ആ പെൻഡുലം അങ്ങോട്ടിങ്ങോട്ട് നീങ്ങുന്നത് ആന്തോളനമാണ്. അത് ജീവിതമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതീക്ഷകളുടെയും നിരാശകളുടെയും ആന്തോളനം. നാം ആഗ്രഹിച്ച പലതും ലഭിക്കാതെ പോകുമ്പോഴാണ് ലഭിച്ചവയുടെ വില നാം ശരിക്കും തിരിച്ചറിയുന്നത്. ഒരു ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങളെപ്പോലെ നാം പലപ്പോഴും ജീവിതത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വേണ്ടേ? പക്ഷെ സദാ അഭിനയിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാവുന്നത്. ചില അഭിനയങ്ങൾ ആവശ്യമാണ്. നമ്മൾ നമ്മളോട് തന്നെ അഭിനയിക്കും. അല്ലാതെ നിരാശകളെയൊക്കെ നമുക്കെങ്ങനെയാണ് എടുത്തു കളയാൻ സാധിക്കുന്നത്, അല്ലേ? ഓരോ പുഞ്ചിരിക്കു പിന്നിലും ഒളിപ്പിച്ചു വെച്ച ഒരു കണ്ണീർക്കണം ഉണ്ടാവുമെന്ന് ജീവിതം നമ്മെ അനുനിമിഷം ബോധ്യപ്പെടുത്തുന്നു. മനുഷ്യബന്ധങ്ങൾ എന്നത് നൂൽപ്പാലം പോലെ ദുർബലമാണെങ്കിലും അതിനെ താങ്ങി നിർത്തുന്നത് സ്നേഹമെന്ന വികാരമാണ്, പ്രണയമാണ്, ഇഷ്ടമാണ്. ഭൂതകാലത്തിൻ്റെ ചുമട് താങ്ങികളാകാതെ വർത്തമാനകാലത്തെ സ്നേഹിക്കാനാണ് നാം ശീലിക്കേണ്ടത്. ഇന്നിൽ ജീവിക്കുക, ഇപ്പോഴിൽ ജീവിക്കുക. പഴയതൊക്കെ ഓർക്കാം, പക്ഷെ ജീവിതം പഴയതിൽ തന്നെ അങ്ങനെ നിലനിർത്തി കളയരുത്. അത് ബുദ്ധിമുട്ടാവും. പാട്ടുകൾ അവസാനിക്കുമ്പോഴും ഉള്ളിൽ മുഴങ്ങുന്ന ആ നാദം പോലെ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കും. ചില മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കും. ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കും. അതൊക്കെ പിന്നെ പിന്നെ പിന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ഇന്നിൽ, ഇപ്പോഴിൽ, ഈ നിമിഷത്തിൽ ജീവിക്കാനാവുക എന്നതാണ് ജീവിതത്തിൻ്റെ സാരസ്വതം എന്ന് പറയുന്നത്. അതെ, മനുഷ്യൻ ഒരു സഞ്ചാരിയാണ്. സ്ഥലകാലങ്ങളിലൂടെയുള്ള ഒരു ദീർഘയാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. NT രചനകളിൽ കാണുന്ന ആഴമേറിയ ഗ്രാമീണ ഭാവം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്നെ കൊണ്ടുപോകുന്നത് വായനയിലല്ല, യാത്രകളിലൂടെയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കമ്പനി മുക്ക്, കൂട്ടായണിമൂട്, തായ് വീട് എല്ലാം ആ കൃതികളിൽ ഞാൻ കാണുന്നു എന്നതാണ് സത്യം. ആ ഗ്രാമീണ ഭാവം എൻ്റെ മനസ്സിനെ തറവാട് വീടിൻ്റെ ഉമ്മറത്തേക്ക് കൊണ്ടുപോകുന്നു. കുട്ടിക്കാലം, കളിക്കൂട്ടുകാർ, അവിടെ ഒന്ന് പകർന്നു കെട്ടിയ സ്നേഹവും വാത്സല്യവും ഇന്നും കെടാത്ത വിളക്ക് പോലെ നമ്മുടെ ഉള്ളിൽ അതൊക്കെ കത്തുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും അതെല്ലാം ഓർമ്മ വരുന്നുണ്ട്. എത്ര സുഹൃത്തുക്കൾ, എത്ര സുന്ദരമായിരുന്നു ബാല്യകാലം എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലം മോശമല്ല എന്നല്ല. ഇന്നും നല്ല കാലം തന്നെയാണ്. ഏത് പ്രായവും അതിൻ്റെതായ മാധുര്യത്തോടുകൂടി ആസ്വദിക്കാൻ കഴിഞ്ഞാൽ എല്ലാ പ്രായവും നല്ലത് തന്നെയാണ്, അല്ലേ? എന്നാലും പഴമയുടെ ചില സുഖങ്ങൾ, പഴയ വീടിൻ്റെ ചുവരുകൾക്ക് പറയാനുള്ളത് നഷ്ടസ്മൃതികളുടെ കഥകൾ തന്നെയാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുമ്പോഴും ചില പാടുകൾ എന്നും അഭിമാനത്തോടെ നാം കൊണ്ടു നടക്കുന്നു, അല്ലേ? അന്ന് അത്രയും കഷ്ടപ്പെട്ടത്, അവിടെ പോയത്, ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നത്, അതിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതെന്തായാലും ശരി തന്നെ, അതൊക്കെ മധുരമായ പാടുകളാണ്. അത് മനസ്സിൽ പതിഞ്ഞു കിടക്കട്ടേന്നേ, മായ്ച്ചു കളയണ്ട. ഓരോ യാത്രയും പുതിയൊരു അറിവാണ്. ഓരോ മനുഷ്യനും പുതിയൊരു പാഠപുസ്തകമാണ്. എങ്കിലേ ആ പാടുകൾ, മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന മായാത്ത പാടുകൾ, അതും പാഠപുസ്തകമാണ്.
വായനയിലൂടെ നാം നേടുന്നത് ലോകത്തിൻ്റെ അനേകം മുഖങ്ങളെ അറിയാനുള്ള ശേഷിയാണ് എന്ന് പറയുമ്പോൾ, ഈ പാടുകൾ, മായാതെ കിടക്കുന്ന ഈ പാടുകൾ നമ്മെ തന്നെ അറിയാനുള്ള അടയാളങ്ങളാണ്. കാറ്റിലുലയുന്ന തെങ്ങോലകൾ പോലെ നമ്മുടെ മനസ്സും ചിലപ്പോൾ അശാന്തമാകാറുണ്ട്. അപ്പോഴൊക്കെ ഈ ഓർമ്മകളിലേക്ക് ഒന്ന് തിരിച്ചു പോകാം. അറിയാതെ അറിയാതെ മനസ്സ് ചിലപ്പോൾ ശാന്തമാകാൻ ഇടയുണ്ട്. ഏതൊരു അശാന്തിയെയും ശമിപ്പിക്കാൻ കലയ്ക്കും സംഗീതത്തിനും ഒപ്പം ചില ഓർമ്മകൾക്കും കഴിയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കവികൾ പാടി പുകഴ്ത്തിയിട്ടുള്ളതുപോലെ മനുഷ്യനും മനുഷ്യൻ്റെ ഓർമ്മകളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അത് ചിരകാലം ഇരവിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി പോകുമ്പോൾ ശരിക്കും അത് നമ്മളെ വീണ്ടെടുക്കാൻ സഹായിക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്.

ജീവിതം എന്ന മഹാസമുദ്രത്തിൽ നാം ഓരോരുത്തരും ചെറിയ തോണികളിലേറെ യാത്ര ചെയ്യുന്ന തുഴച്ചിൽക്കാരാണ്. വയലാറിൻ്റെ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു. ഒരു മുത്തശ്ശിയുടെ കഥ പറയുന്ന ഒരു നല്ല പാട്ടാണ്. ഒറ്റയ്ക്ക് ഒരു വള്ളം തുഴഞ്ഞു പോകുന്ന മുത്തശ്ശി. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനും അങ്ങനെ ഒരു തോണിയിലേറെ യാത്ര ചെയ്യുന്ന ഒരു തുഴച്ചിൽക്കാരനാണെന്ന്. ഒഴുക്കിനൊപ്പവും ഒഴുക്കിനെതിരെയുമുള്ള ഈ യാത്രയിൽ പലപ്പോഴും ദിശ തെറ്റാറുണ്ടെങ്കിലും പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ നമുക്കെല്ലാവർക്കും വഴികാട്ടുകളായി വരാറുണ്ട് അല്ലേ? നമുക്ക് വേണ്ടി ചില വഴിവിളക്കുകൾ നമ്മളറിയാതെ വഴിത്താരകളിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, സംശയമില്ല. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, നമ്മൾ ആളുകളെ പരിചയപ്പെടുന്നത്, സൗഹൃദമൂട്ടി വളർത്തുന്നത്. നമ്മളറിയാതെ ആ ആത്മാംശം നമ്മുടെ ഉള്ളിലെ സ്വകാര്യ ദുഃഖങ്ങളെ തൊട്ടുണർത്തും, ശാന്തമാക്കും. സൗഹൃദത്തെക്കാൾ അമൃതമായി മനോഹരമായി ഈ ലോകത്തിൽ വേറെ എന്താണുള്ളത്? എൻ്റെ സുഹൃത്താണ്, ഞാൻ അയാളുടെ സുഹൃത്താണ് എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. നമ്മളെ കേൾക്കാൻ തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും ഹൃദയമേ, നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം എന്ന് പറയുന്നത് പോലെ ഞാനേ ആ വരി ഒരിക്കൽ കൂടെ പറയാം. തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും ഹൃദയമേ, നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണൻ ഹൃദം. ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയൊന്നും വേണ്ട, ഉപദേശിക്കുകയും വേണ്ട, അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്ന നിർദ്ദേശങ്ങളും വേണ്ട. പക്ഷെ നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് എൻ ഹൃദം. എന്തുകൊണ്ടോ കവിതകൾ ഓർമ്മ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിൻ്റെ ചുവരുകളിൽ നാം വരച്ചു ചേർത്ത ചിത്രങ്ങൾ കാലപ്പഴക്കത്താൽ മാഞ്ഞു പോകാമെങ്കിലും അവ നൽകിയ അനുഭൂതികൾ എന്നും പുതുമയോടെ നിലനിൽക്കുന്നു. ഓരോ പരാജയവും പുതിയൊരു തുടക്കത്തിനുള്ള നാന്ദിയാണെന്ന് ആളുകൾ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. പരാജയമൊക്കെ ഉണ്ടാവും. ഓടി നടന്നവർ, വിയർത്തവർ, പരാജയപ്പെട്ടുപോയവർ, അവരൊക്കെയാണ് ജീവിതത്തിൽ പുതിയ പുതിയ നാന്ദികൾ കുറിച്ചിട്ടുള്ളത്. അവരുടെയൊക്കെ ജീവിതമാണ് കൂടുതൽ അർത്ഥവത്തായി മാറിയിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ലോകമൊരു വലിയ നാടകവേദിയാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന്. നിശബ്ദതയ്ക്ക് പോലും ഒരു ഭാഷയുണ്ടെന്നും അത് ഹൃദയം കൊണ്ട് മാത്രം വായിക്കേണ്ടതാണെന്നും ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. അതിപ്പോൾ പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ നിശബ്ദത, ഇപ്പം ഞാൻ അനുഭവിക്കുന്ന നിശബ്ദത, അതിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിലുപദേശമില്ല, നിർദ്ദേശങ്ങളുമില്ല, ഞാൻ വെറുതെ ഈ വർത്തമാനം പറയുകയാണ്. എനിക്കറിയാം നിങ്ങൾ കാതുകൊണ്ടല്ല കേൾക്കുന്നത്, എന്നെ ഹൃദയത്തിൽ വെച്ച് സ്നേഹിച്ചുകൊണ്ടാണ് നിങ്ങളിതൊക്കെ കേൾക്കുന്നത്. ഇതിനുശേഷം ഞാൻ കേൾപ്പിക്കുന്ന പാട്ടുകളും നിങ്ങളുടെ കാതുകളിലല്ല, നിങ്ങളുടെ ഹൃദയത്തിലാണ് പതിയുന്നത് എന്ന് എനിക്ക് വളരെ നന്നായി അറിയാം. പുസ്തകങ്ങൾക്കിടയിൽ ഉണങ്ങിയ മൈലാഞ്ചീലകൾ സൂക്ഷിച്ചു വെച്ച ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. മനോഹരമായ ഓർമ്മകൾ. അതുപോലെ നമുക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണ് സൗഹൃദം. അത് വാക്കുകൾക്ക് അതീതമാണ്. അത് ഏതു ഭാഷയ്ക്കും ഏതു വ്യാകരണത്തിനും അതീതമാണ്. അതുകൊണ്ടാണ് അതിന് സൗഹൃദം എന്ന് പേരിട്ടിരിക്കുന്നത്. പരസ്പരം കാണാതെ നമ്മൾ എത്ര സുഹൃത്തുക്കളായിരിക്കുന്നു, എത്ര നല്ല സുഹൃത്തുക്കളായിരിക്കുന്നു.

അങ്ങനെ മറന്നു പോകുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ അശാന്തിയുടെ വിത്തുകൾ പാകപ്പെടുന്നത്. വീടിൻ്റെ ഉമ്മറത്ത് പെയ്യുന്ന മഴത്തുള്ളികൾ, മണ്ണിൽ വീഴുമ്പോഴുണ്ടാകുന്ന ഗന്ധം, അത് മറ്റേത് സുഗന്ധത്തെക്കാൾ വലുതാണ്. മഴത്തുള്ളികൾ മണ്ണിൽ വീഴുമ്പോഴുണ്ടാകുന്ന ഗന്ധത്തിന് ആത്മാവിനെ കുളിർപ്പിക്കുവാൻ കഴിയും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും, അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഞാനൊരു കഥാപാത്രമായി മാറുകയാണ് എന്ന്. ഏതോ നോവലിലെ അല്ലെങ്കിൽ ഏതോ കഥയിലെ ഒരു കഥാപാത്രമാണ് ഞാനും നിങ്ങളും എന്നെനിക്ക് തോന്നും. അതൊരു ഭ്രാന്തമായ തോന്നലാണെങ്കിൽ ആ ഭ്രാന്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഒരു നീരുറവ പോലെ ഉള്ളിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ഭ്രാന്തൊഴുകുകയും ചെയ്യുന്നു. അതിന് ഒരു കന്മത ഗന്ധമുണ്ട്. അർത്ഥമില്ലാത്ത വാക്കുകളെക്കാൾ അർത്ഥവത്തായ നിശബ്ദതയാണ് പലപ്പോഴും ബന്ധങ്ങളെ ദൃഢമാക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രാത്രിയുടെ ഏകാന്തതയുടെ ഗാഢതകളിൽ സ്റ്റുഡിയോയിൽ ഇത്ര നേരം ഒറ്റയ്ക്കിരിക്കുന്നത് എങ്ങനെയാണ് എന്ന്. ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, ഒറ്റപ്പെടലിനെ, നമ്മൾ മനഃപൂർവ്വമുണ്ടാക്കുന്ന ഇതുപോലുള്ള ഒറ്റപ്പെടലിനെ എനിക്ക് നന്നായി ആസ്വദിക്കാൻ കഴിയുന്നു. പക്ഷേ എല്ലാവരാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ആ ഒറ്റപ്പെടൽ ആസ്വദിക്കാൻ കഴിയുമോ? കഴിയില്ല തന്നെ. മനുഷ്യൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥ എല്ലാവരിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ്. അതനുഭവിച്ചവർക്ക് ഒറ്റപ്പെടലെന്ന് കേൾക്കുമ്പോഴേ അവരുടെ ആത്മാവ് കരയും. അതുകൊണ്ട് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു മഹാകാവ്യമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു വരുന്നില്ല. പക്ഷേ ചില ഒറ്റപ്പെടലുകൾ എല്ലാവരും എല്ലായിടത്തുമുണ്ട്. എങ്കിലും ഞാനൊന്നും മിണ്ടാതെ ഇതുപോലെ വിജനവതയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ആ ഒറ്റപ്പെടൽ എനിക്കെന്നല്ല, നിങ്ങൾക്കും ചിലപ്പോൾ സുഖമാണ്. പുറത്ത് മഴ പെയ്യുകൂടി ചെയ്യുകയാണെങ്കിൽ അതും സുഖമാണ്. അപ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല, മഴയൊക്കെ നല്ലതാണ്. രാത്രിയിൽ മഴ കണ്ടിരിക്കാനും സുഖമാണ്. പക്ഷേ ചോരുന്ന കൂരയുള്ളവന് ആ മഴ ഒരിക്കലും സുഖതത്വം അല്ല. അത് സുഖം പ്രദാനം ചെയ്യുകയുമില്ല, അത് ആഘാതം മാത്രം പ്രദാനം ചെയ്യുകയേ ഉള്ളൂ.

ഈ വായന എന്നത് മറ്റൊരു ലോകത്തേക്കുള്ള ജനാല തുറക്കലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് വായന മറ്റൊരു ലോകത്തേക്കുള്ള ജനാല തുറക്കൽ എന്നതിനേക്കാൾ അത് എൻ്റെ തന്നെ ഉള്ളിലേക്കുള്ള ജനാലകൾ തുറക്കലാണ് എന്നാണ്. ഞാൻ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് വായിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഉപ്പപ്പാക്കൊരാനയുണ്ടായിരുന്നു വായിക്കുന്നു, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് വായിക്കുന്നു. ഇതെല്ലാം എൻ്റെ ഉള്ളിലേക്കുള്ള ജനാലകളാണ് തുറക്കുന്നത് എന്നു തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷം കണ്ടെത്താൻ കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലേക്കുള്ള ജനാലകൾ തുറക്കും. അപ്പം നമ്മൾ വലിയ ധനികരാകും. നാം സമ്പാദിക്കുന്ന പണത്തെക്കാൾ വിലയുള്ള സൗഹൃദങ്ങളെ, നിസ്വാർത്ഥമായ സ്നേഹത്തെ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാലം ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നാം തീരത്ത് നിൽക്കുന്ന നിസ്സഹായരായ കാഴ്ചക്കാർ മാത്രമാണ്. പക്ഷെ ആ കാഴ്ചയെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്നതാണ് ജീവിതം എന്നും മറന്നുപോകരുത്. അല്ലാതെ വെറുതെ കണ്ടുകൊണ്ട് നിന്നാൽ കാലമൊഴുകിപ്പോകും, നമ്മളും അതിൽ അലിഞ്ഞില്ലാതാകും. മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അവയെ ഉൾക്കൊള്ളാൻ സന്നദ്ധരാകണം എന്നുമാണ് പ്രകൃതി ഓരോ ഋതുക്കളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. എനിക്ക് ടാഗോറിൻ്റെ റായ്ചരൻ്റെ കഥ ഓർമ്മ വരുന്നു. ശരിക്കും കാലമൊരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ അതിൻ്റെ തീരത്ത് നിസ്സഹായനായി നിന്നുപോയ ഒരാളാണ്. പക്ഷെ ജീവിതത്തെ അയാൾ മാറ്റിമറിച്ച് കളഞ്ഞു. അയാൾ കുഞ്ഞിനെ കൊന്നു എന്ന് യജമാനൻ പറയുന്നു. കുഞ്ഞ് നദിയിൽ വീണ് മാഞ്ഞു പോയതാണെന്ന യാഥാർത്ഥ്യം അയാൾക്കറിയാം. പക്ഷെ പിന്നീട് അയാളുടെ കുഞ്ഞിനെ തന്നെ വളർത്തി യജമാനൻ്റെ മുമ്പിൽ യജമാനൻ്റെ മകനായി അയാൾ കാഴ്ചവെക്കുമ്പോൾ എന്തോ റായ്ചരൻ്റെ കഥ കണ്ണീരുണ്ടാക്കും. എന്തുകൊണ്ടെന്നറിയാതെ നമ്മളയാളെ സ്നേഹിച്ചു പോകും. ഇന്ദ്രനീലത്തിനോട് എന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം എന്ന് പറയുന്നതുപോലെ റായ്ചരനോട് എന്തുകൊണ്ടോ വായിച്ച നാൾ മുതലേ എനിക്കിഷ്ടം. നഷ്ടപ്പെട്ടുപോയ കാലത്തെക്കുറിച്ച് പരിതപിക്കുന്നതിനേക്കാൾ നല്ലത് ബാക്കിയുള്ള നിമിഷങ്ങളെ മനോഹരമാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ സുഖദമി നേരം തുടങ്ങിയത്. ജീവിതം ഒരു ചതുരംഗ കളിയാണെങ്കിൽ അവിടെ കരുക്കൾ നീക്കുന്നത് നാം തന്നെയാണെങ്കിലും ജീവിതം ഒരു ചതുരംഗ കളിയാണെങ്കിൽ അവിടെ കരുക്കൾ നീക്കുന്നത്

തന്നെയാണെങ്കിലും വിധി എന്ന ഘടകം എപ്പോഴും ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സമന്ത പഞ്ചക തീർത്ഥത്തിൽ വീണുകിടന്ന് ദുര്യോധനൻ വിലപിച്ചതും അങ്ങനെയാണ്. ആർക്കുള്ളൂ എന്റേതിനേക്കാൾ നല്ല അഭിമാനം? ഞാൻ നല്ല കുതിരകളിൽ യാത്ര ചെയ്തു. വൃദ്ധരായ മാതാപിതാക്കളെ ഞാൻ പൊന്നുപോലെ നോക്കി. ഏക സഹോദരിയായ ദുശലയെ സ്നേഹിച്ചു. അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി. എന്നിട്ടും എനിക്ക് ഈ ദുർഗതി വന്നല്ലോ. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞാണ് ദുര്യോധനൻ വിലപിക്കുന്നത്. പക്ഷേ അങ്ങനെയാണോ? അങ്ങനെ പുറത്തുനിന്നൊരു വിധിക്ക് നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കാനാകുമോ? നമ്മളല്ലേ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടത്? നമ്മളല്ലേ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യേണ്ടത്? ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയും, നിങ്ങളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യേണ്ടതും നിങ്ങളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എനിക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കൂലിപ്പണിക്കാരൻ്റെ ചിരി എന്ന കവിത ഓർമ്മ വരുന്നു. അതിനകത്ത് രണ്ടു വരി ഇങ്ങനെയാണ്: ഒരു ദൈവപുത്രനും വരില്ല നിന്നെ തുണയ്ക്കുവാൻ, കാത്തിരിക്കേണ്ട നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം. വരി കൃത്യമായി ഇങ്ങനെയല്ല കേട്ടോ, അതിൻ്റെ അന്തരാർത്ഥം ഞാൻ പറഞ്ഞു എന്നേയുള്ളൂ. ഒരു ദൈവപുത്രനും നിന്നെ തുണയ്ക്കുവാൻ വരികില്ല, കാത്തിരിക്കേണ്ട നിന്റെ മുക്തിക്ക് നിൻ നീതിബോധം തന്നെ ശരണം. എങ്കിൽ സത്യമല്ലേ അത്? നമ്മൾ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യേണ്ടത്? നമ്മൾ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യേണ്ടത്? അങ്ങനെയാണ്, അങ്ങനെയാണ് എന്ന് എനിക്ക് എത്രയോ എത്രയോ അനുഭവങ്ങളുണ്ട്. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഡിസൈൻ ചെയ്യാൻ മറന്നുപോയ ആളുകൾ, ഡിഫൈൻ ചെയ്യാൻ മറന്നുപോയ ആളുകളാണ് ജീവിതത്തിലൊന്നുമായില്ല എന്ന് പറഞ്ഞു വിലപിക്കുന്നത്. എന്നാൽ സ്വയം ഡിസൈൻ ചെയ്ത, സ്വയം ഡിഫൈൻ ചെയ്ത ആളുകളൊക്കെ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ജീവിതത്തെ അവർ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ജീവിതത്തിലൊന്നുമായില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഈ ജീവിതത്തിലൊന്നുമായില്ല എന്താവുക? നോക്ക്, നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം അറിയുമോ? ജീവിതത്തിന് അങ്ങനൊരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ഒന്നുമില്ല. നമ്മൾ ജീവിതം സെറ്റ് ചെയ്തു, സെറ്റ് ആവുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഒരിക്കലും അങ്ങനെ ജീവിതത്തിനൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. കാരണം ജീവിതം ഒരു പുഴ പോലെയാണ്, അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ അതൊരു സമുദ്രത്തിൽ പുഴ വിലയം പ്രാപിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കാലത്തിൽ വിലയം പ്രാപിക്കും. അല്ലാതെ ജീവിതം സെറ്റാക്കി എടുക്കുക അങ്ങനെയൊന്നില്ല. അങ്ങനെ സെറ്റായി നിശ്ചലമായാൽ ആ ജീവിതത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്, അല്ലേ? അപ്പൊ ജീവിതം ഓരോന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ സന്തോഷങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നു. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ഞാൻ സെറ്റായി, എൻ്റെ ജീവിതം ഓക്കെ ആയി, അങ്ങനെ ജീവിതം സെറ്റായി എന്ന് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ഇനി എന്ത് എന്നവർ ചോദിക്കും. ഇനി എന്ത് എന്ന് ചോദിച്ചാൽ അവർക്ക് നിരാശയുണ്ടാവും, മടുപ്പ് അനുഭവപ്പെടും, അല്ലേ? അതുകൊണ്ട് തന്നെ ജീവിതം ഇങ്ങനെ ഒരു യാത്രയാണ് എന്ന് മറന്നു പോകരുത്. ആ ജീവിതം കാലത്തിൽ വിലയം പ്രാപിക്കുന്നതുവരെ അർത്ഥവത്തായി, ചിലപ്പോൾ അർത്ഥമില്ലാതെയൊക്കെ വരും, പരിതപിക്കേണ്ട ആവശ്യമേ ഇല്ല. അതങ്ങനെ

0: నినచ్చు పోయి.
1: ഈ സൗഹൃദം എന്നത് രണ്ട് ശരീരവും ഒരു ആത്മാവുമാണെന്ന് പണ്ടാരാണ്ടോ പറഞ്ഞിട്ടുണ്ട്. സത്യമാണോ? അങ്ങനെയാണ്, നല്ല സൗഹൃദങ്ങൾ എപ്പോഴും അങ്ങനെ അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ട് ശരീരവും ഒരു ആത്മാവും ഒരു പഴഞ്ചൻ പ്രയോഗമാണെങ്കിലും അതിലെന്തോ ഒരു കാര്യമില്ലാതെയല്ല. നമ്മുടെ വീഴ്ചകളിൽ താങ്ങായി നിൽക്കുന്നവരും വിജയങ്ങളിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരുമാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ, അല്ലേ? ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ചില ബന്ധങ്ങളെ ഈ രാത്രി ഓർമ്മപ്പെടുത്തുന്നു. എത്രയെത്ര സുഹൃത്തുക്കൾ, പക്ഷേ ദുഃഖത്തോടെ കുറ്റബോധത്തോടെ ചിലരെയൊക്കെ അങ്ങ് മറന്നു. അങ്ങനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. 5-ാം ക്ലാസ്സിൽ എത്ര സുഹൃത്തുക്കളുണ്ടായിരുന്നു? 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും പിരിയില്ല നാം എന്നും ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി ആഴ്ചയോടാഴ്ച കത്തയക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് ഒന്ന് തോണ്ടി നോക്കിയാൽ പോലും അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയാതെയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും അല്ലെ എല്ലാവർക്കും? അന്ന് അവരൊക്കെ ആയിരുന്നു ജീവിതത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഒരിക്കലും പിരിയില്ല എന്ന് കരുതി. പക്ഷെ ജീവിതത്തിന്റെ കാണാമറിയത്ത് എവിടെയൊക്കെയോ പോയി. എന്ന് വെച്ച് 5-ാം ക്ലാസ് മുതൽ ഉള്ള ആളുകളൊക്കെ ഇപ്പോഴും ജീവിതത്തിലില്ലേ എന്ന് ചോദിച്ചാൽ, പിന്നെ അന്നു മുതൽ ഒരുമിച്ച് പഠിച്ച എത്രയോ സുഹൃത്തുക്കൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. അവരുടെ ഓരോരുത്തരുടെ പേരൊക്കെ എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അങ്ങനെ പേരെടുത്തു പറയാൻ എത്രയോ സുഹൃത്തുക്കളുണ്ട്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറുത്തുമാറ്റാൻ കഴിയില്ല. അതുപോലെയാണ് സൗഹൃദങ്ങളെയും നമുക്ക് അറുത്തുമാറ്റാൻ കഴിയില്ല. ഓരോ തണൽ മരവും നമ്മളോട് പറയുന്നതും അങ്ങനെയാണ്, എൻ്റെ വേരുകൾ നീ ഒരിക്കലും അറുത്തുമാറ്റരുത്. റോഡ് വികസനമൊക്കെ നല്ലതാണ് കേട്ടോ, പക്ഷെ റോഡരികിൽ നിൽക്കുന്ന മരങ്ങളെ പരമാവധി നിലനിർത്തിക്കൊണ്ടേ ഏത് റോഡ് വികസനവും ചെയ്യാവൂ. ഇന്ന് മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് റോഡ് വൈഡനിങ്. റോഡ് വികസിക്കണം, നട റോഡിൽ മരം നിൽക്കാൻ പാടില്ല തന്നെ. പക്ഷേ ഒരു മരത്തിനു വേണ്ടി റോഡിനെ ഒന്ന് വളച്ചു നിർമ്മിക്കുന്ന പഞ്ചായത്ത് അധികാരികൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു മരത്തെ നിലനിർത്താൻ വേണ്ടി റോഡിനെ തിരിച്ചുവിടുന്ന പഞ്ചായത്ത് അധികൃതർ ആരെങ്കിലും ഉണ്ടാകുമോ? നിങ്ങളുടെ നാട്ടിലുണ്ടാകുമോ? എനിക്കറിയില്ല. എൻ്റെ നാട്ടിലും ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും. പരാതിയൊന്നും പറയുന്നില്ല ആരെക്കുറിച്ചും, പ്രത്യേകിച്ച് ഈ നേരം പരാതി പറയേണ്ട നേരമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പരാതികൾ കുറയ്ക്കുകയും പരിഭവങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകം കൂടുതൽ മനോഹരമാവുന്നത്. അസൂയയും കുശുമ്പും കൊണ്ട് നാം നശിപ്പിക്കുന്നത് മറ്റുള്ളവരെ അല്ല, നമ്മുടെ സ്വന്തം മനസമാധാനത്തെയാണ്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന കവിത കൊള്ളാം. പക്ഷെ ജീവിതത്തിൽ വെളിച്ചം ദുഃഖമാണ് എന്ന് പറയാതിരിക്കണമെങ്കിൽ സ്വന്തം സമാധാനം നശിച്ചു പോകാതിരിക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചത്തെ വല്ലാതെ സ്നേഹിക്കും. വെളിച്ചത്തെ സ്നേഹിച്ചേ തീരൂ. വെളിച്ചം ജ്ഞാനമാണ്, ജ്ഞാനത്തിന് വെളിച്ചമുണ്ട്, വെളിച്ചത്തിനും ജ്ഞാനമുണ്ട്. അല്പ തത്വശാസ്ത്രമായി പോയോ എന്നെനിക്കറിയില്ല. എന്തായാലും എനിക്ക് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നത് വെളിച്ചം ദുഃഖമല്ല എന്ന് പറയുവാൻ തന്നെയാണ്.

മരണം എന്ന സത്യത്തെ അഭിമുഖീകരിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ വില നാം ശരിക്കും മനസ്സിലാക്കുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ശരിയാണ് കേട്ടോ, നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ജീവിതത്തിന് വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കില്ല. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞതാണ്, ഒന്ന് ICU കയറി വരുമ്പോൾ, ഒരു രണ്ട് ദിവസമെങ്കിലും വെന്റിലേറ്ററിൽ കിടന്നിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ജീവിതത്തെ നമ്മൾ വല്ലാതെ അങ്ങ് സ്നേഹിച്ചു പോവും. അതുവരെ ജീവിതത്തെക്കുറിച്ച് പരാതി, ഈ ജീവിതം എനിക്ക് എന്തിനു തന്നു എന്നൊക്കെ കവിതയും പാട്ടും വർത്തമാനമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനല്ല കേട്ടോ, ജീവിതത്തിന് വല്ലാത്ത വിലയുണ്ട്. അതിന് ഐസിയു തന്നെ കിടക്കണമെന്നില്ല, വെന്റിലേറ്റർ കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജീവിതത്തെ ശരിക്കും ആഴത്തിലൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയാവും. അതിൻ്റെ വില എന്താണ് എന്നൊന്ന് ആലോചിച്ചാൽ മതിയാവും. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ വില നമ്മൾ നടന്നു നോക്കണം കേട്ടോ. പറ്റുമെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൻ്റെ വില, എൻ്റെ ജീവിതത്തിൻ്റെ വിലയാണ് എൻ്റെ വില, അത് മറന്നു പോകരുത്. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചു തീർന്ന ഒരു രാത്രിയെക്കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് എന്നിലുണ്ടാക്കിയതൊരു വല്ലാത്ത ശൂന്യതയായിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു ആ ശൂന്യത വല്ലാതെ സമൃദ്ധമാണ് എന്ന്, വല്ലാത്തൊരു ഘനീഭൂതമായ ശൂന്യതയായിരുന്നു എന്ന്. ഞാനിതിപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്നറിയുമോ, ജീവിതം ഘനീഭൂതമായ ഒരു ശൂന്യതയാണ്. സത്യം പറഞ്ഞാൽ അതിലൊന്നുമില്ല, എന്തിരിക്കുന്നു എന്നാലോചിച്ച ഒന്നുമില്ല. പക്ഷേ അത് വല്ലാതെ ഘനീഭൂതമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുവാൻ വേണ്ടി ഖസാക്കിൻ്റെ ഇതിഹാസത്തെ കൂടെ കൂട്ടുപിടിച്ചു എന്നേ ഉള്ളൂ. അതെ, ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ഇടവേളയാണ് ജീവിതം എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമല്ലോ അല്ലേ തത്വശാസ്ത്രം കൊണ്ട്. സത്യം തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കടമ എന്തെന്നറിയുമോ, ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ചെറിയ ഇടവേളയെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നതാണ്. ഞാൻ ഈ വാചകം ശരിക്കും കേട്ടത് പണ്ടെങ്ങാണ്ടോ ഒരു പ്രസംഗത്തിലാണ്. എന്നെ ഒരു സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ഡോക്ടർ ജെ ഹരീന്ദ്രൻ നായർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് ഈ വാചകം. അദ്ദേഹം മറന്നുപോയി കാണും, പക്ഷെ ഞാനിതിപ്പോഴും ഓർത്തു വയ്ക്കുന്നു. വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യമാണ് ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ചെറിയ ഇടവേളയെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നതാണ് നമ്മുടെ കടമ. സത്യമാണ് ഡോക്ടർ, ഈ സമയം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഡോക്ടറുടെ ആ വാക്കുകൾ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നാം വളരെ ചെറിയ കണികകൾ മാത്രമാണ് എന്ന ബോധം അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും ഡോക്ടർ ഹരീന്ദ്ര സാർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ ഫിലോസഫർ ഒന്നുമല്ല, പക്ഷേ ജീവിതത്തിലെ അനുഭവങ്ങൾ, ജീവിതം പടവെട്ടിയെടുത്തതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു ഫിലോസഫറാക്കി മാറ്റിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഇത്രയും ലളിതമായ ചില കാര്യങ്ങൾ വർത്തമാനത്തിനിടയിൽ പറയാൻ കഴിയുന്നത്. ഓരോ വീടിൻ്റെയും ഉള്ളിൽ പുറത്തു പറയാത്ത അനേകം കണ്ണീർ കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും. ഈ യത്നങ്ങളുടെ കണ്ണീർ കഥകളാണ് മനുഷ്യനെ സത്യത്തിൽ തത്വശാസ്ത്രം പറയാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തത്വശാസ്ത്രത്തെ തള്ളിക്കളയരുത്, അതിൽ അനുഭവത്തിൻ്റെ ഉപ്പുണ്ട്. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി കാണാൻ കഴിയുന്നതാണ് യഥാർത്ഥ സംസ്കാരം. അതിനെയാണല്ലോ നമ്മുടെ എമ്പതി എന്ന് പറയുന്നത്. ഈ എമ്പതി ഒരാളിനുണ്ടാകണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അത്രയും അനുഭവങ്ങൾ ഉണ്ടാകണം എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. കലയും സാഹിത്യവും മനുഷ്യനെ കൂടുതൽ സഹാനുഭൂതിയുള്ളവനാക്കി മാറ്റും, അങ്ങനെയാണല്ലോ സങ്കല്പം. ജീവിതത്തിലെ അനുഭവങ്ങളും മനുഷ്യനെ സഹാനുഭൂതിയുള്ളവനാക്കി മാറ്റുമെന്നതിൽ സംശയമൊന്നുമില്ല, അതാണ് പറഞ്ഞു വരുന്നത്. നോക്ക്, കാറ്റിലുലയുന്ന വിളക്ക് പോലെ നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അണഞ്ഞു പോകാം അല്ലേ, അതൊരു സത്യമാണ്. പക്ഷേ ഈ തീനാളം തിരിയിൽ നിന്ന് അടർന്നു പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. പക്ഷെ കാറ്റ് തീനാളത്തെ തിരിയിൽ നിന്ന് അടർത്തിക്കളയാൻ പരമാവധി ശ്രമിക്കും. രണ്ട് പരമാവധി ശ്രമങ്ങളാണ്. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഏറ്റവും ഒടുവിൽ കാറ്റ് തോറ്റുപോകണം, തിരിയിൽ നിന്ന് ആ തീനാളം അടർന്നു പോകരുത്, കാറ്റ് തോറ്റു മടങ്ങിപ്പോകണം. ജീവിതം അങ്ങനെയാണ്, ഏത് കൊടുങ്കാറ്റിനെയും നമുക്കങ്ങ് തോൽപ്പിച്ച് കളയണം, കാറ്റ് തോറ്റുപോട്ടെ. സമയം
ഒരുപാടായി. ഉറക്കം വരുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, കേട്ട് കേട്ട് പകലായാലും രാത്രിയായാലും നമ്മൾ അറിയാതെ കണ്ണുകൾ അടഞ്ഞു പോവും. എന്നാലും ഒരു സന്തോഷമാണ്, ഞാൻ പറയുന്നത് കേട്ട് ആരെങ്കിലും ഉറങ്ങിയാൽ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാലേ, ഞാൻ മിക്കവാറും രാവിലെ മുതൽ ഉച്ചവരെ കേൾക്കുന്നത് എൻ്റെ മുമ്പിൽ വരുന്നിരിക്കുന്ന അനേകം പ്രശ്നബാധിതരായ ആളുകൾ പറയുന്നത്, സർ ഉറക്കമില്ല, സർ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയുമോ, ഉറക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ്, എനിക്ക് ഉറങ്ങണം, എന്തെങ്കിലും കുറച്ച് മരുന്ന് കൂടെ തരാൻ ഡോക്ടറോട് പറയൂ, ഇങ്ങനെയുള്ള വാക്കുകൾ ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. അങ്ങനെയുള്ള ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ വാക്കുകൾ കേട്ട് ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്. നിങ്ങൾ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ സത്യമായി ഞാൻ പറയട്ടെ, എനിക്കത് വല്ലാത്ത സന്തോഷമുണ്ടാവും. കാരണം സുഖമായി ഉറക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന വാക്കൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വേറൊന്നുമല്ല, വേറൊരാളിനെ നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനൊന്നും കഴിയില്ല, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കുകയാണ്, സ്വാമി ചിന്മയാനന്ദന്റെ മുമ്പിൽ ഒരു അമ്മ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് സ്വാമിയോട് പറഞ്ഞു, സ്വാമി എൻ്റെ മകനാണ് പഠിക്കുന്നില്ല, ഇവൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. സ്വാമി പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു, ഇവൻ്റെ തലയിൽ ഞാൻ കൈവച്ച് അനുഗ്രഹിച്ചാൽ ഇവൻ്റെ തലയിലെ എണ്ണ എൻ്റെ കയ്യിൽ പറ്റുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനം എനിക്കും അവനോ ഉണ്ടാവില്ല. അവൻ നന്നായി ജയിക്കണമെങ്കിൽ അവൻ നന്നായി പഠിക്കണം, അല്ലാതെ ഇതിനകത്ത് വേറെ അനുഗ്രഹത്തിൻ്റെ കാര്യമൊന്നുമില്ല എന്ന് സ്വാമി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ശരിയാണ്, അതൊന്നുമല്ല അനുഗ്രഹം. ജീവിതത്തിലെ ചില അനുഗ്രഹങ്ങളുണ്ട്. നന്നായി ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് അനുഗ്രഹമാണ്. അപ്പോൾ എന്ത് കേട്ട് ആര് പറയുന്നത് കേട്ട്, ബസ്സിലിരുന്നുറങ്ങിയാലും ക്ലാസ്സിലിരുന്നുറങ്ങിയാലും, അതൊന്നും ക്ലാസ്സിലിരുന്നുറങ്ങുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. എന്നാലും ഒന്ന് കണ്ണടഞ്ഞു പോയാൽ കുറ്റം പറയാനൊന്നും പറ്റില്ല, കാരണം ഉറക്കം ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുഖമായി ഉറങ്ങാൻ ഓരോ രാത്രിയിലും കഴിയട്ടെ. വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഒന്നും ചെയ്യാനില്ലാതിരിക്കുന്ന സമയത്ത്, ഒരു ഓർമ്മകൾ പോലും ഇല്ലാതിരിക്കുന്ന പകൽ നേരങ്ങളിലാണെങ്കിലും, നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്നത് പോലെ, ഒന്ന് മയങ്ങാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. അത് പാട്ടുകേട്ട് മയങ്ങാൻ കഴിഞ്ഞാൽ അതേക്കാൾ നല്ലത്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
2: മനസ്സോട് ചേർക്കാം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കൊച്ചു സീത എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം വി സാംബശിവൻ.
2: നമ്മുടെ ദേശീയ മഹാകവി വള്ളത്തോളിന്റെ മനോഹരമായ വിഖ്യാതമായ ഒരു ഖണ്ഡകാവ്യമുണ്ടല്ലോ കൊച്ചുസീത. ആ കൊച്ചുസീതയുടെ കഥാപ്രസംഗാവിഷ്കരണമാണ് കൊച്ചുസീത.

സമയം മധ്യാഹ്നം. ആ പൂമണിമയുടെ തളത്തിൽ കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടി, പാവാടയും ബ്ലൗസും അണിഞ്ഞ, കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദേവദാസി പുത്രിയാണ്. ദേവദാസി പുത്രി എന്ന് പറഞ്ഞാൽ വേശ്യാപുത്രി. അവൾ വായിക്കുന്നതോ രാമായണ കഥ. വേശ്യാപുത്രി പതിവ്രതാരത്നമായ സീതയുടെ കഥ വായിക്കുന്നു, രാമായണം വായിക്കുന്നു.

ദേവദാസിയുടെ മകൾ വേശ്യാപുത്രി രാമായണം വായിക്കുന്നുകൊണ്ടാവാം അത്ഭുതസ്തബ്ധനായ മട്ടിൽ ആകാശത്തിന്റെ ഒത്തമധ്യത്ത് സൂര്യനും നിന്നുപോയത്.

സ്വന്തം കൃത്യനിർവഹണത്തിൽ വലിയ കണിശക്കാരനാണല്ലോ ഈ സൂര്യൻ. ലോകത്തെന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരൊക്കെയോ ജനിക്കട്ടെ, ആരൊക്കെയോ മരിക്കട്ടെ, സൂര്യന് അതൊന്നും അന്വേഷിച്ചു പോകാൻ സമയമില്ല. അത്ര വലിയ കണിശക്കാരനായ ഈ സൂര്യനും ഈ പെൺകുട്ടിയുടെ പാരായണം കേട്ടപ്പോഴേക്ക് അത്ഭുതസ്തബ്ധനായി.

സൂര്യൻ മാത്രമല്ല, ആ പൂമണിമേടയുടെ പുരോഭാഗത്ത് ഉള്ള പൂന്തോപ്പിൽ അതാ ഒരു വളർത്ത് പെൺമാൻ ചെവിയോർത്തങ്ങനെ നിൽക്കുന്നു. അവർക്കും ഈ കാവ്യഗാനാമൃതം വളരെ ആസ്വാദ്യമായ മട്ടുണ്ട്. മമജനക സദൃശനഹമതി ജബ

കാമദേവന്റെ ഒടിഞ്ഞുപോയൊരു വില്ലുപോലെ. തള്ള അങ്ങനെ കിടക്കുന്നു വളഞ്ഞു തിരിഞ്ഞു. ദേവദാസി തള്ളയല്ലേ, ഒരു കാലത്തൊരു വില്ലായിരുന്നു, എത്ര പേരെ ഇത് വീഴ്ത്തിയ വില്ല്. പക്ഷേ ഇപ്പൊ ഒടിഞ്ഞുപോയി, ഒടിഞ്ഞ് തകർന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന വൃദ്ധയെ കണ്ടപ്പോൾ മഹാകവിക്ക് രസകരമായ ഒരു ഉപമ തോന്നുകയാണ്.

പെട്ടെന്ന് അവൾ വായന നിർത്തി, പുസ്തകം അടച്ചു. അവളുടെ കവിൾത്തടം അരുണാഭമായി, ആ കണ്ണുകളിൽ സ്വപ്നം വിടർന്നു. അവൾ പാട്ട് നിർത്തിയപ്പോൾ ഇത് കേൾക്കാൻ നിന്ന് വളർത്തു പെൺമാൻ ഒന്ന് കാതിളക്കി. ആ പൂന്തോപ്പ് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് പാട്ടുകാരിയുടെ കാർകുഴൽ ചാർത്ത് വീണ നെറ്റിത്തടത്തിൽ ചെന്നൊരു മുത്തം പകർന്നു. രാമായണം വായിച്ചിരുന്ന പെണ്ണിന്റെ കവിൾത്തട്ടിൽ പുളകം മുളപ്പിച്ച ഈ വിചാരം എന്താണാവോ? അവൾ ചിന്തിക്കുന്ന മറ്റാരെ കുറിച്ചുമല്ല, ഈ വേശ്യാകുമാരി ചിന്തിക്കുന്ന സീതയെ കുറിച്ച് തന്നെ. ജീവിതത്തിന്റെ അഗ്നി പരീക്ഷകളിൽ അടിയുറച്ചു നിന്ന് വിജയം മരിച്ച ശീലവതിയായ സീതയെക്കുറിച്ച് തന്നെ അവൾ ചിന്തിക്കുന്നു. ആ ചിന്ത അവളെ കോരിത്തരിപ്പിച്ചു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന്റെ തലേന്നാൾ രാത്രി അയോധ്യയിൽ ഒരു ഗൂഢാലോചന നടന്നല്ലോ, ശ്രീരാമന്റെ കിരീടം തെറിപ്പിച്ച ഗൂഢാലോചന, ശ്രീരാമന്റെ സിംഹാസനം തെറിപ്പിച്ച ഗൂഢാലോചന. അച്ഛന്റെ വാക്കുപാലിക്കാൻ വേണ്ടി ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ വാക്കുപാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം അസന്തോഷം ഇറങ്ങിത്തിരിച്ച സീതയാണ് ഇവിടെ മനസ്സിൽ തിങ്ങിത്തറഞ്ഞു നിൽക്കുന്നത്. കാനന പുൽപ്പരപ്പും പച്ച നീരാള തിരുമത്തയാക്കിയ സീത ആ പെൺകുട്ടിയുടെ മനോമുഖരത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു. അപമാനവും വിരഹഭാരവും അവളെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ, ആശ്രയമറ്റ് കിടന്നവൾ കൈകാലിട്ടടിച്ചപ്പോൾ അവളെ കരകയറ്റാൻ രാവണൻ നീട്ടിയ കൈകൾ, കൈലാസപർവ്വതം പന്താടിയ ആ ബലിഷ്ഠ ഹസ്തങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഉഗ്രനോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ച സീത പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജനാപവാദം ഭയന്ന് തന്റെ പ്രിയതമനാൽ കാട്ടിലെറിയപ്പെട്ട സീത, എല്ലാം സഹിച്ച മഹാമനസ്സിനിയായ സീത ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നല്ല, അവൾ തന്നെ ഒരു സീതയായി തീരുകയാണ്.

മോളെ ചമ്പകവല്ലി, ഒടിഞ്ഞ വില്ല് അവളെ വിളിക്കുന്നു. മോളെ ചമ്പകവല്ലി, അല്ല ഇത്ര നേരത്തെ ഇന്ന് വായന നിർത്തിയോ? അവൾ ഞെട്ടി ഉണർന്നു. അമ്മേ എന്താ മോളെ? അമ്മേ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയട്ടെ. അമ്മ ദേഷ്യപ്പെടരുതേ. എന്താടി പെണ്ണേ? ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ. എന്താ തീരുമാനിച്ചത്? സീതാദേവിയുടെ ജീവിതകഥയിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. എന്ത് പാഠം? അമ്മയെ നമ്മുടെ കുലവൃത്തി ഉണ്ടല്ലോ, ദേവദാസി ജീവിതം, ഈ വേശ്യാവൃത്തി, അതിന് ഞാനില്ല, അതെനിക്ക് വയ്യ. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? അമ്മ എന്നോട് പരിഭവിക്കരുത്.

മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. തന്റെ ശത്രുപക്ഷത്ത് അണിനിരന്ന് വന്ന് നിൽക്കുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും മാതരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സഖാക്കളെയും കണ്ട് ഗാന്ഡീവം നിലത്തിട്ട് തളർന്നു വീണുപോയ ആ പാർത്ഥനെ കർമ്മോന്മുഖനാക്കിയ നിഷ്കാമ കാഹളത്തിന്റെ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ഈ നാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ ഭാരതഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്.

അതുപോലെ തന്നെയാണല്ലോ പറച്ചുപെറ്റ പന്തിരികുലത്തിന്റെ കഥ, സുപ്രസിദ്ധമായ കഥ. ആ സംഭവം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വിക്രമാദിത്യ രാജാവിന്റെ സദസ്സരിൽ ഒരാളായിരുന്നല്ലോ പണ്ഡിതാഗ്രണിയായ ആ വരരുചി. ആ ബ്രാഹ്മണൻ ഒരു പറച്ചിയാണ് വേളികഴിച്ചത്. ആ മിശ്രവിവാഹം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. സകലകലാവല്ലഭനായ വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, ഏ പണ്ഡിതരെ, രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? വരരുചി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുപടി ഉണ്ടായില്ല. വേണ്ട, ബുദ്ധിമുട്ടണ്ട പണ്ഡിതരെ, 41 ദിവസത്തിനകം ഇത് കാര്യം അറിഞ്ഞ് ഇവിടെ ഒന്ന് അറിയിച്ചാൽ മതി. അറിയിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ വരരുചി തന്നെ എനിക്കിനി കാണുകയും വേണ്ട. വരരുചി ഇറങ്ങിപ്പോയി. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്. ഒടുവിൽ ക്ഷീണിച്ച് പരവശനായി ഒരു കാട്ടിലെത്തി, ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ ആ മരക്കൊമ്പിന്മേൽ സംഭാഷണം നടക്കുന്നു, വനദേവതമാരുടെ സംഭാഷണം. അറിഞ്ഞോ, തൊട്ടടുത്ത് ഒരു പറച്ചി പേറ്റു, പെൺകുട്ടിയാ. അതിനെന്താ, എന്തൊക്കെ മഹാകാര്യമായിട്ട് പറയാൻ? ആ കുട്ടി വളരുമ്പോൾ അതിനെ വിവാഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. ആരാണെന്നറിയുമോ? രാമായണത്തിലെ പ്രസിദ്ധ പദ്യം രാമം ദശരഥം വിദ്ധി എന്ന് തുടങ്ങുന്ന പദ്യം അറിയാൻ പാടില്ലാത്തൊരു വിഡ്ഢിയായ ബ്രാഹ്മണൻ വരരുചി. വരരുചി രക്ഷപ്പെട്ടു. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് മനസ്സിലായി. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി ഗച്ഛത്താതെ യഥാസുഖം. രക്ഷപ്പെട്ടു. വരരുചി പോയി രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, തന്റെ വിജ്ഞാനം വിളമ്പി, സമ്മാനങ്ങളും നേടി. കാലം അങ്ങനെ കടന്നുപോയി. പറയെ വിവാഹം ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രഖ്യാപനം, വനദേവതമാരുടെ ആ പ്രവചനം ഫലിച്ചു.

ആ ദാമ്പത്യ ജീവിതത്തിൽ മരുചിക്ക് 12 മക്കളുണ്ടായി. പക്ഷെ 12 മക്കളെയും മരുചി ഉപേക്ഷിച്ചു കളഞ്ഞു. 12 ജാതിയിൽപ്പെട്ടവരാണ് ആ 12 മക്കളെ എടുത്ത് വളർത്തിയത്. വേടക്കുടിലിൽ

ഇത് കേട്ട നിമിഷം തള്ളപ്പെടഞ്ഞെഴുന്നേറ്റു. മോളെ, ഇതാണോ നീ ആലോചിച്ചോണ്ടിരുന്നത്? ഇതാണോ കുറച്ചു നേരമായിട്ട് നീ ആലോചിച്ചോണ്ടിരുന്നത്?

നമ്മൾ നൃത്തം ചെയ്യുന്ന ഈശ്വര പ്രീതിക്ക് വേണ്ടിയാണ് മോളെ, ഈശ്വര പ്രീതിക്ക് വേണ്ടി. അപ്പൊ ചുറ്റും നമ്മുടെ നൃത്തം കാണാൻ ആളുകൂടും. അവന്മാരുടെ ഹൃദയങ്ങളെ നൃത്തം അടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ നൃത്തമാടലും നൃത്തം അടിക്കലുമാണ് നമ്മുടെ ജോലി. നന്മ

നമുക്ക് പണം കിട്ടുന്നതേ ഈശ്വരപ്രീതി കൊണ്ടാണ്. നമ്മുടെ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീ ഇറ്റിറ്റ് വീഴുന്നോ അതിലധികം വെൺമുത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത്ര വെൺ

ഭഗവത്പ്രീതി കൊണ്ടാണ് മോളെ നമുക്ക് പണം കിട്ടുന്നത്, അല്ല നമ്മുടെ ശരീരം വിറ്റിട്ടല്ല. ഗുജറാത്തിൽ ചരിത്രപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി പണ്ട് 500-ലധികം ദേവദാസി വീടുകളുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1956

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. സ്നേഹവും സംഗീതവും ചേർന്ന ഈ മനോഹര സായാഹ്നത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനും ഓർമ്മകളെ തഴുകാനും പാട്ടുകളുടെ മധുരത്തിലൂടെ സന്തോഷം പങ്കിടാനുമുള്ള ഒരു സ്നേഹവേദിയാണ് പോക്കാനും ഓർമ്മകളെ തഴുകാനും പാട്ടുകളുടെ മധുരത്തിലൂടെ സന്തോഷം പങ്കിടാനുമുള്ള ഒരു സ്നേഹവേദിയാണ് പോക്കുവയിൽ. അസ്തമയ സൂര്യൻ്റെ മൃദുല പ്രകാശം പോലെ മനസ്സുകളെ സ്പർശിക്കുന്ന ഗാനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആശംസകളും പങ്കുവയ്ക്കാനുള്ള അവസരമാണ് ഈ പരിപാടി. ഓരോ പാട്ടും ഒരു കഥയാണ്, ഓരോ ഓർമ്മയും ഒരു അനുഭവമാണ്. അനുഭവങ്ങളെ സംഗീതത്തിൻ്റെ ചിറകിലേറ്റി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഈ സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരൻ നായർ.
0: നമസ്കാരം ഉണ്ടല്ലോ ശങ്കരൻ ചേട്ടാ, പറഞ്ഞോളൂ.

0: ഓണത്തിന്റെ പുതിയ പ്രോഗ്രാമിന്റെ ഒക്കെ പണിപ്പുരയിലായിരിക്കും.
1: ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ പണിപ്പുരയിലാണ്, ഇപ്പോഴും ഒരു പ്രോഗ്രാമിന്റെ പണിപ്പുരയിൽ നിന്നായിട്ട് ഇങ്ങോട്ട് ഓടി കയറി വന്നത്. ആ അവിടെ ഒരു പ്രോഗ്രാമിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു.
0: കഴിഞ്ഞ ആഴ്ച സാറിന്റെ പ്രോഗ്രാമും ഇല്ലായിരുന്നു, അപ്പൊ സാറിന്റെ പ്രോഗ്രാം
1: ഇല്ലല്ലോ. സാറിന് കഴിഞ്ഞതിന് എന്തോ ഒരു ഒരു ക്ലാസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ഈ എന്തോ ഈ ബുധനാഴ്ച നാളെ എന്തായാലും ഉണ്ടാവും.
0: നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സാറ് പുതിയ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുമ്പോൾ
1: നമ്മളെ നാടിന്റെ ചില സ്പന്ദനങ്ങളെയും കൊണ്ടുവരും.
0: ഓ അതെ അതെ.
1: ആൾക്കാരൊക്കെ അറിയേണ്ടവരും അറിഞ്ഞിരിക്കേണ്ടവരും ഒക്കെ ആയ കുറെ ആൾക്കാരുമായിട്ട് വരും.
0: അതെ, അപ്പൊ നമുക്കതൊരു സന്തോഷം. അതെ,
1: അതെ. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ഓണം പരിപാടിയുടെ ഒരു ഗ്യാദറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടത്തു നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ അതെന്താണെന്ന് ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പൊ അത് നമ്മള് ഓണത്തിന് കേക്കും. ഓണത്തിന് വിവിധ വിഭവങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു. അതാണ് ഇഞ്ചി മുതൽ ബോളി വരെയുള്ള കാര്യങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഞാനിങ്ങനെ കയറി വരുമ്പോ എന്റെ ഒരു കൂട്ടുകാരി മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ട് എന്നോടൊപ്പം, രഞ്ജു. രഞ്ജു ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു, നെയ്ബോളി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നെയ്ബോളി വളരെ വളരെ ടേസ്റ്റി ആയിട്ട്, എന്റെ ഫ്രണ്ടാണ്, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നെയ്ബോളി ഉണ്ടാക്കും. ആ അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്തിരുന്ന ആളോട് പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പോഴേക്ക് ഓർഡർ ചെയ്തോണം ആ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാനത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പേരിട്ടിരിക്കുന്നത് നെയ്ബോളി എന്നാണ്.
0: എന്തായാലും മഴയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് തോന്നണം രണ്ടു ദിവസം കൊണ്ട്.
1: ആ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോ ഇന്ന് ഇവിടെയൊക്കെ മഴ ഉണ്ട്.
0: ഇന്ന് മഴ പെയ്തു, ശകലം പെയ്തു. പക്ഷേ എങ്കിലും നമ്മുടെ നാരായണൻ നായർ വീട്ടിലൊക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെള്ളം അവരുടെ വീട്ടിനകത്തേക്ക് കയറി നിന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ വിളിച്ച് ഞാൻ ദിവസവും വിളിക്കും, വിളിച്ച് കാര്യമൊക്കെ അന്വേഷിക്കും. അപ്പൊ ഇന്നലെ രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ആ ഇത്തിരി എന്തായാലും ഒരു ആശ്വാസം ഉണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി. പക്ഷെ ഇനി രണ്ടുമൂന്ന് ദിവസം ജോലിയുണ്ട് എന്താന്ന് ക്ലീൻ
1: ചെയ്യും. വടക്കൻ കേരളത്തില് മഴയ്ക്ക് ശമനമുണ്ട് എന്നിങ്ങനെ വാർത്തയിലൊക്കെ പറഞ്ഞു.
0: ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒന്നും അറിയുന്നില്ല.
1: അതാണ് നമ്മള് അറ്റത്ത് സേഫ് സോണിലാണ് നമ്മള്.
0: അതെ അതെ അതെ. വടക്കോട്ടുള്ളവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോ അതൊരു കാരണം, അവർക്ക് മനസമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും മഴ വേണം, പക്ഷെ ഇങ്ങനെ മഴ വേണോന്നുള്ളതാണ്.
0: അതെ അതെ, മഴ അത്യാവശ്യമാണ്, മഴ വേണമല്ലോ.
1: പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള മഴയാണ് ഇപ്പൊ കൂടുതൽ.
0: ഇല്ലാതിരുന്നാൽ കൊള്ളാമായിരുന്നു.
1: മഴയോട് നമുക്ക് പറയാം, അല്ലാതെ
0: ഉപദ്രവിക്കരുതെന്ന് പറയാം.
1: അതെ അതെ. അപ്പോ ചേട്ടാ ഓണത്തിന്റെ ഒക്കെ തയ്യാറെടുപ്പൊക്കെ ആയോ?
0: ഓണം അങ്ങനെ പ്രത്യേകിച്ച് എന്തൊരു തയ്യാറെടുപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പിന്നെ ആളുകൾക്ക് അങ്ങനെ ഓണം എന്ന് പറഞ്ഞ് കുറെ പത്തീസിംഗ് നടത്തണം, അങ്ങനെ പോണം ഇങ്ങനെ പോണം എന്നുള്ളതല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ തയ്യാറെടുക്കും, ഒരു ദിവസത്തെ വയറു നിറയെ
1: ചോറുണ്ടാക്കും. വയറു നിറയെ ചോറുണ്ണം, രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിക്കണം.
0: അതിരി
1: പന്ത് കളിക്കാം, അങ്ങോട്ട് ഓടാം ഇങ്ങോട്ട് ഓടാം, വേണ്ട ബഹളമാണ്. നമുക്ക് കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. വീട്ടുകാർക്ക് പേടിയാണ്, അതുകൊണ്ടാ.
0: തീർച്ചയായിട്ടും
1: പണ്ടത്തെ കരുതലല്ലേ, അപ്പൊ കുറച്ചുകൂടെ കരുതിയാലേ പറ്റൂ.
0: അതെ. അപ്പോ എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും നല്ല സമ്പൽ സമൃദ്ധി അറിഞ്ഞ ഒരു ഓണാശംസ നേരുന്നു. എല്ലാവർക്കും നല്ല നല്ല ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഏത് പാട്ടായിരുന്നു വേണ്ടേ?
0: ഞാനിന്ന് കടലിൻ അഗാധമാം നീലിമയിൽ എന്നുള്ള സുഹൃതം എന്ന സിനിമയിലെ ഒരു പാട്ടാണെന്ന് ചോദിച്ചു.
1: അടിപൊളി പാട്ടാണല്ലോ.
0: അതെ, അങ്ങനെ ഒരു പാട്ട് കേൾക്കാമെന്ന് വിചാരിക്കും.
1: എന്റെ കഷ്ടകാലത്തിൽ വിളിച്ചപ്പോ കിട്ടിയത്. ഞാൻ എന്താണ് പറയുക,
0: നമുക്കൊരു കോൾ വിളിച്ചത് കിട്ടിയാൽ നമുക്കൊരു സന്തോഷം.
1: അതെ, എനിക്ക് തോന്നി ഈ പറഞ്ഞതിന്റെ ആവേശത്തിൽ അങ്ങ് ആയിപ്പോയതാണ്. ശരിയടാ, അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
0: എല്ലാവർക്കും.
1: ശരി, അപ്പൊ വീട്ടിലെ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കാം. ശരി ചേട്ടാ, പാട്ട് കേൾക്കാം. പോക്കുവൽ തത്സമയ പരിപാടിയിൽ ശങ്കരചേട്ടനാണ് നമ്മളോട് സംസാരിച്ചത്. മുണ്ടേലിയിൽ നിന്നാണ്, നമ്മളുടെ പ്രിയ ശ്രോതാവാണ്. അപ്പോൾ സ്ഥിരമായി ഓരോ പരിപാടികൾ കേൾക്കുകയും കാത്തിരുന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. നമ്മൾ പറയുന്ന പോലെ കാതോർത്ത് കാത്തിരിക്കൂ, ഒരുപാട് വിഭവങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട കടലിനഗാധമാം നീലിമേൽ എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഇങ്ങനെ ഓണത്തെയൊക്കെ വരവേൽക്കുന്ന തിരക്കിലാണ്. പല പല പരിപാടികളും പാട്ടുകളും കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു സമയമാണ്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഓണത്തെ വരവേൽക്കാൻ. കരുണാസായ റേഡിയോയുമായുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
1: ഹലോ, ഞാൻ ഷാജിമ.
0: ആരാണ് പേടിപ്പിക്കുന്നത്? ബാസ് വോയിസിലൊക്കെ പറഞ്ഞു, ബേസ് ഒക്കെ പറഞ്ഞു. ആ ഹലോ, ആരാണ്, എന്താണ് പ്രശ്നം? ആ ഷാജിമ, എന്തുണ്ട് വിശേഷം? കല്യാണം ഒക്കെ ഇനി വന്ന് എത്തിയല്ലോ.
1: ഓ, കല്യാണം കഴിഞ്ഞ് വന്നെത്തിപ്പോയി.
0: എത്രാം തീയതിയാണ്?
1: തിങ്കളാഴ്ച 17.
0: ഈ വരണ തിങ്കളാഴ്ച?
1: ഓ, ഇനി 6 ദിവസമേ ഉള്ളൂ.
0: ആ, വെറും 6 ദിവസം. അതിന് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ.
1: ഓ, തിരക്ക്, ഞാൻ ഇപ്പോ ഒരിടത്ത് പോയിട്ട് വന്നതേ ഉള്ളു. വന്നപ്പോഴാണ് പാട്ട്, ആദ്യത്തെ പാട്ട് തുടങ്ങിയതേ ഉള്ളു. തുടങ്ങിയില്ല, പറഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളു.
0: ആ ശരി, അപ്പൊ പിന്നെ നമുക്കൊരു അവസരം അങ്ങ് കിട്ടി.
1: രണ്ടാമത്തെ കോളർ ഞാൻ വിളിക്കാതെ,
0: കാരണം ഇനിയിപ്പോ ശനിയാഴ്ചയൊന്നും ഒരു തുള്ളി സമയം കിട്ടൂല.
1: സമയം കിട്ടൂല.
0: ഇത്രയും നാളത്തെ ടെൻഷനല്ലേ, ഇനി പുതിയ ആളൊക്കെ വീട്ടിൽ വരെയാണ്. യഥാർത്ഥ സ്വഭാവം ഒന്നും കാണിക്കല്ലേ പിള്ളേരുടെ
1: അടുത്ത്.
0: നല്ല സ്വഭാവമുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാണ്, എന്താണ് മറുപടി എന്ന് അറിയാൻ വേണ്ടിട്ട്.
1: ഇല്ല ഇല്ല,
0: ഒരു നല്ല അമ്മയായിരിക്കും ഷാജിമ. കാരണം പെമ്പിള്ളാരൊന്നും വീട്ടിലില്ലല്ലോ. അപ്പൊ വാരി കോരി അങ്ങോട്ട് സ്നേഹിക്കുക. അത്രേ ഉള്ളൂ.
1: അന്ന് ശനിയാഴ്ച ആയിരുന്നു, പാട്ടില്ലായിരുന്നോ മാഡം?
0: പാട്ടില്ലായിരുന്നോ?
1: രാത്രി 8 മണിക്ക്.
0: ഓ,
1: കഴിഞ്ഞ ശനിയാഴ്ച
0: ഇട്ടില്ലായിരുന്നോ?
1: ഇല്ലായിരുന്നു. ഞാൻ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നിട്ട് ചൊവ്വാഴ്ചത്തെ പാട്ടാണ് എടുത്തിട്ട്.
0: ആ, അത് സംഭവം. ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ അന്ന് ആതിര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വേറെ ആൾക്കാരിരുന്ന് വേണം അതിനെ എഡിറ്റ് ചെയ്ത് വൈകുന്നേരം കയറ്റിവിടാൻ. അവരന്ന് ഈ ഓണപ്പരിപാടികളുടെ തിരക്കിലായിരുന്നു, എവിടെയൊക്കെ യാത്ര പോയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണ് വീണ്ടും ചൊവ്വാഴ്ചത് കേൾക്കേണ്ടതായി വന്നത്. അതിന് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആതിര എടുത്ത് വെച്ച് ഇത് കേൾക്കാൻ പറ്റൂല ആതിരെന്ന് ചോദിച്ചു. അപ്പൊ ആതിര പറഞ്ഞ് ഇനിയിപ്പൊ അത് കേൾക്കാൻ പാടാണെന്ന്. പക്ഷെ അതൊരു നല്ല പ്രോഗ്രാം, അന്നൊരു നല്ല പ്രോഗ്രാം ആയിരുന്നു. പോട്ട് ഷാജിമ, സാരിയൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചാ? എല്ലാം തേച്ച് മടക്കിയൊക്കെ വെച്ചാ? ബ്യൂട്ടി പാർലറിൽ പോണില്ലേ?
1: അല്ല, ഇവിടെ വരും, വീട്ടിൽ വരും.
0: ഓ, എനിക്ക് വയ്യ സെറ്റപ്പ് തന്നെ.
1: എന്നാരിക്കാനല്ല, അവിടെ പുതിയ
0: പിന്നെ എനിക്കും കൂടെ ഒരുങ്ങണ്ടേ. ഇത് കൊള്ളാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാവിലെ ഒരുക്കാൻ വരൂല ആരും?
1: ഓ, രാവിലെ വരും, മോന ഒരുക്കാൻ വരും.
0: ആ, അപ്പൊ കൂടെ അങ്ങ് ഒരുങ്ങിക്കോണം. മോനെ അതിന് സമയം പറയണം. കൂട്ടത്തിൽ ഒന്ന് രണ്ടു പേർ കൂടെ ഒരുങ്ങാനുണ്ട്, ഒരുക്കി തരാൻ പറയണം. ഇതൊക്കെ ഈ അവസരം പോയാൽ പിന്നെ ഒരുങ്ങാനൊന്നും പറ്റൂല ഷാജിമ.
1: ഈ അവസരം പോയാൽ പിന്നെ ഒരു അവസരം ഇല്ലല്ലേ?
0: ആ, പിന്നല്ലാതെ മുടിയൊക്കെ നല്ല
1: അവസരത്തിൽ മോനാക്കണം.
0: ആ, മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത്, ആ മുഖത്ത് കുറച്ച് പുട്ടിയൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങ് പോണം. ആലോചിച്ച് നോക്കിയാണ്.
1: അതന്നെ, അതൊന്ന് ആലോചിച്ചാ അങ്ങനെ എനിക്ക് തോന്നുന്നു. ഒരുക്കൊന്നും വേണ്ട,
0: ഇതൊരു അവസരമായിട്ട് കാണണം ഒന്ന്. പിന്നെ ഒരുങ്ങയൊന്നും വേണ്ട, അന്ന്
1: അന്ന് ഒരുങ്ങ.
0: ആ, ഒന്ന് മനസ്സ് വെച്ചാ നടക്കും.
1: ഒരുങ്ങി നിക്കണോ
0: പിന്നെ? അല്ലാതെ പിന്നെ
1: നാലുപേരൊന്നും കാരണല്ലേ.
0: പിന്നെ ഷാജിമയാണ് ആദ്യം അന്വേഷിക്കുന്നത്, അമ്മായി എവിടെ,
1: അമ്മായി എവിടെ, ചെറുക്കന്റെ അമ്മ.
0: ആ, ചെറുക്കൻ്റെ അമ്മയെ നോക്കണ എന്തിനാണ്, എങ്ങനെയുള്ള ആളാണെന്ന് അറിയാനാണ്.
1: അതാണ്.
0: ഒരു ദുഷ്ട കഥാപാത്രമാണോ നല്ല കഥാപാത്രം? അല്ല, അങ്ങനെ അറിയാൻ വേണ്ടിട്ടേ.
1: അങ്ങനെ,
0: അതുകൊണ്ട് നല്ല സുന്ദരിയായിട്ട് നിക്കണം.
1: ഞാൻ ഒരു പാവമാണ്, ഞാൻ അങ്ങനെ ആരെയും.
0: ശരി, അപ്പൊ പാവത്തിന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇന്ന് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരാ പാട്ട്.
0: അത് കൊള്ളാം,
1: അടിപൊളി പാട്ടല്ലേ?
0: പിന്നെ അടിപൊളി പാട്ടാ. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഷാജാൻ ചേട്ടനെ നോക്കി നിന്നതിന്റെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ നോക്കി നിന്നില്ലേ?
1: ഞാൻ ആരെ നോക്കി നിന്നില്ല.
0: ഷാജാൻ ചേട്ടനെ നോക്കിയ കാര്യം ഞാൻ പറഞ്ഞോളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
1: അങ്ങനെ
0: ഓ, ഷാജാൻ ചേട്ടനെ നോക്കി അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ഷാജാൻ ചേട്ടാ എന്റെ ആശ തീരുമെന്ന് പറഞ്ഞു കാണും.
1: അങ്ങനെ നിന്നിട്ടുണ്ട്.
0: ആ, അപ്പൊ കറക്റ്റാണ് ഞാൻ പറഞ്ഞ, കറക്റ്റാണ്. ശരി, അപ്പൊ ഈ പാട്ട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: മാഡത്തിന് ആദിലേക്ക്, കള്ളിക്കാട് ചാന്ദിനി ചേച്ചി, ശോഭനമ്മ, ലില്ലി അമ്മ, പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ വീട്ടിലെ എല്ലാവർക്കും.
0: ശരി, അപ്പൊ എന്തായാലും മകന് കരുണാസായി റേഡിയോയുടെ വിവാഹ മംഗള ആശംസകൾ വളരെ ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ ആശംസിക്കുകയാണ്. നല്ല മനോഹരമായ ഒരു ജീവിതമായിരിക്കട്ടെ മകന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്ന പാട്ട് കേൾക്കാം. ഓക്കെ, ശരി
1: ശരി.
0: പോക്കുകൾ തത്സമയ പരിപാടിയിൽ ഷാജിമായാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ വിവാഹത്തിന്റെയൊക്കെ തിരക്കിനിടയിലാണ് നമ്മളെ ഇപ്പൊ വിളിച്ചത്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് അത് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: ഓക്വെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. മനസ്സിന് സന്തോഷം തരുന്ന നല്ല ഓർമ്മകൾ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ.
1: ഓണാശംസകൾ ആദ്യമായിട്ട് പറയുന്നു എല്ലാവർക്കും.
0: താങ്ക് യു, താങ്ക് യു.
1: ഇങ്ങനെ ഓണത്തിന് മുമ്പേ കിട്ടുമെന്ന് എനിക്കൊരിതായിരുന്നു.
0: കഴിഞ്ഞാഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ല.
1: കുറേ നേരം നോക്കിവരും.
0: എന്നാലും ഓണത്തിന് മുമ്പേ സംസാരിക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു അല്ലേ?
1: അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോഴത്തേക്ക് കിട്ടി. ഓണാമത്തെ ആദ്യമല്ല ആയിരുന്നു. മഴയുണ്ട് അവിടെയൊക്കെ?
0: ഇവിടെ ഇന്നിപ്പോ മഴയുണ്ട്.
1: ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് തുടങ്ങി. ചെറുതായിട്ടാണ്, വലിയ മഴയായി.
0: ഇവിടെ അങ്ങനെ
1: എല്ലാവർക്കും സുഖം തന്നെയല്ലോ.
0: ഇവിടെ എല്ലാവർക്കും സുഖം.
1: പച്ചക്കറിയൊക്കെ വെച്ചായിരുന്നാ? ഞാനാണെങ്കിൽ കുറച്ചേ കൊള്ളുമായിരുന്നു, അതാണ് അത്രയായിട്ട് കൊണ്ടുപോകുന്നത്.
0: ഞാൻ ആ പച്ചക്കറിയുടെ എന്താണ് പച്ചമുളക് വെച്ചാണ് കറി വെച്ചോണ്ടിരിക്കുന്നത്. ഇന്നും എടുത്തു ഇല്ല, നമുക്ക് എനിക്ക് കുറച്ച് മതി.
1: കാരിമുളക്, ആ നീളമുള്ള മുളകാണെങ്കിൽ ശരിക്കും കാച്ചായിരുന്നു.
0: ആ അത് കൊള്ളാം. അതാകുമ്പോ കൊറേ ദിവസം ഇരിക്കും ചീത്താവാതെ.
1: ബോക്സിനകത്തിട്ട്
0: ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എടുത്തു. ഇല്ല, കുറച്ച് അമ്മയ്ക്കും കൊടുത്തു.
1: അമ്മ അടുത്താണോ താമസിക്കുന്നത്?
0: തൊട്ടടുത്താണ് താമസിക്കുന്നത്.
1: മോള് പോയാ ക്ലാസ്സിന്?
0: പിന്നെ
1: അന്ന് വന്നെങ്കിലും ഇനി ഫെബ്രുവരി വരെ വരുമ്പോഴത്തേക്ക് നോക്കട്ടെ. തീരെയൊക്കെ നട്ടായിരുന്നു, തീരെയൊന്നും വന്നില്ല. മഴ ആയതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. കുളിച്ചു തീർത്ത് അവിടെ.
0: ഫെബ്രുവരിക്ക് വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇല്ലേ ഒന്നും കൊണ്ടുവരണ. നേരെ ഇങ്ങനെ വന്നാ
1: അങ്ങനെയല്ലേ, ഉണ്ടെങ്കിലേ കൊണ്ടുവരുള്ളൂ. ആ കാലാവസ്ഥ പയറൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ. വെയിലാണെങ്കിൽ കിട്ടും. ഈ പറഞ്ഞ പോലെ മഴയ്ക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ.
0: മഴ വന്നാ ഒരു മഴയാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അതെ, നമ്മള് കുറച്ചു പേരാണ് ഇങ്ങനെ കഷ്ടപ്പാടില്ലാതെ ഈ മഴക്കാലത്ത് പോണത്.
1: അവരെ
0: വീട്ടിനകത്തൊക്കെ വെള്ളം കയറും, പേടിച്ചിട്ടാണ് അവര് കിടക്കാൻ.
1: കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു.
0: അങ്ങോട്ടെല്ലാം അങ്ങനെയാണ് വടക്കൻ കേരളത്തിലെല്ലാം.
1: മഴ പെയ്താലും പോരാ, നഷ്ടങ്ങളല്ലേ ഉണ്ടാവണത്.
0: മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വീടിടിഞ്ഞു വീഴലും ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ്.
1: മഴ വന്നു നിൽക്കില്ല. കോഴിക്കോട് ഭാഗമൊക്കെ ഭയങ്കര മഴയാണ് തുടങ്ങിയ പിന്നെ.
0: അതെ അതെ, മിക്കവാറും അങ്ങനെയാണ്. ആ സൈഡിലോട്ടാണ് കൂടുതൽ, മലമ്പ്രദേശങ്ങളായതുകൊണ്ടാണ് കൂടുതൽ അവിടെ അത് ബാധിക്കുന്നത്.
1: എല്ലാം കൃഷിയല്ലേ, മരങ്ങളൊന്നും ഇല്ല കൂടുതലായിട്ടും. കൃഷി
0: അതെ അതെ, ഒന്നിനെ തടഞ്ഞു നിർത്താനൊന്നും ഒന്നുമില്ല. അപ്പൊ ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഉടമല്ല പൂവിനും മലയാളി പെണ്ണിനും.
0: ആ പാട്ടാണ് വേണ്ടത്.

0: എന്തായാലും ഓണ സമയമായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്.
1: പിന്നെ എല്ലാവർക്കും അണിയറയിൽ ഇരിക്കുന്നവർക്കും എല്ലാരെ പേരൊന്നും ഓർമ്മയില്ല, എല്ലാവർക്കും അടുക്കളയിലാണ് ആന്റിക്ക് എല്ലാവർക്കും
0: അടുക്കളയിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും.

0: ശരി, അപ്പൊ പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ.
0: അപ്പോൾ നമ്മളോട് ഷെർലി ചേച്ചിയാണ് ഇപ്പം സംസാരിച്ചത്. അപ്പം കൃഷിയാണ്, കൃഷിയാണ് ഇഷ്ടം. ഇപ്പോഴും എപ്പോൾ വിളിച്ചാലും കൃഷിയെക്കുറിച്ച് ഇങ്ങനെ പറയും. എന്തായാലും ഇപ്പോൾ ആവശ്യപ്പെട്ട, ഓണത്തിന് മുന്നായിട്ട് ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട്, വളരെ അർത്ഥവത്തായ ഒരു പാട്ട് നമുക്ക് പോക്കുവയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849 12. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739 12. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്?
1: എന്റെ പേര് സജിത എന്നാണ്.
0: സജിത, എവിടുന്നാ വിളിക്കണേ?
1: കോട്ടൂർ നിന്നാണ്.
0: കോട്ടൂർ എന്ന് പറയുമ്പോ ഏത് ഭാഗത്താ? അല്ല, കോട്ടൂർ എനിക്കറിയാം. കോട്ടൂര് ശരിക്കും എവിടെയാണെന്നാ ചോദിച്ചത്? കോട്ടൂര് കോട്ടൂര് തന്നെ. ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ശരി സജിത, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ? അമ്മയുടെ പേരെന്താ? അത് ശരി. ഇപ്പൊ കോട്ടൂർ എങ്ങനെ വന്ന്? അവിടെയാണോ താമസിക്കുന്നത്? ഓ ഓ ഓ, ഇപ്പൊ കോട്ടൂർ നിന്നാണോ വിളിക്കുന്നത് അതോ കല്ലാറിൽ നിന്നാണോ വിളിക്കുന്നത്? ശരി, കല്ലാർ വന്നു. സജിത ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അമ്മ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് സജിത കുമാരി വിശേഷങ്ങൾ?
1: അങ്ങനെ പോകുന്നു.
0: ഇന്നിപ്പൊ കല്ലാർ വന്നതാണോ?
1: കല്ലാറ് നാളെ കറക്ട ബലി ആയതുകൊണ്ട് എന്റെ സഹോദരിക്ക് ബലിയുടെ കണക്കൂട്ടി വന്നതാണ്.
0: ഓ ശരി ശരി. നാളെ കർക്കിടവാവിന്റെ സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? കുഞ്ഞുവാവുകളൊക്കെ എന്ത് പറയുന്നു?
1: കുഞ്ഞുവാവുകള്
0: എന്ത് പറയണു? ഓക്കെ അല്ലേ? ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. സ്നേഹം പങ്കിടാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഇവന് തിരക്കാണെങ്കിൽ ചിലപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇല്ലാത്തപ്പോഴൊക്കെ നമ്മള് സംസാരിക്കാറുണ്ട്.
1: എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാം, അവിടുത്തെ കാര്യം പറയണേ അമ്മയ്ക്ക് നേരം കാണത്തുള്ളൂ.
0: എന്നെ വിളിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയണേ. ആ ഫുഡ് ഒക്കെ കഴിച്ചു. ഈ പറയും പോലെ സ്നേഹം മാത്രം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയല്ലേ സജിതയുടെ അടുത്ത്? അങ്ങനെയല്ലേ? അത് തന്നെ. എന്റെ അടുത്ത് മാത്രാണോ? എന്നോട് മാത്രല്ലല്ലോ അല്ലേ? എല്ലാരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. ഇവിടെ എല്ലാവർക്കും സുഖം. എല്ലാവരും ഇങ്ങനെ ഓണം വരുന്നതിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും.
1: ഓണത്തിന് അങ്ങോട്ട് വരുന്ന കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു.
0: സമയം സന്ദർഭമൊക്കെ ഒത്തു വരികയാണെങ്കിൽ വരൂ.
1: വരുമെന്ന് പറയുന്നുണ്ട് അമ്മ.
0: വരട്ടെ, കാണാലോ. അമ്മയ്ക്ക് അന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് സമയം തികഞ്ഞില്ല, ഇവിടെ നിന്നത് മതിയായില്ലെന്നാണ് പറഞ്ഞത്.
1: ഓ, അന്ന് എല്ലാരും കാണുമെന്നാണ് പറഞ്ഞത്. അന്ന് പോയ കാര്യം ഇവിടെ എല്ലടവും പറഞ്ഞപ്പോഴത്തേനും എല്ലാരും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് വെപ്രാളപ്പെട്ട് നിങ്ങൾ പോയി എന്നുള്ള വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്.
1: അത് ഇപ്രാവശ്യം വരുമ്പോ അങ്ങനെ കാണത്തില്ല.
0: കുറച്ച് വെപ്രാളപ്പെട്ട് വരൂല.
1: അവിടെ നിന്ന് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത ശേഷം പോരത്തുള്ളൂ.
0: സമാധാനത്തിലൊക്കെ നിന്നിട്ടേ വരൂ.
1: നല്ലപോലെ ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സാധിച്ചു കൊടുക്കാമെന്ന്
0: പിന്നെ സജിത വിചാരിച്ചാലല്ലേ അത് പറ്റുള്ളൂ.
1: ഞാനല്ലേ ഉള്ളു ഇനി ഒരു മോളായി.
0: അതാണ് അതാണ്. അപ്പൊ അമ്മയ്ക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കണം. അതിനെ സജിതയ്ക്ക് ആവട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് പ്രഭുദേവയുടെ മിൻസാരക്കനവ് സിനിമയിലെ
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടാനൊന്നും അറിയത്തില്ല.
0: ഞാനും രണ്ടുപേരും പാട്
1: പാടാൻ അറിയത്തില്ല.
0: ശരി, പാടാൻ അറിയണേ കുഴപ്പമില്ല, നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം, അതല്ലേ നല്ലത്.
1: അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടാൻ ട്രൈ ചെയ്യാം.
0: ശരി ശരി. അപ്പൊ അച്ഛനെയും ഗിരിചേച്ചയും മോഹനൻ ചേട്ടനെയും കുഞ്ഞുവാവുകളെ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം.
1: അവിടെയുള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: താങ്ക് യു. അങ്ങോട്ടും അങ്ങനെ തന്നെ. നമുക്ക് കാണാം കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ സജിത. ശരി, ബൈ ബൈ. ഓക്കെ, തത്സമയ പരിപാടിയിൽ സജിത കുമാരിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ കല്ലാറിൽ നിന്ന് നമ്മളെ സ്ഥിരമായി വിളിക്കുന്ന ഗിരിജിച്ചിയുടെ മകളാണ് ഇപ്പോൾ പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. മിൻസാര കനവ് എന്ന ചിത്രത്തിലെ വെണ്ണിലവേ വെണ്ണിലവേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട്. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849412. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. ഇതാരാ?
1: ശോഭനകുമാരി.
0: ശോഭനകുമാരി എന്ന് പേരറിയപ്പെടുന്ന ആളാണ്.
1: അയ്യോ,
0: ആ പറഞ്ഞോളൂ ശോഭനകുമാരി ചേച്ചി, എന്തുണ്ട് വിശേഷം?
1: ആ വിശേഷം, ഇന്ന് ജോലിക്ക് പോയില്ല, സുഖമില്ല.
0: എന്താ പറ്റിയേ?
1: തല തറക്കാൻ സാർ. അത് ഇന്നലെ ഒരു ചാറ്റ് വീണത്, അങ്ങനെ കയ്യില് 10 കുട്ടികൾ ബ്ലഡ് ആയിരുന്നു ഭയങ്കര. അത് എനിക്ക് കാണാൻ പറ്റൂല, തല
0: കറങ്ങി. അത് കണ്ട തൊട്ടുണ്ട് അങ്ങനെ തലക്കറക്കും.
1: എനിക്ക് എന്തെങ്കിലും ഞാൻ വേറെ ആർക്കും എന്തെങ്കിലും എനിക്ക് ഭയങ്കര
0: ബ്ലഡ് പോയ ആളിന് തലക്കറക്കം ഇല്ല. കണ്ടോണ്ട് നിന്ന ആള് തലകറങ്ങി വീട്ടിൽ തലകറങ്ങി ആശുപത്രി പോയി.
1: ഓ, അങ്ങനെ അവിടെ തിങ്കറ്റം വരെ വൈകുന്നേരം വരെ ഛർദിച്ച് 9 വരെ വരെ അതി തന്നെ.
0: ആ തലച്ചുറ്റലുണ്ട് ഛർദിൽ വന്നതാ.
1: ബിപി പെട്ടെന്ന് കൂടെ കൊറേ ചെയ്ത് അങ്ങനെ.
0: അപ്പൊ അത് കണ്ട് ടെൻഷൻ അടിച്ച് ബിപി കൂടി.
1: ഇന്ന് പിന്നെ പോയ ഇഞ്ചക്ഷൻ എടുത്ത് 10 മണിക്ക്.
0: ആ ഇപ്പൊ എങ്ങനെ ഉണ്ട്?
1: അതിന് ശേഷം കുറഞ്ഞു, ഗുളിക കഴിച്ചു.
0: ഇപ്പൊ തലക്കുറക്കമൊക്കെ കുറക്കമല്ലല്ല, തലക്കറക്കമൊക്കെ മാറി.
1: മാറി.
0: ശരി, ഇങ്ങനെയൊന്നും
1: അങ്ങനെ ഒന്ന് വിളിക്കാൻ വിചാരിച്ചു. ഞാൻ വേറെ ദിവസത്തെ വന്നാന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ മുണ്ടയിലായി വിളിച്ചപ്പോ ഞാൻ കിടക്കാനായിട്ട് വന്നതും വിളിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചു പോയപ്പോഴാണ് ഞാൻ അന്ന് വിളിച്ചതെന്താ, പിന്നെ വൈകിട്ടില്ലായിരുന്നല്ലോ മാഡം.
0: അല്ല, അന്ന് വൈകിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല.
1: കേട്ടു, ഷാജിമാരുടെ പറയുന്ന കേട്ടു.
0: ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് കേൾപ്പിക്കാൻ പറ്റിയില്ല.
1: എനിക്കത് മനസ്സിലായതായിരിക്കും. വേറെ ഉണ്ടായിരുന്നു, അതില്ലേ ആ പരിപാടി.
0: അത് വേറൊരു ദിവസത്തതാണ് അന്നിട്ടത്.
1: ആ തന്നെ നമ്മള് വിളിച്ചത് ഇല്ലായിരുന്നു.
0: അതില്ലായിരുന്നു, അതില്ലായിരുന്നു. ഞാനും
1: എല്ലാരും
0: എല്ലാരും സുഖമായിട്ടിരിക്കണം. ഞാനും
1: മകളും അമ്മ എല്ലാരും സുഖം.
0: എല്ലാവർക്കും സുഖം.
1: സ്റ്റുഡിയോയിലെല്ലാവർക്കും. ഞാൻ എനിക്ക് ഇന്ന് വേണ്ട പാട്ട് അങ്ങാടിയിലെ കന്നിപ്പാളും കേപ്പിന്നെ ഷാജിമേരാ മോനും
0: ശരി.
1: കല്യാണമല്ലേ
0: ഷാജിമയുടെ മരുമകനല്ല, മോന്റെ കല്യാണം.
1: മോനും മരുമകൾ,
0: മോനും മരുമകൾക്ക് വേണ്ടിയാണ് കന്നിപ്പാളും.
1: അന്ന്
0: ഞാൻ ഷാജിമയ്ക്ക് കാര്യമായിട്ട് ട്യൂഷൻ കൊടുത്ത്. ഇന്ന് ഷാജിമ ഒരുപാട് ഡെവലപ്പായി.
1: നല്ല അടിപൊളി.
0: എന്റെ ഒരു ട്യൂഷൻ കൊണ്ട് ആള് ഭയങ്കര ഭയങ്കര മൈലേജ് ആയിപ്പോയി.
1: ഭയങ്കര അമ്മാവിയാവാൻ പോയല്ലേ.
0: അതിന്റെ കുറച്ച് ഗൗരവമൊക്കെ കാണിക്കണമല്ലോ. അത് തന്നെ, കുറച്ച് ഗൗരവമൊക്കെ വേണ്ടേ.
1: എങ്കിലും ഇന്ന് ഒരു അക്ഷര തെറ്റും ഇല്ലാതെ പോയി. അന്ന് നമ്മളെല്ലാരും, ഞാനും പറഞ്ഞില്ലേ,
0: അന്ന് എന്റെ ഘട്ട ട്യൂഷൻ ആയിരുന്നു.
1: ഒറ്റ ഒരു ക്ലാസ്സില്
0: എല്ലാം എല്ലാം ഓക്കെ ആയി. ഇനി മേലെ ഒരു വാക്ക് തെറ്റിക്കൂല.
1: ഒരു വാക്ക് ഇന്ന് കൊച്ചിന് ഒന്നും തെറ്റിയില്ല. നല്ല സൂപ്പർ ആയിരുന്നു.
0: പഠിപ്പിക്കേണ്ട ആൾക്കാര് പഠിപ്പിക്കണം.
1: അതാണ്,
0: ചില ടീച്ചർമാര് വരണം.
1: നമ്മക്കൊക്കെ നുള്ളും പിച്ചും മാന്തും കിട്ടിയ ഇതുവരെ പോയില്ല.
0: എന്നിട്ട് എന്നിട്ട് എവിടെയെങ്കിലും നന്നായ അതുമില്ല.
1: ചെറിയ ചെറിയ കുഴപ്പം.
0: സാർമാരുടെ കൈ പോയതല്ലാതെ
1: സാറൊക്കെ മരിച്ചു. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക്.
0: അത് തന്നെ, ഒറ്റ ഒരെണ്ണം നന്നായിട്ടില്ല. ജൈനമ്മ ടീച്ചർ.
1: ഓ, അവര് മരിച്ച് 2-3 വർഷമായി. അസുഖമായിരുന്നു. അങ്ങനെയൊന്നും
0: ചെയ്തത്.
1: പിന്നെ വാവ് പറഞ്ഞിട്ടല്ലേ ഓണത്തിന്റെ കാര്യങ്ങൾ. എല്ലാരും മറന്ന് വാവ് ആയിരിക്കല്ലോ.
0: ഞാൻ മറന്നില്ല. ശ്രോതാക്കൾ ഇങ്ങോട്ടല്ലേ പറയാം വിളിക്കുമ്പോ.
1: അതാണ്, നമുക്ക് നാളെ വാവാണ്, ഇന്ന് ഒരിക്കലാണ്.
0: ഒരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരിക്കലെന്ന് പറഞ്ഞാ പച്ചരി ചോറ്, കാക്കശി, നമ്മള് പച്ചക്കറി, ചക്ക, തൈര്, ചമ്മന്തി, അച്ചാറ്, മാങ്ങ ഉപ്പിട്ട ഇതൊക്കെ കൊടുത്ത് കാക്കശിയും കൊടുത്ത് നമ്മൾ കഴിക്കണം. ഒരു നേരം നല്ല
0: ചോറ് തിന്നാവും.
1: ചോറെന്ന് പച്ചരി ഉണ്ടാവും.
0: പച്ചരി ചോറേ കഴിക്കാവുള്ളൂ.
1: വൈകിട്ട് വേറെ എന്തെങ്കിലും ഗോതമ്പിലുള്ള
0: പച്ചരി ചോറ് കഴിച്ചു
1: കഴിച്ചിട്ട് വന്ന് കിടന്നപ്പോഴാണ് മുണ്ടയിലായില്ല.
0: അതല്ല അതല്ല, ഞാൻ കഴിച്ചെന്ന് പച്ചരി ചോറും ചമ്മന്തി.
1: ആ അതാണ്, ചമ്മന്തി, തൈര്, നമുക്ക് ഉപ്പുമാങ്ങ.
0: അപ്പൊ ഇവിടുത്തെ നമ്മളിവിടുത്തെ ശീലചേച്ചി വെച്ചു ടീച്ചർക്ക് പച്ചരി ചോറ് തരട്ടെ.
1: എല്ലാവർക്കും അതായിരുന്നു.
0: എല്ലാവർക്കും അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കത് ഭയങ്കര ഇഷ്ടമല്ലേ, വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു.
1: ചക്കയില്ലായിരുന്നു, ചക്ക കുരു അവിയല്ലേ.
0: ഇവിടെ ചക്ക കുരു ഇല്ല, ചക്കയില്ല. കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു. ചമ്മന്തി ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, മാങ്ങാക്കറി ഉണ്ടായിരുന്നു, ഒഴിച്ചു കൂട്ടാനുണ്ടായിരുന്നു. ഇങ്ങനെ വിഭവങ്ങൾ അനവധി കഴിച്ചു കഴിച്ചു കഴിച്ചു. അപ്പൊ അങ്ങനെ വാവാണ്. വാവിന് ഞാൻ എന്താ ആശംസിക്കാൻ? ആശംസിക്കാനുള്ള ദിവസം
1: അല്ലല്ലോ,
0: നമ്മളെ പിതൃക്കളെ ഓർക്കാനുള്ള ഒരു ദിവസം.
1: പിതൃക്കൾ അതാണ്, എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ്. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നമ്മളെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടോ അവർക്ക്
0: അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം.
1: ആ എന്റെ കൂടെ നാളെ പോകണ്ട, പോവാം അവിടുന്ന് ബലി ഇട്ടിട്ട് ഇങ്ങ് വരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ഒളിച്ച് ഇവിടെ പോണു.
0: ഇവിടെ
1: അടുത്തുണ്ട് പുതുക്കളങ്ങരെ
0: ഒളിച്ചായോണ്ടേ.
1: ഓ അല്ല, മോനെ വിളിച്ച് പോണത്.
0: മോനും അറിയാനുള്ള ഒരു വഴിയും ഇല്ല.
1: ഇല്ല ഇല്ല, എറണാകുളത്ത് അവർ റാഡി അങ്ങനെ
0: കേക്കണ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ.
1: പറഞ്ഞു
0: കൊടുത്തു. ഇപ്പൊ തൽക്കാലം ഞാനും ശോഭന ചേച്ചി മാത്രമേ.
1: അമ്മയ്ക്കൊക്കെ നമ്മള് അടുത്ത പ്രാവശ്യം ഉണ്ടാന്നെങ്ങനെ അറിയാം നമ്മള്?
0: അതൊന്നും പറയാൻ പറ്റും.
1: അതുകൊണ്ട് ചെയ്യണോന്ന് എനിക്കൊരാഗ്രഹം. അവൻ പറഞ്ഞ് പോകണ്ട, അമ്മ തലക്കറക്ക് വെച്ച് പോവരുത്, ഞാൻ അവളുടെ വോട്ടൊന്ന് ഒന്ന് വോട്ട് ചെയ്യുന്ന കാര്യം ഓർമ്മയുള്ളു. ബലി ഇട്ടിട്ട് ഇങ്ങ് വരും. വോട്ട് ചെയ്യുന്ന കാര്യം
0: ആരും കാണാതെ തല്ലില് മുന്നിട്ടോണ്ട് പോണം.
1: ഓ ഞാൻ പോവും രാവിലെ 5 മണിക്ക് പോകും.
0: ശരി, എവിടെയാണ് പോണത്?
1: ക്ഷേത്രത്തിന്റെ ഉണ്ട് പുതുക്കളങ്ങര.
0: എവിടെയാണ് പോണത് ഇപ്പൊ?
1: എളുപ്പം എവിടെയാണ് ഓടി എത്തും അവിടെ.
0: എനിക്ക് അറിഞ്ഞിരിക്കാനാണ്, ആരടുത്തും
1: പറയാതെ.
0: അപ്പം ഇന്ന് വേണ്ടത് കന്നിപ്പളിന്റെ പൊന്നിങ്കിനാവേ.
1: പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഷാജിമേരെ കുടുംബത്തിൽ, മരുമകൾക്കും മോനും ഷാജിമയുടെ ഭർത്താവിന് ഷാജിമയ്ക്ക് എല്ലാവർക്കും, ജില്ല അമ്മയ്ക്ക് എല്ലാവർക്കും
0: കന്നിപ്പളിങ്കെ പൊന്നിങ്കിന. പാട്ട് പാടാനും സമ്മതിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരുപരി പാട്ട് പാടാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. പോട്ട്, ഇനി പാടാം. അത് അറച്ചു, ഇനി പാടാൻ പറ്റൂല. നല്ലൊരു വരിയാണ് പാടിക്കൊണ്ടിരുന്നത്, ഇത്ര 2 പ്രാവശ്യം എന്നെ അറപ്പിച്ച്. ആ ഇനിയിപ്പൊ നമുക്ക് റേഡിയോ കൂടെ കേക്കാം.
1: ശരി മതി,
0: ഓണത്തിന് പാടിത്തരാമേ.
1: ഓണത്തിന് ഓണത്തുമ്പി ആ പാട്ട് പാടി തന്നെ.
0: ഓണത്തുമ്പി അതേത്?
1: ഓണം
0: ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. ആ അത് ആ പാട്ടാണ്. വേറെ ഏതൊക്കെ മിക്സ് ചെയ്ത് ഇപ്പൊ
1: ഞാൻ
0: ഇപ്പൊ ഓർത്തതേ ഉള്ളു.
1: ഷാജിമേ
0: ഇന്നിപ്പൊ ട്യൂഷൻ എടുക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലല്ല.
1: അല്ല അല്ല, വേണ്ട വേണ്ട, ഇന്നിപ്പൊ മതി മതി.
0: അപ്പൊ കന്നിപ്പളിങ്കെ പൊന്നിങ്കിനെ സുന്ദരി പെണ്ണാണ്. ആ ശരി, ഓക്കെ ബൈ.
1: ശരി,
0: അപ്പോൾ ശോഭനകുമാരി ചേച്ചിയാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഓണം ഓർക്കുന്നതിന് മുമ്പേ വാവ് ഓർക്കണമെന്ന ഒരു അറിയിപ്പാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും അത് ഓർക്കുന്നുണ്ട്. പിതൃക്കളെ ഓർക്കാൻ അങ്ങനെ ഒരു ദിവസം മാത്രം, എല്ലാ ദിവസങ്ങളും നമുക്ക് അവരെ ഓർക്കാം, അവരെ സന്തോഷിപ്പിക്കാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ പാട്ട് ഷാജിമായുടെ കുടുംബത്തിന് വേണ്ടിയാണ്, ഷാജിമായുടെ മകൻ്റെ വിവാഹത്തിൻ്റെ ആശംസകൾക്ക് വേണ്ടിയിട്ടാണ് ആ പാട്ട്, കന്നിപ്പളിങ്കെ പൊന്നിങ്കിനാവേ എന്നുള്ള പാട്ട്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം, ഇതാരാണ്?
1: കുറിഞ്ചലക്കോട് മണ്ണാറമ്പാറയിലെ വിജയകുമാറാണ്.
0: ആ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: കഴിഞ്ഞ രണ്ടാഴ്ച വിളിച്ചിരുന്നു.
0: കുറെ നാളായിട്ട് കിട്ടാതിരുന്നിട്ട് അന്ന് കിട്ടി, പക്ഷെ ഇന്ന് വീണ്ടും കിട്ടി. അതെന്താണ് അങ്ങനെ ഒരു പ്രയോഗം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: നമുക്ക് മനസ്സിലാവണില്ല,
0: എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞു പഠിച്ചുപോയി.
1: പറഞ്ഞു പഠിച്ചുപോയതാണ്.
0: ഇന്ന് തുടക്കത്തിലെ ശങ്കരൻചേട്ടൻ വിളിച്ചവൻ പറയാണ്, കഷ്ടകാലത്തിന് കിട്ടിയ ഒരു സുഹൃത്ത് സുഹൃത്ത് വിളിച്ചതിന്റെ അന്ന് ഞാനും വിളിച്ചിരുന്നു. പിന്നെ എന്നാ ഒരു നല്ല കാലം വരിക?
1: എന്താ എന്നെ അറിയില്ല, നമ്മള് നല്ല കാലത്താണ് ഇപ്പൊ കിട്ടിയത്.
0: ആ ഈ നല്ല കാലത്തിനെയാണ് ഇങ്ങനെ കഷ്ടകാലം എന്ന് പറഞ്ഞു പോണത്. പിന്നെ കഷ്ടകാലം വരുമ്പോ എന്ത് പറയുമോ ആവോ.
1: പിന്നെ വേറൊരു കാര്യം, ടീച്ചർ അത് വ്യക്തമാക്കി എന്താന്നറിയാ, കൃഷിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്ന? കൃഷിയായി വയലിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു.
0: ഓ,
1: അപ്പൊ എല്ലാരും വിചാരിച്ച് പറഞ്ഞ പോലെ നെൽകൃഷി ആയിരിക്കും ചെയ്യണെന്ന് പറഞ്ഞു. നെൽകൃഷി അല്ലെങ്കിൽ വയലിൽ ചെയ്യാൻ പറ്റും.
0: അതെ അതെ.
1: വാഴ മരിച്ചിരി ഇതൊക്കെ നടന്നെങ്കിൽ വയല് പണ കോരുവാണ് നടാൻ.
0: അതെ അതെ.
1: അങ്ങനെ പറഞ്ഞില്ല പുള്ളി,
0: അങ്ങനെ പറഞ്ഞില്ലല്ലേ.
1: അപ്പൊ ടീച്ചർ അത് വ്യക്തമായിട്ട് ചോദിച്ചപ്പോഴാണ് എന്റെ കാര്യം നമുക്ക് മനസ്സിലായത്. ഞാനും അത് കൃഷി നെൽകൃഷി എന്നാണ് വിചാരിച്ചിരുന്നത്.
0: ഇപ്പൊ പിന്നെ ഇവിടെ നെൽകൃഷി കാണാനില്ലല്ലോ.
1: കാണാനില്ല.
0: ഇപ്പൊ പിന്നെ വയലുണ്ടെങ്കിലും കരനെല്ലെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരിടത്ത് എത്തുന്നില്ല. വയലൊക്കെ കാണണെങ്കിൽ പാലക്കാട്ട് പോണം.
1: പാലക്കാട് കുട്ടനാടുണ്ട്.
0: കുട്ടനാട്, ആ കുട്ടനാട്, പാലക്കാടൊക്കെ പോയാൽ വയൽ കാണാൻ
1: പറ്റും.
0: നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു വയലെങ്കിലും ഉണ്ടായിരുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ.
1: അതെ അതെ.
0: വലിയ ഒരുപാട് നിലങ്ങളുള്ളവരും ഒരു വയലൊക്കെ അത്യാവശ്യത്തിനുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തവണ കൊയ്യുന്നത് മതി ആ ഒരു മാസം അല്ല ഒരു വർഷം അങ്ങനെ പോവാൻ.
1: അപ്പൊ
0: അതൊന്നും ഇല്ല, ഇപ്പൊ എല്ലാരും പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: നമ്മളിപ്പോ ഇവിടെ നമ്മളെ മണ്ണാറമ്പാറ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് രാമായണ മാസാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് എല്ലാ വീടുകളിലും 30 ദിവസം 30 വീടുകളിൽ രാമായണ വായന നടത്തും. രാത്രി 7 മണിയാകുമ്പോ തുടങ്ങും, 9:30 മണിയാകുമ്പോ തീർക്കും. അങ്ങനെ ഞായറാഴ്ച ലാസ്റ്റ് ദിവസമാണ്.
0: 16-ാം തീയതിയാണ് രാമായണ മാസം തീരുന്ന, അടുത്ത 1-ാം തീയതി ചിങ്ങമാസം തുടങ്ങുന്നു.
1: അന്ന് അഹോരാത്രം വായനയാണ്.
0: ഫുള്ള് വായിച്ച് തീർക്കണം.
1: വായിച്ച് തീർത്ത് രാത്രി 9:30 മണിയാകുമ്പോ പട്ടാഭിഷേകത്തോടുകൂടി സമാപിക്കും.
0: ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി
1: സമാപിക്കും. നമ്മളിതൊരു 30 വർഷത്തിന് മേള സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
0: നാലുപേര് രാമായണം പറഞ്ഞേ കേക്കട്ടെ.
1: രാമായണം വായിക്കാൻ എനിക്കറിയില്ല,
0: കൂടെ പോകാനേ അറിയാവൂ.
1: കൂടെ പോവും, നമ്മൾ അവിടെ ഇരിക്കും. പിന്നെ രാമായണം വായന കഴിഞ്ഞതിന് ശേഷം നമ്മള് കുറച്ച് ഭജന പാട്ടൊക്കെ പാടും.
0: ആ ശരി ശരി. ഇതൊരു സിനിമയിൽ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാനേ അറിയാവോ,
1: വായിക്കാറുണ്ടാവും.
0: അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ കൂടെ പോയി ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു.
1: പറ്റൂല,
0: ഇത്തിരി കഷ്ടപ്പാടുണ്ട്.
1: നല്ല പാടാണ്.
0: അധ്യാത്മ രാമായണം ക്ലിപ്പായിട്ടാണ് വായിക്കുന്നത്, എന്നാലും കുറച്ച് പിരിച്ചു പിരിച്ചൊക്കെ വായിക്കാനുണ്ട്, കുറച്ച് ടഫാ.
1: 30 വർഷത്തിന് മേളില് വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റമില്ലാതെ.
0: ഓക്കെ, അപ്പൊ അത് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ.
1: അതെ അതെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട കഷ്ടകാലത്തിന്?
1: അതോടനുബന്ധിച്ച് ഒരു രാമന്റെ ഒരു പാട്ടിനെ, അയോധ്യ എന്ന സിനിമയിലെ രാമൻ ശ്രീരാമൻ എന്ന പാട്ട്.
0: രാമൻ ശ്രീരാമൻ അയോധ്യ വിട്ടൊരു രാമൻ,
1: അയോധ്യ വിട്ടൊരു രാമൻ ആ പാട്ട്.
0: ശരി. അപ്പൊ കർക്കിടകം, ബാവ്, രാമായണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് കർക്കിടകത്തിലുള്ളത്.
1: അതെ അതെ.
0: രാമായണ മാസാചരണമാണ്.
1: മാസാചരണമാണ്. അതെ അതെ.
0: ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ
1: ശരി. ഓക്കെ.
0: അപ്പോ കുറിഞ്ചിലക്കൂടെ നിന്ന് വിജയകുമാർ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയപ്പോ എന്റെ കഷ്ടകാലത്തിന് കിട്ടിയെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അതൊരു ഫ്രൈസ് ആയിട്ടങ്ങ് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ രാമായണ മാസ ആചരണമായതുകൊണ്ട് തന്നെ അയോധ്യ എന്ന ചിത്രത്തിലെ രാമൻ ശ്രീരാമൻ അയോധ്യ വിട്ടൊരു രാമൻ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. പോക്കുവയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ, ശ്രീരാമൻ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണ് പോക്കുവയിൽ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ.
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദൻ തിരാനൂരാണ്.
0: ആനന്ദൻ തിരാനൂർ, പറഞ്ഞോളൂ.
1: കുറച്ച് നാളായി മാഡത്തോട് സംസാരിച്ചിട്ടേ.
0: എന്താ വിളിക്കാത്തേ?
1: ഓരോ ഓരോ തിരക്കാണ് മാഡം, അതുകൊണ്ടാണ്.
0: ആ ചിലപ്പോ കടയിൽ തിരക്കാവും, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് പോവും.
1: അതെ അതെ, അങ്ങനെ തിരക്ക. പക്ഷെ എന്നാലും എന്റെ കരുണാഭായും എന്റെ അതിലുള്ള പാട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല, കൂടെ തന്നെ ഉണ്ട്.
0: എന്ത് ചെയ്യുമ്പോഴാ ഒരു ഓർമ്മ വേണം. ജോലി ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഓർക്കണം.
1: സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും എല്ലാം ഓർമ്മ വേണം അല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: പിന്നെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ പിന്നെ വയൽകൃഷി നമ്മുടെ തിരുവനന്തപുരം പ്രദേശങ്ങളിൽ ഒരുപാടുണ്ട് കേട്ടോ. പച്ച പിടിപ്പിച്ചിട്ടുള്ള
0: അവിടെ ഉണ്ടല്ലേ?
1: അവിടെയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാനമ്പുഴ പദ്ധതി എന്ന ഒരു പദ്ധതിയുണ്ട്. അവിടെ നല്ല എന്താ പറയണത്, നമ്മൾ പണ്ട് പഠിക്കാൻ പോയ വയലുകളും തോടുകളെല്ലാം നല്ല ഗംഭീരമാക്കി ഉഷാറാക്കി ഒരുപാട് ആൾക്കാർ അവിടെ കാണാനൊക്കെ വരുന്നുണ്ട്.
0: ഇനി പറയുമ്പോ അതും കൂടെ ചേർത്ത് പറയാം.
1: അതെ അതെ, ചേർത്ത് പറയാം.
0: പാലക്കാടും കുട്ടനാടും പറയണ കൂട്ടത്തിൽ തിലാനൂരും കൂടെ ഞാനിങ്ങോട്ട് പറഞ്ഞേക്കാം.
1: അതെ അതെ, ഒരുപാട് ആൾക്കാർ വരുന്നിട്ട് അവിടെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാഡത്തിന് ഞാൻ കേരളത്തിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ നമ്മൾ കാണാം. ഞങ്ങളിടക്കൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ കാണാറുണ്ട്.
1: കാണാറുണ്ടല്ലേ?
0: പക്ഷെ അതൊരു ഭയങ്കര രസകരമായ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണത്.
1: അതെ അതെ, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, മനസ്സിനെ ഈ പച്ചപിടിച്ച നെൽപ്പാടങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം, കൂടെ അതിന്റെ കൂടെ കുറച്ച് പശുക്കളും പക്ഷികളൊക്കെ ഇങ്ങനെ കാണുമ്പോ അല്ലേ, അതൊരു കഷ്ടം.
0: ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും വിളിച്ചില്ലെങ്കിൽ അവരെല്ലാരും വരും.
1: അതെ അതെ, വരും വരും.
0: അതൊക്കെ ഇങ്ങനെ മൺമറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഇപ്പൊ വരുന്നത്.
1: പിന്നെ അതേപോലെ തന്നെ കർക്കിട പാരായണ ഒക്കെ കഴിയാൻ വേണ്ടിട്ട് പോകുന്നു. ആ നാളെ കർക്കിടവാവിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന നാളെയാണ് നമ്മുടെ കണ്ണൂരൊക്കെ.
0: അതെ അതെ,
1: അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാഡം, 13-ാം തീയതി വ്യാഴാഴ്ച എന്റെ 2-ാമത്തെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. അപ്പൊ നിവേദക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഒരു പാട്ടിന് വേണ്ടി വിളിച്ചത്. അതാ മാഡം, ഒരു നല്ലൊരു ഇഷ്ടപ്രകാരം കേൾപ്പിച്ചു തരുമല്ലോ.
0: നമ്മളതിനൊരു പാട്ട് കേൾപ്പിച്ചാ മതിയോ?
1: അല്ല, അതുപോലെ എനിക്ക് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ആ പാട്ട് മോളെന്ന് മാഡം
0: കേൾപ്പിക്കുന്നത്.
1: ചാരികയെ നിന്നെ കാണാൻ താരകം താനേ വന്നു. ആശംസ നൽകാന്നൊക്കെ ഒരു ഗാനമുണ്ടല്ലോ,
0: ആശംസ ഏകാനന്ദേ. അതെ അതെ
1: അതെ അതെ, നല്ലൊരു പാട്ടല്ലേ മേഡം അതല്ലേ?
0: രാക്ലിപ്പാട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: അതെ അതെ, സിനിമ അത്ര ഹിറ്റ് ആയില്ലെങ്കിലും അതിനകത്തുള്ള ചില പാട്ടുകള്,
0: സിനിമ പക്ഷെ ഇറങ്ങിയ സമയത്ത് ഹിറ്റ് ആയില്ലെങ്കിലും പിന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. രാക്ലിപ്പാട്ട് എന്ന ചിത്രം സ്ത്രീകൾ മാത്രം അഭിനയിച്ച, മെജോറിറ്റി സ്ത്രീകൾ മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ്.
1: അതെ അതെ അതെ.
0: അപ്പോ
1: ആ പാട്ട് മോൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് മേഡം തരണം.
0: എന്നാണ് പിറന്നാൾ വരുന്നത്?
1: 13-ാം തീയതി വ്യാഴാഴ്ച.
0: രേഷ്മയുടെ ആണോ വിഷ്ണുപ്രിയയുടെ ആണോ?
1: നിവേദ നിവേദ
0: നിവേദ
1: നിവേദ 2-ാമത്തെ മോളെ
0: നിവേദയുടെ ആണ്. ഓക്കെ, അപ്പൊ നിവേദയ്ക്ക് കരുണാസായ റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ശാരികയെ നിന്നെ കാണാൻ എന്ന നിവേദയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം.
1: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ആനന്ദൻ തിലാനൂരാണ്. ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണ് നിവേദയുടെ. ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ട ഈ പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: കണ്ണംപള്ളി രവിയാണ്.
0: ആ പറഞ്ഞോളൂ, കണ്ണംപള്ളിയിൽ നിന്ന് രവിച്ചേട്ടാ.
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചോട്ടെ.
0: ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, വിശ്വസിക്കാം.
1: പിന്നെ ഞാൻ ഈ ഷാജിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്.
0: ആ പറഞ്ഞോളൂ.
1: ടീച്ചർ നല്ലതുപോലെ ഒന്ന് വിരട്ടി.
0: വിരട്ടിയതല്ലോ, ഞാൻ പഠിപ്പിച്ചതാണ്.
1: അതാണ് പഠിക്കണം പഠിക്കണം. പിന്നെ ഒരു കല്യാണത്തിന് നമ്മൾ ഒരു കുടുംബക്കാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഒരു കർണാടകയിലെങ്കിലും ഒരു കത്ത് തരണ്ടെ നമ്മളെ നമുക്ക് വേണ്ടി. എല്ലാവരും മരണമെന്നും പറഞ്ഞിട്ടുണ്ട്.
0: എന്നിട്ട് ആര് പോകും ഇത്രയും ദൂരം?
1: പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും വിളിക്കണോ?
0: വിളിച്ചാ നമ്മൾ പോകണം, അതാണ് എന്റെ ഒരു മാന്യത.
1: കർണാടകയിൽ കൂടെ വിളിച്ചാ
0: അങ്ങനെ. ആ ഇനി ആരെങ്കിലും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വിളിക്കട്ടെ അല്ലേ.
1: അതെ. പിന്നെ പിന്നെ ഞാനൊരു പാട്ട് ചോദിച്ചു, ഇടയിൽ ആളുണ്ട് രണ്ടു മൂന്ന് പേര് വന്ന് എന്റെ ഈ പാട്ട് വിളിച്ചു വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടേ പോകണ്ടെന്നും പറഞ്ഞു.
0: അപ്പൊ ഏത് പാട്ടാ എന്ന് ചോദിച്ചിരിക്കുന്നേ?
1: അപ്പൊ ഞാനിന്ന് ഈ ആകാശദൂതന്റെ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഷാജിമയ്ക്ക് വേണ്ടി ഞാനൊരു വ്യക്തിയാനം ആശംസകളായിട്ട്
0: പാടാം.
1: പാടാം പാടണം പറഞ്ഞാൽ അവർക്ക് അത് അറിയാൻ സാധിക്കും.
0: ആ പാടിക്കോളൂ.
1: ആ ഗായകൻ ആരാണ്, ആ പാടിയത് ആള് ആരാണെന്നുള്ളത്
0: അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: തൊഴുതോ സുഖം എല്ലാമേ ഇവരും എന്താ നല്ലോ നെയ്
0: അപ്പൊ ഇത് ഷാജിമയ്ക്ക് മനസ്സിലായി കാണൂ?
1: മനസ്സിലായി കാണും,
0: ഉറപ്പാണ്.
1: അടുത്ത പാട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ മറുപടി പറഞ്ഞിരിക്കും.
0: ഞാൻ ഒന്നേന്ന് ട്യൂഷൻ എടുക്കേണ്ടി വരുമോ? എന്നാലും എന്റെ ഒരു ട്യൂഷനിൽ കുറെ ശരിയായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്യൂഷൻ കൊടുത്തിട്ട് വേണം ഒന്ന് ശരിയാക്കി എടുക്കാൻ.
1: അതെ.
0: അപ്പൊ കടയിൽ തിരക്കുണ്ട്?
1: തിരക്കുണ്ട്, ഞാൻ അവിടെ ആള് നിൽക്കുന്നു, ഞാൻ വയ്ക്കുന്നു.
0: അപ്പൊ ഓണത്തിരക്കുകൾ വീണ്ടും കൂടുതൽ ഉണ്ടാവട്ടെ, കച്ചവടം കൂടട്ടെ, കുറെ പൈസ ഇട്ടട്ടെ. അപ്പൊ നമുക്ക് ഈ പാട്ട് ഷാജിമാടെ വീട്ടുകാർക്ക് വേണ്ടിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെടുത്ത് ചോദിച്ച പാട്ട് ഏതായിരുന്നു?
1: ആകാശദൂതിലെ പാട്ട്.
0: ആകാശദൂതിലെ ഒരു പാട്ട്. ഓക്കെ, ശരി. അപ്പൊ വർക്ക് നടക്കട്ടെ. ശരി, ഓക്കെ. അപ്പോൾ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പം സംസാരിച്ചത് രവിചേട്ടനാണ്, കണ്ണംപള്ളിയിൽ നിന്നും. അപ്പോൾ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആകാശദൂത് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പാട്ട് അതോടൊപ്പം ഷാജിമാക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ഷാജിമയുടെ മകൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാട്ട് നമ്മളോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ശ്രോതാക്കൾ തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്നു, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞത് കല്യാണമൊക്കെ വരുമ്പോൾ ലെറ്റർ ഇവിടെ വായിച്ച് കേൾപ്പിക്കണമെന്നാണ്. വായിച്ച് കേൾപ്പിക്കാം. വീണ്ടും ഞാൻ ഷാജിമയ്ക്ക് ഒരു ട്യൂഷനും കൂടെ എടുക്കേണ്ടി വരും, കൃത്യമായിട്ട് വായിച്ച് കേൾപ്പിക്കാനെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ വർത്തമാനം രവിചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരെയും അറിയിക്കുകയാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് ഷാജിമയുടെ മകൻ്റെ കല്യാണം. അപ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ സമ്പന്നമായ ഒരു വിവാഹ ജീവിതമായിരിക്കട്ടെ ഉണ്ടായിരിക്കുന്നതെന്ന് കരുണാസായി റേഡിയോയുടെ പേരിൽ ആശംസിക്കുകയാണ്. അപ്പം ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പം ഇന്നത്തെ പോക്കുവയിലിനും പതിയെ മങ്ങുന്നൊരു സായാഹ്നത്തിൻ്റെ ഭംഗിയുണ്ട്. നമ്മൾ പങ്കുവച്ച വാക്കുകളും ഓർമ്മകളും പാട്ടുകളും ഈ സായാഹ്നത്തെ കുറച്ചുകൂടി മനോഹരമാക്കിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തിരക്കുകൾക്കിടയിൽ അല്പനേരം നമുക്കായി മാറ്റിവെച്ച് ഈ സൗഹൃദവേദിയിൽ ഒത്തുചേർന്ന ഓരോ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി. സൂര്യൻ അസ്തമിച്ചാലും പോക്കുവയിലിൻ്റെ ചൂടും വെളിച്ചവും മനസ്സിൽ അവശേഷിക്കുന്നത് പോലെ ഇന്നത്തെ നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു നല്ല ഓർമ്മയായി നിലനിൽക്കട്ടെ. ഇനി മറ്റൊരു സായാഹ്നത്തിൽ മറ്റൊരു പാട്ടിൻ്റെ ഈണവുമായി മറ്റൊരു മനോഹരമായ ഓർമ്മയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പോക്കുവയിൽ നിന്ന് സ്നേഹത്തോടെ വിട പറയുന്നു. പോക്കുവയിലിൻ്റെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: വികസനത്തിന്റെ പേരിൽ പ്രകൃതിക്ക് നേരെ ഉയരുന്ന മഴവിൽ നിന്ന് ഇനിയും വിട്ടുനിൽക്കാൻ നമുക്കാവില്ല. മനുഷ്യൻ തന്റെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരക്കം പാച്ചിലിൽ ഏറ്റവും ആദ്യം ബലികഴിക്കുന്നത് നിശബ്ദരായ ഈ പച്ചപ്പുകളെയാണ്. വീതിയുള്ള റോഡുകൾ പുരോഗതിയുടെ അടയാളമാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ ആ റോഡുകൾ പണിയാൻ മുറിച്ചു മാറ്റുന്ന ഓരോ മരവും നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡുകൾ പണിയുന്നവരോട് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ അത് മനുഷ്യവംശത്തിന്റെ തന്നെ അന്ത്യത്തിനുള്ള തുടക്കമാകും. റോഡ് പണിയുന്നതിനായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻമരങ്ങൾ വെട്ടിനിരത്തുമ്പോൾ നാം കാണുന്നത് വെറുമൊരു മരത്തടിയേയല്ല, മറിച്ച് തലമുറകളുടെ ചരിത്രവും തണലുമാണ്. ഒരു മരം വളർന്നു വലുതാകാൻ ദശകങ്ങളെടുക്കുമ്പോൾ അത് വെട്ടിവീഴ്ത്താൻ വെറും നിമിഷങ്ങൾ മതി. വികസനം എന്നാൽ കോൺക്രീറ്റ് പാതകൾ മാത്രമല്ല, അത് ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും കൂടിയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റി റോഡ് നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയാണ് പൂർണ്ണമായും തകരുന്നത്. അനേകം പക്ഷികൾക്കും ചെറിയ ജീവികൾക്കും ആ മരങ്ങൾ വീടായിരുന്നു. ആ തണലിൽ വിശ്രമിച്ചിരുന്ന വഴിയാത്രക്കാർക്ക് അത് ആശ്വാസമായിരുന്നു. കഠിനമായ വെയിലിൽ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മരങ്ങൾ നൽകിയിരുന്ന കുളിർമ എത്ര വലുതാണെന്ന് നാം ഇന്ന് തിരിച്ചറിയുന്നില്ല. ഇന്ന് കേരളത്തിലെ പല റോഡുകളിലും തണലില്ലാതെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് നാം നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഇന്ന് വെറുമൊരു ഭീഷണിയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനെ തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മരങ്ങൾ. റോഡരികിലെ മരങ്ങൾ വാഹനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇവയെല്ലാം വെട്ടിമാറ്റുമ്പോൾ നാം നേരിട്ട് വിഷവായു ശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റി ടാറിടുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങാനുള്ള വഴികൾ അടയുന്നു. ഇത് ഭൂഗർഭ ജലനിരപ്പ് കുറയുന്നതിനും മഴക്കാലത്ത് വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഓരോ റോഡ് വികസന പദ്ധതിയും ആസൂത്രണം ചെയ്യുമ്പോൾ പരിസ്ഥിതി ആഘാത പഠനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മരങ്ങൾ മുറിക്കാതെ തന്നെ റോഡ് വളച്ചു പണിയാനോ അല്ലെങ്കിൽ മരങ്ങളെ റോഡ് ഡിവൈഡറുകൾക്കിടയിൽ സംരക്ഷിക്കാനോ ഉള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമാണ്. വികസനം അനിവാര്യമാണ്, എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഇന്ന് പല രാജ്യങ്ങളിലും മരങ്ങൾ മുറിക്കുന്നതിന് പകരം അവയെ യന്ത്രസഹായത്തോടെ വേരോടെ പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റി നട്ടുപിടിപ്പിക്കുന്ന ട്രീ ട്രാൻസ്പ്ലാന്റേഷൻ രീതി വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത്തരം രീതികൾ പ്രോത്സാഹിപ്പിക്കണം. വെട്ടിമാറ്റുന്ന ഓരോ മരത്തിനും പകരമായി 10 മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് നാം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അവയൊന്നും ശരിയായി പരിചരിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. നടുന്ന മരങ്ങൾ വളർന്ന് തണലാകാൻ വീണ്ടും ദശാബ്ദങ്ങൾ കാത്തിരിക്കണം. അതിനാൽ നിലവിലുള്ള മരങ്ങളെ സംരക്ഷിക്കുക എന്നതിനാണ് ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ടത്. മരങ്ങളുടെ സംരക്ഷണം വികസനത്തിന്റെ വിഘാതമായി കാണാതെ വികസനത്തിന്റെ തന്നെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കണം. റോഡുകൾ നിർമ്മിക്കുന്ന ഉദ്യോഗസ്ഥരും കരാറുകാരും ഭരണാധികാരികളും ഒരു കാര്യം ഓർക്കണം. നാം പണിയുന്ന ഈ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ വരും തലമുറയ്ക്ക് ആരോഗ്യകരമായൊരു അന്തരീക്ഷം കൂടി ബാക്കിയുണ്ടാകണം. തണലില്ലാത്ത റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമാണ്. പച്ചപ്പുകൾ നിറഞ്ഞ റോഡുകൾ മാനസികമായ സന്തോഷം നൽകുന്നതോടൊപ്പം അപകടങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് മുൻപ് ഈ മരങ്ങൾ നമുക്ക് നൽകിയ അളവറ്റ സേവനങ്ങളെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിക്കുക. നമ്മുടെ മക്കൾക്കായി നാം കരുതി വയ്ക്കുന്നത് കേവലം വീതിയുള്ള റോഡുകൾ മാത്രമല്ല, അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായുവും കുളിർമയേകുന്ന തണലുമായിരിക്കണം. പ്രകൃതിയെ ചതിച്ചുകൊണ്ടുള്ള ഒരു പുരോഗതിയും ശാശ്വതമല്ല. മരങ്ങൾ കാവൽ നിൽക്കുന്ന പച്ചപ്പുള്ള റോഡുകളിലൂടെ നമുക്ക് പുരോഗതിയിലേക്ക് സഞ്ചരിക്കാം. അതിനായി ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഓരോ മരത്തിനെയും ആദരവോടെ കാണാൻ നമുക്ക് കഴിയട്ടെ. അവസാനത്തെ മരവും വെട്ടിക്കഴിയുമ്പോൾ അവസാനത്തെ പുഴിയും വറ്റിക്കഴിയുമ്പോൾ മാത്രമേ മനുഷ്യൻ തിരിച്ചറിയുകയുള്ളൂ പണം തിന്ന് ജീവിക്കാൻ കഴിയില്ലെന്ന്. ഈ തിരിച്ചറിവ് വൈകി ഉണ്ടാകുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കും. അതിനാൽ നമുക്ക് മരങ്ങളെ പ്രണയിക്കാം, അവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം സാധ്യമാക്കാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മികച്ചത് തേടി മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും മിച്ചമുള്ള ജീവിതത്തിന് തിരശീല വീഴാൻ തുടങ്ങിയിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണ സായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് കനലോർമ്മകളുടെ കവി എന്ന് വിശേഷിപ്പിക്കാവുന്ന സണ്ണി കപിക്കാടിനെ കുറിച്ച് കേൾക്കാം. മലയാള സാഹിത്യ ചരിത്രം അതിന്റെ എല്ലാ മഹത്തായ സൃഷ്ടികളെയും ഒരുപോലെ ഓർത്തുവെച്ചിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ദളിതെഴുത്തുകാരിലൊരാളാണ് സണ്ണി കപിക്കാട്. കവിതയിലും കഥയിലും ലേഖനങ്ങളിലും നോവലിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച അദ്ദേഹം സാഹിത്യത്തെ വെറും സൗന്ദര്യാന്വേഷണത്തിന്റെ ഇടമല്ല, ചരിത്രപരമായി നിശബ്ദരാക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന രാഷ്ട്രീയ ഇടമായാണ് കണ്ടത്. എന്നിട്ടും മുഖ്യധാരാ സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്ഥാനം ഇന്നും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നത് ഖേദകരമായ യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് പൂർണ്ണരൂപത്തിൽ വായനക്കാരിലേക്ക് എത്താതെ പോയ നിരവധി കൃതികൾ ഇന്നും സാഹിത്യ ഗവേഷകരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീർഘകാലം കൈയെഴുത്തു പ്രതിയായി മാത്രം നിലനിന്നിരുന്ന നിലത്തെഴുത്തുകൾ എന്ന നോവൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന വാർത്ത, അതുകൊണ്ടുതന്നെ ഒരു പുതിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം എന്നതിനപ്പുറം മലയാള ദളിത് സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ വൈകിയെത്തുന്ന ഒരു നീതി പുലർത്തലായാണ് കാണപ്പെടേണ്ടത്. സണ്ണി കപിക്കാട് ഉയർന്നുവരുന്നത് 80s കേരളത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ കാലഘട്ടത്തിൽ ദളിത് രാഷ്ട്രീയം പുതിയ ഭാഷയും പുതിയ ആത്മബോധവും കൈവരിക്കുകയായിരുന്നു. സാഹിത്യവും അതിൽ നിന്ന് വേറിട്ടു നിന്നില്ല. ദളിത് ജീവിതത്തെ പുറത്തുനിന്ന് വിവരിക്കുന്ന രീതിയിൽ നിന്ന് മാറി അനുഭവത്തിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന ഒരു പുതിയ എഴുത്തിന്റെ ആവിർഭാവമായിരുന്നു അത്. ആ മാറ്റത്തിന്റെ പ്രധാന സ്വരങ്ങളിലൊന്നായിരുന്നു സണ്ണി കപിക്കാട്. അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഭാഷയുടെ അലങ്കാരമല്ല, അനുഭവത്തിന്റെ ചൂടാണ്. ജീവിതം അദ്ദേഹത്തിനൊരു ആശയമല്ല, മുറിവായിരുന്നു. ആ മുറിവിന്റെ ചൂടാണ് അദ്ദേഹത്തിന്റെ വരികളിൽ കനലായി നിലകൊള്ളുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ കണ്ണീരും പ്രതിഷേധവും ഒരേ സമയം സാന്നിധ്യമറിയിക്കുന്നു. ജി ശശി മധുരവേലിയുടെ ബലിക്കാക്ക എന്ന കവിതാസമാഹാരത്തെക്കുറിച്ച് 2002 പ്രസിദ്ധീകരിച്ച ഒരു നിരൂപണത്തിൽ സണ്ണി കപിക്കാടിന്റെ കനലോർമ്മകൾ എന്ന കവിതയെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. അതിലെ കണ്ണീരിന്റെ ചവർപ്പ് കലർന്ന് ഉമ്മയുണ്ട് വളർന്നവനാണ് ഞാൻ എന്ന വരികൾ മലയാള കവിതയിലെ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാതൃസ്മരണകളിലൊന്നായി വായിക്കപ്പെടുന്നു. ഇവിടെ അമ്മ ഒരു വൈകാരിക പ്രതീകമല്ല, വയലിലും പണിയിടങ്ങളിലും ജീവിതം ചെലവഴിച്ച അധ്വാനിയായ സ്ത്രീയാണ്. അവളുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും കണ്ണീരിന്റെ ഉപ്പുരുചിയുണ്ട്. ദാരിദ്ര്യവും സ്നേഹവും വേർപിരിക്കാനാകാത്ത ജീവിതങ്ങളിൽ നിന്നാണ് ആ കവിത ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ മൂന്ന് വരികൾ ഒരു കുടുംബത്തിന്റെ മാത്രം ചരിത്രമല്ല, കേരളത്തിലെ ആയിരക്കണക്കിന് അധ്വാനിക്കുന്ന ദളിത് കുടുംബങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ്. സണ്ണി കവിക്കാടിന്റെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത അനുഭവത്തെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന രീതിയാണ്. അദ്ദേഹം മുദ്രാവാക്യങ്ങൾ എഴുതിയില്ല, മനുഷ്യരുടെ ജീവിതം എഴുതി. പക്ഷേ ആ ജീവിതം തന്നെ സമൂഹത്തിന്റെ അധികാര ഘടനകളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ രേഖകളായി മാറി. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രതിഷേധമുണ്ട്, എന്നാൽ അത് മുദ്രാവാക്യത്തിന്റെ ശബ്ദത്തിലല്ല, മനുഷ്യന്റെ ഉള്ളിൽ കത്തുന്ന നിശബ്ദ അഗ്നിയുടെ രൂപത്തിലാണ്. കവിതകൾക്കപ്പുറം കഥകളിലും അദ്ദേഹം ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി. ഒരു നായികയും മറ്റൊരു സ്ത്രീയും എന്ന കഥ മലയാള ദളിത് ചെറുകഥയുടെ ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. പിന്നീട് ഹാഗാർ എന്ന കഥയും പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കഥാകാരന്റെ വൈവിധ്യം കൂടുതൽ വ്യക്തമായി. സ്ത്രീജീവിതവും ജാതിയും മതവും അധികാരവും പരസ്പരം എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന ചോദ്യങ്ങൾ അദ്ദേഹം കഥകളിലൂടെ അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ അരികുകളിൽ നിൽക്കുന്ന മനുഷ്യരാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അവർ സാഹിത്യത്തിലെ അലങ്കാര കഥാപാത്രങ്ങളല്ല, നമ്മുടെ സമൂഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ മനുഷ്യരാണ്. 1997 പ്രസിദ്ധീകരിച്ച പടിയിറങ്ങുന്നു എന്ന ആദ്യ കവിതാ സമാഹാരം ദളിത് കവിതയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു നാഴികക്കല്ലായിരുന്നു. പ്രൊഫസർ ടി എം യേശുദാസൻ എഴുതിയ കറുത്ത ദൈവങ്ങളും നഗ്നസത്യങ്ങളും എന്ന അവതാരിക പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളെ കൂടുതൽ സജീവമാക്കി. പിന്നീട് ബലിയാടുകളുടെ വെളിപാടുകൾ എന്ന സമാഹാരത്തിലൂടെ അദ്ദേഹത്തിന്റെ കവിത കൂടുതൽ പക്വമായ രാഷ്ട്രീയവും സൗന്ദര്യബോധവും കൈവരിച്ചു. സണ്ണി കവിക്കാടിന്റെ എഴുത്തുകൾ കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, ദക്ഷിണേന്ത്യൻ ദളിത് സാഹിത്യത്തെ ദേശീയതലത്തിൽ പരിചയപ്പെടുത്തിയ സുപ്രധാന ആന്തോളജിയായ കെ സത്യനാരായണയും സൂസി താരിവും എഡിറ്റ് ചെയ്ത ന്യൂ ആൽഫബറ്റ് ഇൻ സൈറ്റ് ന്യൂ ദളിത് റൈറ്റിംഗ് ഫ്രം സൌത്ത് ഇന്ത്യ എന്ന പെൻഗ്വിൻ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹത്തിന്റെ രചനകൾ ഉൾപ്പെട്ടു. തുടർന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ദ ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് എന്ന ഗ്രന്ഥത്തിലും അദ്ദേഹത്തിന്റെ കവിതകളും കഥകളും ഇടം നേടി. ദേശീയ അക്കാദമിക ലോകം അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞപ്പോൾ മലയാളത്തിന്റെ മുഖ്യധാര വായനാലോകം അത്ര വേഗത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സാഹിത്യത്തിനപ്പുറം സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിലും അദ്ദേഹം സജീവമായിരുന്നു. 1980s പുരോഗമന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം ആണവ നിലയങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിനായി ധർമ്മപുരിയിലേക്കൊരു യാത്ര എന്ന തെരുവു നാടകം രചിച്ചു. തെരുവും വേദിയും കവിതയും ലേഖനവും അദ്ദേഹത്തിന് വ്യത്യസ്ത ലോകങ്ങളായിരുന്നില്ല, സമൂഹത്തോട് സംവദിക്കാനുള്ള വ്യത്യസ്ത ഭാഷകളായിരുന്നു. ഇന്ന് സണ്ണി കവിക്കാടിനെ വീണ്ടും വായിക്കേണ്ടത് അദ്ദേഹത്തോടുള്ള ആദരവിനു വേണ്ടി മാത്രമല്ല, സമകാലിക കേരളം ജാതിയെക്കുറിച്ചും സാമൂഹിക അസമത്വത്തെക്കുറിച്ചും വീണ്ടും ഗൌരവമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും പ്രസക്തമാണ്. അവ ചരിത്രത്തിന്റെ രേഖകൾ മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തെയും ചോദ്യം ചെയ്യുന്ന കണ്ണാടികളാണ്. വർഷങ്ങളോളം കയ്യെഴുത്തു പ്രതികളിൽ ഒതുങ്ങിയിരുന്ന നിലത്തെഴുത്തുകൾ വായനക്കാരിലേക്കെത്തുമ്പോൾ അതൊരു പുതിയ നോവലിന്റെ പ്രസിദ്ധീകരണം മാത്രമല്ല, മലയാള സാഹിത്യത്തിന്റെ വിസ്മൃതിയിൽ നിന്ന് ഒരു പ്രധാന ശബ്ദത്തെ തിരികെ വിളിച്ചു വരുത്തുന്ന ചരിത്ര നിമിഷം കൂടിയാണ്. സണ്ണി കവിക്കാട് എന്ന പേര് മലയാള സാഹിത്യത്തിൽ ഒരു ദളിത് കവിയുടെ പേര് മാത്രമല്ല, അനുഭവത്തെ സാഹിത്യമായും സാഹിത്യത്തെ പ്രതിരോധമായും മാറ്റിയ ഒരു തലമുറയുടെ സാക്ഷ്യപത്രമാണ്.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: തെറ്റ് വർജിക്കുവിൻ, തെറ്റുകൾ ഒഴിവാക്കൂ. അത് സാധ്യമാണ്. അല്ലായിരുന്നെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. ചെയ്യാൻ സാധ്യമാണെന്നതിനാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, തെറ്റ് വർജിക്കുവിൻ. തെറ്റുപേക്ഷിക്കുന്നതിനാൽ നഷ്ടവും ഖേദവുമാണ് ഉണ്ടാവുകയെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. തെറ്റ് വർജിക്കുന്നത് കൊണ്ട് ഗുണവും സുഖവുമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, തെറ്റ് വർജിക്കുവിൻ. സദ്ഭാവനകൾ വളർത്തുന്നതിനാൽ നഷ്ടവും വേദനയുമാണ് ഉണ്ടാവുക എങ്കിൽ അത് ചെയ്യാൻ ഞാൻ ആവശ്യപ്പെടില്ലായിരുന്നു. അത് ഗുണവും സുഖവുമാണ് ഉണ്ടാക്കുക എന്നതിനാൽ ഞാൻ പറയുന്നു, സദ്ഭാവനകൾ വളർത്തുവിൻ. ചേറിൽ പൂഴ്ന്നു നിൽക്കുന്ന ഒരുവന് ചേറിൽ പൂഴ്ന്നു നിൽക്കുന്ന മറ്റൊരുവനെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്താനാവില്ല. എന്നാൽ അയാൾ ചേറിലല്ല നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ചേറിൽ പൂഴ്ന്നു പോയ ഒരാളെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്താനാവും. ഒരാൾ സ്വയം മെരിങ്ങിയവനല്ലെങ്കിൽ, അടക്കമുള്ളവനല്ലെങ്കിൽ, മാലിന്യങ്ങൾ അകന്നവനല്ലെങ്കിൽ അയാൾക്ക് മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ആഗസ്റ്റ് 11 സഞ്ചരിക്കുന്നു. 1908 ആഗസ്റ്റ് 11, നിറഞ്ഞ പുഞ്ചിരിയോടെ ഇതാ ഒരു 18-കാരൻ കൊലമരത്തിനടുത്തേക്ക് നടക്കുന്നു. ചിരി മായാതെ തന്നെ കൊലക്കയർ കഴുത്തിലണിയിക്കുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ വിപ്ലവ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ബംഗാളി വിപ്ലവകാരി ഖുദിറാം ബോസ് തൂക്കുകയറിന് ഇരയായിരിക്കുന്നു. 1921 ആഗസ്റ്റ് 11, വേരുകൾ എന്ന ലോകപ്രശസ്തമായ കൃതിയിലൂടെ ആഫ്രിക്കൻ വംശജരായ തൻ്റെ പൂർവികരെ കണ്ടെത്താൻ ശ്രമിച്ച അമേരിക്കൻ എഴുത്തുകാരൻ അലക്സ് ഹാലി ന്യൂയോർക്ക് നഗരത്തിലെ ഇത്താക്കയിൽ ഭൂജാതനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ത്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം വേലക്കാരൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം, ആലപിച്ചത് പി. ലീല.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ ഒന്നാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്.

0: केरल विधानसभा का केंद्र से अपील की थी कि वह संविधान अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है।
1: കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരു സഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ട് വയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം, തിരുമുല്ലവാര മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നെഹിമ.
2: സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്.
1: സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. കേരള RTC.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കിടക വാവു ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശാന്തിരാഗങ്ങൾ.
1: ചിത്രം ദുർഗ, ആലാപനം പി ബി ശ്രീനിവാസും സംഘവും.

സന്ധ്യയുടെ സുഖത ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. ചിത്രം സ്നേഹസീമ, ആലാപനം പി ലീലയും അമൃതേശ്വരിയും ചേർന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. സ്നേഹവും സംഗീതവും ചേർന്ന ഈ മനോഹര സായാഹ്നത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരു നിമിഷം നമുക്ക് മനസ്സിനെ ശാന്തമാക്കാനും ഓർമ്മകളെ തഴുകാനും പാട്ടുകളുടെ മധുരത്തിലൂടെ സന്തോഷം പങ്കിടാനുമുള്ള ഒരു സ്നേഹവേദിയാണ് പോക്കുവയിൽ. അസ്തമയ സൂര്യന്റെ മൃദുല പ്രകാശം പോലെ മനസ്സുകളെ സ്പർശിക്കുന്ന ഗാനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകളും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആശംസകളും പങ്കുവയ്ക്കാനുള്ള അവസരമാണ് ഈ പരിപാടി. ഓരോ പാട്ടും ഒരു കഥയാണ്, ഓരോ ഓർമ്മയും ഒരു അനുഭവമാണ്. ആ അനുഭവങ്ങളെ സംഗീതത്തിന്റെ ചിറകിലേറ്റി നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ഈ സായാഹ്നത്തെ കൂടുതൽ മനോഹരമാക്കാൻ നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ ടീച്ചറെ, നമസ്കാരം. ഞാൻ ശങ്കരൻ നായർ.
1: ആ നമസ്കാരം ഉണ്ടല്ലോ ശങ്കരൻ ചേട്ടാ, പറഞ്ഞോളൂ.
2: അപ്പോ ഓണത്തിന്റെ പുതിയ പ്രോഗ്രാമിന്റെ ഒക്കെ പണിപ്പുരയിലായിരിക്കും.
1: ഓണത്തിന്റെ പ്രോഗ്രാമിന്റെ പണിപ്പുരയിലാണ്? ഇപ്പോഴും ഒരു പ്രോഗ്രാമിന്റെ പണിപ്പുരയിൽ നിന്നാണ് ഇങ്ങോട്ട് ഓടി കയറി വന്നത്.
2: ഓടി എത്തിയതേ ഉള്ളൂ.
1: ആ അവിടെ ഒരു പ്രോഗ്രാമിന്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നു.
2: കഴിഞ്ഞ ആഴ്ച സാറിന്റെ പ്രോഗ്രാമും ഇല്ലായിരുന്നു. അപ്പൊ സാറിന്റെ പ്രോഗ്രാം
1: ഇല്ല. സാറിന് കഴിഞ്ഞതിന് എന്തോ ഒരു ഒരു ക്ലാസ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. ബുധനാഴ്ച നാളെ എന്തായാലും ഉണ്ടാവും.
2: അല്ല, നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സാറ് പുതിയ ആരെങ്കിലും കൊണ്ടുവരുമ്പോൾ
1: നമ്മളെ നാടിന്റെ ചില സ്പന്ദനങ്ങളെയും കൊണ്ടുവരും. ആൾക്കാരൊക്കെ അറിയേണ്ടവരും അറിഞ്ഞിരിക്കേണ്ടവരും ഒക്കെ ആയ കുറെ ആൾക്കാരുമായിട്ട് വരും.
2: അതെ. അപ്പൊ നമുക്കതൊരു സന്തോഷം. മതപരമായിട്ട് സംസാരിക്കുന്ന സന്തോഷം.
1: അതെ. അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു ഓണം പരിപാടിയുടെ ഒരു ഗ്യാതറിങ് നടന്നുകൊണ്ടിരിക്കുന്നിടത്തുനിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ അതെന്താണെന്ന് ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല.
2: അപ്പൊ
1: അത് നമ്മള് ഓണത്തിന് കേക്കും. ഓണത്തിന് വിവിധ വിഭവങ്ങൾ ഇവിടെ ഒരുങ്ങുന്നു.
2: പൊളിക്കാൻ പാടില്ല, അത് ചോദിക്കുകയില്ല. എന്താണെന്ന് ചോദിക്കുകയില്ല, കാരണം അത് ചോദിക്കാനും പാടില്ല.
1: അതാണ്, ഇഞ്ചി മുതൽ ബോളി വരെയുള്ള കാര്യങ്ങൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്.
2: അറിഞ്ഞാ മതി.
1: ശരി, ഞാനിങ്ങനെ കയറി വരുമ്പോ എന്റെ ഒരു കൂട്ടുകാരി മുമ്പ് ലൈവിൽ വന്നിട്ടുണ്ട് എന്നോടൊപ്പം, രഞ്ജു. രഞ്ജു ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുന്നു, നെയ്ബോളി ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക. നെയ്ബോളി വളരെ വളരെ ടേസ്റ്റി ആയിട്ട്, എന്റെ ഫ്രണ്ടാണ്, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നെയ്ബോളി ഉണ്ടാക്കും. ആ അപ്പൊ ഞാനിങ്ങനെ എന്റെ അടുത്തിരുന്ന ആളോട് പറഞ്ഞു, വേണമെങ്കിൽ ഇപ്പോഴേക്ക് ഓർഡർ ചെയ്തോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാനത് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പേരിട്ടിരിക്കുന്നത് നെയ്ബോളി എന്നാണ്.
2: എന്തായാലും മഴയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് തോന്നണം രണ്ടു ദിവസം കൊണ്ട്.
1: ആ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോ ഇന്ന് ഇവിടെയൊക്കെ മഴ ഉണ്ട്.
2: ഇന്ന് മഴ പെയ്തു, ശകലം പെയ്തു. പക്ഷേ എങ്കിലും നമ്മളെ നാരായണൻ നായരുടെ വീട്ടിലൊക്കെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വെള്ളം അവരുടെ വീട്ടിനകത്തേക്ക് കയറി നിന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവരൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ വിളിച്ച് ഞാൻ ദിവസം വിളിക്കും, വിളിച്ച് കാര്യമൊക്കെ അന്വേഷിക്കും. അപ്പൊ ഇന്നലെ രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ആ ഇത്തിരി എന്തായാലും ഒരു ആശ്വാസം ഉണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി. പക്ഷെ ഇനി രണ്ടു മൂന്ന് ദിവസം ജോലിയുണ്ട്, എല്ലാം ക്ലീൻ
1: ചെയ്യും. വടക്കൻ കേരളത്തില് മഴയ്ക്ക് ശമനമുണ്ട് എന്നിങ്ങനെ വാർത്തയിലൊക്കെ പറഞ്ഞു.
2: ശരിക്കും പറഞ്ഞാൽ നമ്മള് ഒന്നും അറിയുന്നില്ല.
1: അതാണ്, നമ്മള് ഈ അറ്റത്ത് ഒത്തിരി സേഫ് സോണിലാണ് നമ്മള്.
2: അതെ അതെ അതെ. വടക്കോട്ടുള്ളവരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോ അതൊരു, കാരണം അവർക്ക് മനസമാധാനമായിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു.
1: അതെ അതെ അതെ. അപ്പൊ എന്തായാലും മഴ വേണം, പക്ഷെ ഇങ്ങനെ മഴ വേണോ എന്നുള്ളതാണ്.
2: അതെ അതെ, മഴ അത്യാവശ്യമാണ്, മഴ വേണമല്ലോ.
1: പക്ഷെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള മഴയാണ് ഇപ്പൊ കൂടുതൽ.
2: ഇല്ലായിരുന്നാൽ കൊള്ളാമായിരുന്നു.
1: മഴയോട് നമുക്ക് പറയാം, അല്ലാതെ
2: അതെ
1: അതെ. അപ്പോ ചേട്ടാ, ഓണത്തിന്റെ ഒക്കെ തയ്യാറെടുപ്പൊക്കെ ആയോ?
2: ഓണം പ്രത്യേകിച്ച് എന്തൊരു തയ്യാറെടുപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പൊ പിന്നെ ആളുകൾക്ക് അങ്ങനെ ഓണം എന്ന് പറഞ്ഞ് കുറെ ഓണം നടത്തണം, അങ്ങനെ പോണം ഇങ്ങനെ പോണം എന്നുള്ളതല്ലേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാൽ ഒരു മാസം മുമ്പേ തയ്യാറെടുക്കും. ഒരു ദിവസത്തെ വയറ് നിറയെ
1: ചോറുണ്ടായിട്ടാണ്. വയറ് നിറയെ ചോറുണ്ണാൻ രാവിലെ ഇഡ്ഡലി സാമ്പാറും
2: കഴിക്കണം.
1: ഇത്തിരി പന്ത് കളിക്കാം, അങ്ങോട്ട് ഓടാം ഇങ്ങോട്ട് ഓടാം, വേണ്ട ബഹളമാണ്. നമുക്ക് കിട്ടിയിരുന്ന സ്വാതന്ത്ര്യം ഇപ്പഴത്തെ പിള്ളേർക്ക് ഇല്ല. വീട്ടുകാർക്ക് പേടിയാണ്, അതുകൊണ്ടാ.
2: തീർച്ചയായിട്ടും
1: പണ്ടത്തെ കരുതലല്ലേ, കുറച്ചുകൂടെ കരുതിയാലേ പറ്റൂ.
2: അതെ, അപ്പോ എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും നല്ല അമ്പൽ സമൃദ്ധി അറിഞ്ഞൊരു ഓണാശംസ നേരുന്നു. എല്ലാവർക്കും നല്ല നല്ല ഒരു ഓണമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക്
1: ഏത് പാട്ടായിരുന്നു?
2: ഹലോ,
1: ഏത് പാട്ടായിരുന്നു വേണ്ടേ?
2: ഞാൻ ഇന്ന് കടലിൻ അഗാധമാം നീലിമയിൽ എന്നുള്ള സുഹൃതം എന്ന സിനിമയിലെ ഒരു പാട്ടാണെന്ന് ചോദിച്ചു.
1: അടിപൊളി പാട്ടാണല്ലോ.
2: അതെ, അങ്ങനെ ഒരു പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു.
1: എന്റെ കഷ്ടകാലത്തിൽ വിളിച്ചപ്പോ കിട്ടിയത്. ഞാൻ എന്താണ് പറയുക,
2: നമുക്കൊരു കോൾ വിളിച്ചത് കിട്ടിയാൽ നമുക്കൊരു സന്തോഷം.
1: അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിന്റെ ആവേശത്തിൽ അങ്ങ് ആയിപ്പോയതാണ്. ശരിയടാ, അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.
2: എല്ലാവർക്കും.
1: ശരി, അപ്പൊ വീട്ടിലെ എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കണം. ശരി ചേട്ടാ, പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും ഇങ്ങനെ ഓണത്തേക്ക് വരവേൽക്കുന്ന തിരക്കിലാണ്. പല പല പരിപാടികളും പാട്ടുകളും കളികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു സമയമാണ്. ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഓണത്തെ വരവേൽക്കാൻ. കരുണാസായ റേഡിയോ മാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ ഹലോ, ഞാൻ ഷാജിമ.
0: ആരാണ് പേടിപ്പിക്കുന്നത്? ബാസ് വോയിസിലൊക്കെ പറഞ്ഞു, ബേസ് ഒക്കെ പറഞ്ഞു. ആ ഹലോ, ആരാണ്, എന്താണ് പ്രശ്നം? ആ ഷാജിമ എന്തുണ്ട് വിശേഷം? കല്യാണമൊക്കെ ഇനി വന്ന് എത്തിയല്ലോ.
1: ഓ, കല്യാണമൊക്കെ ഇനി വന്ന് എത്തിപ്പോയി.
0: എത്രാം തീയതിയാണ്?
1: തിങ്കളാഴ്ച 17-ാം തീയതി.
0: ഈ വരുന്ന തിങ്കളാഴ്ച? ആ, വെറും 6 ദിവസം. അതിന് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ.
1: ഓ, തിരക്ക്, ഞാൻ ഇപ്പോ ഒരിടത്ത് പോയിട്ട് വന്നതേ ഉള്ളു. വന്നപ്പോഴാണ് പാട്ട്, ആദ്യത്തെ പാട്ട് തുടങ്ങിയതേ ഉള്ളു. തുടങ്ങിയില്ല, പറഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളു.
0: ആ ശരി, അപ്പൊ പിന്നെ നമുക്കൊരു അവസരം അങ്ങ് കിട്ടി.
1: അല്ലാത്ത കോളർ ഞാൻ വിളിക്കാതിരിക്കും.

0: അതുകൊണ്ട് ശനിയാഴ്ചയൊന്നും ഒരു തുള്ളി സമയം കിട്ടൂല. ഇത്രയും നാളത്തെ ടെൻഷനല്ലേ, ഇനി പുതിയ ആളൊക്കെ വീട്ടിൽ വരെയാണ്. യഥാർത്ഥ സ്വഭാവം ഒന്നും കാണിക്കല്ലോ പിള്ളേരുടെ അടുത്ത്.
1: നല്ല സ്വഭാവം,
0: നല്ല സ്വഭാവമുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാണ്, എന്താണ് മറുപടി എന്ന് അറിയാൻ വേണ്ടിട്ട്.
1: ഇല്ല ഇല്ല.
0: അപ്പൊ ഒരു നല്ല അമ്മയായിരിക്കും ഷാജിമ. കാരണം പെമ്പിള്ളാരൊന്നും വീട്ടിലില്ലല്ലോ. അപ്പൊ വാരി കോരി അങ്ങോട്ട് സ്നേഹിക്കുക. അത്രേ ഉള്ളൂ.
1: അന്ന് ശനിയാഴ്ച പാട്ടില്ലായിരുന്നോ മാഡം?
0: പാട്ടില്ലായിരുന്നോ?
1: രാത്രി 8 മണിക്ക്.
0: ഓ,
1: കഴിഞ്ഞ ശനിയാഴ്ച
0: വീട്ടില്ലായിരുന്നോ?
1: ഇല്ലായിരുന്നു. ഞാൻ കേൾക്കാൻ വേണ്ടി കാത്തിട്ട് ചൊവ്വാഴ്ചത്തെ പാട്ടാണ് എടുത്തിട്ട്.
0: അത് സംഭവം, ശനിയാഴ്ച വൈകുന്നേരം ഇവിടെ അന്ന് ആതിരേ ഉണ്ടായിരുന്നുള്ളൂ.
1: അപ്പൊ
0: വേറെ ആൾക്കാരിരുന്ന് വേണം അതിനെ എഡിറ്റ് ചെയ്ത് വൈകുന്നേരം കയറ്റിവിടാൻ. അവരന്ന് ഈ ഓണപരിപാടികളുടെ തിരക്കിലായിരുന്നു, എവിടെയൊക്കെ യാത്ര പോയിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെയാണ് വീണ്ടും ചൊവ്വാഴ്ചത് കേൾക്കേണ്ടതായി വന്നത്. അതിനി കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ആതിര എടുത്ത് വെച്ചു, ഇത് കേൾക്കാൻ പറ്റൂലേ ആതിര എന്ന് ചോദിച്ചു. അപ്പൊ ആതിര പറഞ്ഞു ഇനിയിപ്പൊ അത് കേൾക്കാൻ പാടാണെന്ന്. പക്ഷെ അതൊരു നല്ല പ്രോഗ്രാം, അന്നൊരു നല്ല പ്രോഗ്രാം ആയിരുന്നു. പോട്ട് ഷാജിമ, സാരിയൊക്കെ എടുത്ത് റെഡിയാക്കിയൊക്കെ വെച്ചാ, എല്ലാം തേച്ച് മടക്കിയൊക്കെ വെച്ചാ,
1: വെച്ച് ബ്ലൗസ് ഒക്കെ തച്ച് വാങ്ങിച്ചു.
0: ബ്യൂട്ടി പാർലറിൽ പോണില്ലേ?
1: അല്ല, ഇവിടെ വരും, വീട്ടില് വരും.
0: ഓ, എനിക്ക് വയ്യ സെറ്റപ്പ് തന്നെ.
1: എന്നല്ല, അവിടെ പുതിയ എന്നെ
0: എനിക്കും കൂടെ ഒരുങ്ങണ്ടേ. ഇത് കൊള്ളാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാവിലെ ഒരുക്കാൻ വരൂലേ ആരും?
1: ഓ, രാവിലെ വരും, മാന ഒരുക്കാൻ വരും.
0: ആ, അപ്പൊ കൂടെ അങ്ങ് ഒരുങ്ങി കൊണം. മോനെ അതിന് സമയം പറയണം. കൂട്ടത്തിൽ ഒന്ന് രണ്ടു പേർ കൂടെ ഒരുങ്ങാനുണ്ട്, ഒരുക്കി തരാൻ പറയണം. ഇതൊക്കെ ഈ അവസരം പോയാൽ പിന്നെ ഒരുങ്ങാനൊന്നും പറ്റൂല ഷാജിമ. ആ, പിന്നല്ലാതെ മുടിയൊക്കെ നല്ല
1: അവസരത്തിൽ,
0: ആ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത്, ആ മുഖത്ത് കുറച്ച് പുട്ടിയൊക്കെ ഇട്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങ് പോണം. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്.
1: അങ്ങനെ എനിക്ക് തോന്നി, ഒഴുക്കൊന്നും വേണ്ട.
0: ഇതൊരു അവസരമായിട്ട് കാണണമെന്ന്. പിന്നെ ഒരുങ്ങിയൊന്നും വേണ്ട. അന്ന്
1: അന്ന് ഒരുങ്ങ,
0: അതൊന്ന് മനസ്സ് വെച്ചാ നടക്കും.
1: ഒരുങ്ങി നിക്കണം.
0: പിന്നെ അല്ലാതെ പിന്നെ
1: നാലൊരൊന്ന് കാരണല്ലേ.
0: പിന്നെ രാജിമേണ ആദ്യം അന്വേഷിക്കുന്നത് അമ്മായി എവിടെ,
1: അമ്മായി എവിടെ, ചെറുക്കന്റെ അമ്മ എവിടെ,
0: ചെറുക്കന്റെ അമ്മയെ നോക്കണം. എന്തിനാണ്, എങ്ങനെയുള്ള ആളാണെന്ന് അറിയാനാണ്. ഒരു ദുഷ്ട കഥാപാത്രമാണോ, നല്ല കഥാപാത്രം? അല്ല, അങ്ങനെ അറിയാൻ വേണ്ടിട്ടേ.
1: അങ്ങനെ
0: അതുകൊണ്ട് നല്ല സുന്ദരിയായിട്ട് നിക്കണം.
1: ഞാൻ ഒരു പാവമാണ്, ഞാൻ അങ്ങനെ ആരെയും.
0: ശരി, അപ്പൊ പാവത്തിന് നേത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഇന്ന് അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും ആ പാട്ട്.
0: അത് കൊള്ളാം.
1: അടിപൊളി പാട്ടല്ലേ?
0: പിന്നെ അടിപൊളി പാട്ടാ. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഷാജാൻ ചേട്ടനെ നോക്കി നിന്നതിന്റെ ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ നോക്കി നിന്നില്ലേ?
1: ഞാൻ ആരെ നോക്കി നിന്നില്ല.
0: ഷാജാൻ ചേട്ടനെ നോക്കിയ കാര്യം ഞാൻ പറഞ്ഞോളൂ, വേറൊന്നും ഞാൻ
1: പറഞ്ഞില്ല.
0: ഓ, ഷാജാൻ ചേട്ടനെ നോക്കി അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ഷാജാൻ ചേട്ടാ എന്റെ ആശ തീരുമെന്ന് പറഞ്ഞു കാണും.
1: അങ്ങനെ നിന്നിട്ടുണ്ട്.
0: ആ ആ, അപ്പൊ കറക്റ്റാണേ, ഞാൻ പറഞ്ഞ കറക്റ്റാണേ. ശരി, അപ്പൊ ഈ പാട്ട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
1: മാഡത്തിന്, ആതിരേക്ക്, കള്ളിക്കട ചാന്തിനി ചേച്ചി, ഞാൻ ശോഭനമ്മ, സൂപ്പർ സൂപ്പർ ലില്ലി അമ്മ, പിന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, എന്റെ വീട്ടിലെ എല്ലാവർക്കും.
0: ശരി, അപ്പൊ എന്തായാലും മകന് കരുണാസായ രേഖയുടെ വിവാഹ മംഗള ആശംസകൾ വളരെ ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഒരു നല്ല മനോഹരമായ ഒരു ജീവിതമായിരിക്കട്ടെ മകന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്ന പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ഓക്കെ,
1: കേൾക്കാം.
0: ശരി
1: ശരി
0: ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടകവാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കാനും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഹർഗർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കും. ജ്ഞാൻപഥിൽ 2,500 NCC കേഡറ്റുകളും മൈ ഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേ മാതരം ഒരുക്കും. വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർ ഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗയാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിഷയത്തിൽ മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ തടസ്സങ്ങൾ നേരിട്ട ഈ ബഹളത്തിനിടയിൽ 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ലോക്സഭ പാസാക്കി. വിവിധ ട്രൈബ്യൂണലുകളുടെ നിയമനത്തിലും പ്രവർത്തനത്തിലും സുതാര്യതയും ഏകീകൃത സ്വഭാവവും ഉറപ്പാക്കുന്ന 2026 ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. സുപ്രീംകോടതി മുൻ ജഡ്ജിയോ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസോ അധ്യക്ഷനായ നാഷണൽ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് വേഗത്തിലുള്ള തർക്കപരിഹാരം ഉറപ്പാക്കാൻ പുതിയ

0: केरल संबोधित करने के लिए तत्काल। केरल सरकार द्वारा दिया गया कारण यह है कि राज्य का नाम मलयालम भाषा में केरलम है।
1: നീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഴിഞ്ഞുമാറുകയാണെന്ന് കോൺഗ്രസ് എംപി പവൻ ഖേര ആരോപിച്ചു. ജാർഖണ്ഡിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ അംഗങ്ങൾ പാർലമെന്റ് വളപ്പിൽ മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള ജാർഖണ്ഡ് സർക്കാർ ബലപ്രയോഗം നടത്തിയതായി റാഞ്ചിയിൽ നിന്നുള്ള ബിജെപി എംപി സഞ്ജയ് സേത്ത് വിമർശിച്ചു. രാജ്യത്തുടനീളം ഇതുവരെ 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. ഇതിലൂടെ പിഎം കിസാൻ, പിഎം ഫസൽ ബീമാ യോജന തുടങ്ങിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതികളുടെ സംയോജനം സാധ്യമാക്കി. കർഷകർക്ക് വിവിധ കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ഈ തിരിച്ചറിയൽ കാർഡുകളിലൂടെ സാധിച്ചതായും കേന്ദ്ര സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ലോക്സഭയിൽ പറഞ്ഞു. വ്യക്തികളെ കാണാതായ കേസുകളിൽ പ്രായ ലിംഗഭേദമില്ലാതെ ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. ഈ നിർദ്ദേശം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി വിശദീകരണം തേടി. ഒക്ടോബർ 5 വിഷയം വീണ്ടും പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. 2024 ആരംഭിച്ച പുരപ്പുറ സൌരോർജ്ജ പദ്ധതിയിലൂടെ രാജ്യത്ത് 50,00,000+ കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: പുരപ്പുറ സൌരോർജ്ജ പദ്ധതിക്ക് ഇതുവരെ കേന്ദ്ര സാമ്പത്തിക സഹായമായി 28,000 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ രാജ്യത്തുടനീളം വിതരണം ചെയ്തു. ഗ്രിഡ് അധിഷ്ഠിത കണക്ഷനുള്ള എല്ലാ ഗാർഹിക ഉപഭോക്താക്കൾക്കും ആവശ്യാനുസരണം പുരപ്പുറ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ സഹായകരമാകുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ വർഷം ജൂലൈ മാസം വരെ പദ്ധതി വഴി 14.65 GW അധിക സൌരോർജ്ജ ഉൽപാദനശേഷി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് 2030 500 GW പുനരുപയോഗം ഊർജ്ജമെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്ക് നിർണായക സംഭാവനയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പൊതുസംഭരണ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് ജെം 10 പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുതാര്യത ഉറപ്പാക്കാനും ബിസിനസ് സുഗമമാക്കാനും സഹായിച്ച ഈ പ്ലാറ്റ്ഫോം ചെറുകിട സംരംഭങ്ങൾക്കും വനിതാ സംരംഭകർക്കും പുതിയ അവസരങ്ങൾ നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ എം പി പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിലാണ് അഭ്യാസം നടക്കുന്നത്. 5 അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. അരുണാചൽ പ്രദേശ് രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിച്ച് ഇന്ത്യ. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺബീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ഈ മാസം 13 ആഗോളതലത്തിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് അവാമി ആക്ഷൻ കമ്മിറ്റി. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14 കരിദിനമായി ആചരിക്കാനും AAC തീരുമാനിച്ചു. ആർട്ടെമിസ് ഉടമ്പടി പ്രകാരം നാസയുടെ ചാന്ദ്രാധിഷ്ഠിത പരിപാടിയിൽ ചേരാൻ ഇസ്രോയ്ക്ക് ക്ഷണം. സാങ്കേതിക ഡാറ്റ പങ്കിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറിൽ ചർച്ച തുടരാനും ഇന്ത്യയും യുഎസും തമ്മിൽ ധാരണയായി. ഈ മാസം ആദ്യം ബംഗളൂരുവിൽ നടന്ന ഇന്ത്യ യുഎസ് സിവിൽ സ്പേസ് ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 9 യോഗത്തിൽ ഉഭയകക്ഷി ബഹിരാകാശ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളും ആവർത്തിച്ചിരുന്നു.

0: രാജ്യത്തെ ബാങ്കുകൾ നവീകരണം, ഉത്തരവാദിത്വം, ഉപഭോക്താക്കളുടെ വിശ്വാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ. മുംബൈയിൽ FIBAC വാർഷിക ബാങ്കിംഗ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AIയെ അമിതമായി ആശ്രയിക്കുന്നതിലെ അപകട സാധ്യതകളെക്കുറിച്ചും ഗവർണർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതത്തിനായി പ്രതിജ്ഞയെടുത്ത് സ്വാഭിമാനം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ പരിഷ്കരണ ബില്ല് പാർലമെന്റ് പാസാക്കി. കേരള പുനർനാമകരണ ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. വ്യക്തികളെ കാണാതാകുന്ന കേസുകളിൽ ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് സുപ്രീംകോടതി. രാജ്യത്തുടനീളം 10,33,00,000 കർഷക തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയതായി കേന്ദ്ര സർക്കാർ. നാളെ കർക്കിടക വാവ്. സംസ്ഥാനത്ത് ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു.
1: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. മനസ്സിന് സന്തോഷം തരുന്ന നല്ല ഓർമ്മകൾ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ.
2: ഓണാശംസകൾ ആദ്യമായിട്ട് പറയുന്നു എല്ലാവർക്കും.
1: താങ്ക് യു, താങ്ക് യു.
2: ഇങ്ങനെ ഓണത്തിന് മുമ്പേ കിട്ടുമെന്ന് എനിക്കൊരിതായിരുന്നു. കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് കിട്ടിയില്ല.
1: കുറേ നേരം നോക്കുവരും. എന്നാലും ഓണത്തിന് മുമ്പേ സംസാരിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അല്ലേ?
2: അങ്ങനെ ഞാൻ ഇന്ന് വിളിച്ചപ്പോഴത്തേക്ക് കിട്ടി. ഓണാമത്തെ ആദ്യമല്ല ആയിരുന്നു. മഴയുണ്ടോ അവിടെയൊക്കെ?
1: ഇവിടെ ഇന്നിപ്പോ മഴയുണ്ട്.
2: ഇവിടെ രാവിലെ അല്ലേ ഉച്ചയ്ക്ക് തുടങ്ങി. ചെറുതായിട്ടാണ്, വലിയ മഴയാണ്.
1: ഇവിടെ അങ്ങനെ
2: എല്ലാവർക്കും സുഖം തന്നെയല്ലോ.
1: ഇവിടെ എല്ലാവർക്കും സുഖം.
2: പച്ചക്കറിയൊക്കെ വെച്ചായിരുന്ന? ഞാനാണെങ്കിൽ കുറച്ചേ ഉള്ളുവായിരുന്നു, അതാണ് അത്രയായിട്ട് കൊണ്ടുപോകും.
1: ഓ, ഞാൻ ആ പച്ചക്കറിയുടെ എന്താണ് പച്ചമുളക് വെച്ചാണ് കറി വെച്ചോണ്ടിരിക്കുന്നത്. ഇന്നും എടുത്ത് ഇല്ല, നമുക്ക് എനിക്ക് കുറച്ച് മതി.
2: കാരിമുളക് ആ നീളമുള്ള മുളകാണെങ്കിൽ ശരിക്കും കാറ്റായിരുന്നു.
1: ആ അത് കൊള്ളാം, അതാവുമ്പോ കൊറേ ദിവസം ഇരിക്കും ചീത്താവാതെ.
2: ബോക്സിനകത്തിട്ട്
1: ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എടുത്തു. ഇല്ല, കുറച്ച് അമ്മയ്ക്കും കൊടുത്തു.
2: അമ്മ അടുത്താണോ താമസിക്കുന്നത്?
1: തൊട്ടടുത്താണ് താമസിക്കുന്നത്.
2: മോള് പോയാ ക്ലാസ്സിന്?
1: പിന്നെ
2: അന്ന് വന്നെങ്കിലും ഇനി ഫെബ്രുവരി വരെ വരുമ്പോഴത്തേക്ക് നോക്കട്ടെ. ചീരയൊക്കെ നട്ടായിരുന്നു, ചീരയൊന്നും വന്നില്ല, മഴ ആയതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും. കുളിച്ചു
1: ഫെബ്രുവരിക്ക് വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇല്ലേ ഒന്നും കൊണ്ടുവരണ, നേരെ ഇങ്ങനെ വന്നാൽ.
2: അങ്ങനെയല്ല, ഉണ്ടെങ്കിലേ കൊണ്ടുവരില്ല. കാലാവസ്ഥ വയറൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ,
1: പക്ഷേ
2: വെയിലാണെങ്കിൽ കിട്ടും. ഈ പറഞ്ഞ പോലെ മഴയ്ക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ.
1: മഴ വന്നാ ഒരു മഴയാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അതെ, നമ്മള് കുറച്ച് പേരാണ് ഇങ്ങനെ കഷ്ടപ്പാടില്ലാതെ ഈ മഴക്കാലത്ത് പോണത്.
2: അവരെ
1: വീട്ടിനകത്തൊക്കെ വെള്ളം കയറും, പേടിച്ചിട്ടാണ് അവര് കിടക്കാൻ.
2: കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു,
1: അങ്ങോട്ടെല്ലാം അങ്ങനെയാണ്.
2: മഴ പെയ്താലും പോരാ, കഷ്ടങ്ങളല്ലേ, നഷ്ടങ്ങളല്ലേ ഉണ്ടാവണത്.
1: മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും വീടിടിഞ്ഞു വീഴലും ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ്.
2: മഴ വന്നു നിൽക്കില്ല, കോഴിക്കോട് ഭാഗമൊക്കെ ഭയങ്കര മഴയാണ് തുടങ്ങിയ പിന്നെ.
1: അതെ അതെ, മിക്കവാറും അങ്ങനെയാണ്. ആ സൈഡിലോട്ടാണ് കൂടുതൽ, മലമ്പ്രദേശങ്ങളായതുകൊണ്ടാണ് കൂടുതൽ അവിടെ അത് ബാധിക്കുന്നത്.
2: എല്ലാം കൃഷിയല്ലേ, മരങ്ങളൊന്നും ഇല്ല കൂടുതലായിട്ടും, കൃഷിയല്ലേ.
1: അതെ അതെ, ഒന്നിനെ തടഞ്ഞു നിർത്താനൊന്നും ഒന്നുമില്ല. അപ്പൊ ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: കുടമല്ല പൂവിനും മലയാളി പെണ്ണിനും.
1: ആ പാട്ടാണ് വേണ്ടത്.

0: കൂന്തൽ മീനുക്കാഞ്ഞാറ്റുവേല, കൂന്തൽ മീനുക്കാഞ്ഞാറ്റുവേല. എന്തായാലും ഓണ സമയമായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്.
1: പിന്നെ എല്ലാവർക്കും അണിയറയിലിരിക്കുന്നവർക്കും എല്ലാവരുടെ പേരുടെ ഓർമ്മയില്ല, എല്ലാവർക്കും അടുക്കളയിലാണ് ആന്റിക്ക്, എല്ലാവർക്കും
0: അടുക്കളയിലും അണിയറയിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും. ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
1: ആ ശരി,
0: ഓക്കെ
1: ഓക്കെ ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: എന്റെ പേര് സജിത എന്നാണ്.
0: സജിത, എവിടുന്നാ വിളിക്കണേ?
1: കോട്ടൂർ നിന്നാണ്.
0: കോട്ടൂര് എന്ന് പറയുമ്പോ ഏത് ഭാഗത്താ?
1: കുറ്റിച്ചൽ നേടാം ആ ഭാഗം.
0: ആ അല്ല, കോട്ടൂര് എനിക്കറിയാം. കോട്ടൂര് ശരിക്കും എവിടെയാണെന്നാ ചോദിച്ചത്?
1: കോട്ടൂര്
0: കോട്ടൂരാണ്. കോട്ടൂരാണ്, എന്നെ ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ശരി സജിത, ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ?
1: ആദ്യമായിട്ടാണോ? പക്ഷേ എന്റെ അമ്മ ഇതിലെ സ്ഥിരം ശ്രോതാവാണ്.
0: അമ്മയുടെ പേരെന്താ?
1: ഗിരികുമാരി.
0: അത് ശരി. ഇപ്പൊ കോട്ടൂര് എങ്ങനെ വന്ന്? അവിടെയാണോ താമസിക്കുന്നത്?
1: ഭർത്താവിന്റെ വീട് കോട്ടൂരാണ്.
0: ഓ, ഇപ്പൊ കോട്ടൂര് നിന്നാണോ വിളിക്കുന്നത് അതോ കല്ലാറിൽ നിന്നാണോ വിളിക്കുന്നത്?
1: കോട്ടൂർ നല്ല വിളിക്കുന്നത്.
0: ശരി, കല്ലാർ വന്നു. സജിത ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അമ്മ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് സജിത കുമാരി വിശേഷങ്ങൾ?
1: വിശേഷം വല്ലായിട്ടൊന്നുമില്ല, അങ്ങനെ പോകുന്നു.
0: ഇന്നിപ്പോ കല്ലാർ വന്നതാണോ?
1: കല്ലാറ് നാളെ കർക്കിടക ബലി ആയതുകൊണ്ട് എന്റെ സഹോദരിക്ക് ബലിയിടാൻ കണക്കൂട്ടി വന്നതാണ്.
0: ഓ ശരി ശരി. നാളെ കർക്കിടവാവിന്റെ സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ?
1: ഉണ്ടാവും ഉണ്ടാവും.
0: കുഞ്ഞുവാവകളൊക്കെ എന്ത് പറയുന്നു?
1: കുഞ്ഞുവാവകള് അമ്മരത്തിരിക്കാണ്. വിളിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു.
0: ഗിരിച്ചി എന്ത് പറയണു? ഓക്കെ അല്ലേ?
1: അമ്മ ഓക്കെയാണ്.
0: ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്.
1: അമ്മ പറയും പറയും, എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും അവിടെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ.
0: സ്നേഹം പങ്കിടാൻ വേണ്ടി വിളിക്കാറുണ്ട്. ഇവന് തിരക്കാണെങ്കിൽ ചിലപ്പോ എനിക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷെ അല്ലാത്തപ്പോഴൊക്കെ നമ്മള് സംസാരിക്കാറുണ്ട്.
1: എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാം, അവിടുത്തെ കാര്യം പറയണ അമ്മയ്ക്ക് നേരം കാണത്തുള്ളൂ.
0: എന്നെ വിളിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയണേ. ആ ഫുഡ് ഒക്കെ കഴിച്ചു. ഈ പറയുന്ന പോലെ സ്നേഹം മാത്രം കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയല്ലേ സജിതയുടെ അടുത്ത്? അങ്ങനെയല്ലേ?
1: അങ്ങനെയാണ്.
0: അത് തന്നെ. എന്റെ അടുത്ത് മാത്രാണോ? എന്നോട് മാത്രല്ലല്ലോ അല്ലേ? എല്ലാരും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. ഇവിടെ എല്ലാവർക്കും സുഖം. എല്ലാവരും ഇങ്ങനെ ഓണം വരുന്നതിനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാരും.
1: ഓണത്തിന് അങ്ങോട്ട് വരുന്ന കാര്യം അമ്മ പറയുന്നുണ്ടായിരുന്നു.
0: സമയം സന്ദർഭവും ഒക്കെ ഒത്തു വരികയാണെങ്കിൽ വരൂ.
1: വരുമെന്ന് പറയുന്നുണ്ട് അമ്മ.
0: വരട്ടെ, കാണാലോ. അമ്മയ്ക്ക് അന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് സമയം തികഞ്ഞില്ല, ഇവിടെ നിന്നത് മതിയായില്ലെന്നാണ് പറഞ്ഞത്.
1: ഓ, അന്ന് എല്ലാരും കാണുമെന്നാണ് പറഞ്ഞത്. അന്ന് പോയ കാര്യം ഇവിടെ എല്ലായിടവും പറഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാരും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് വെപ്രാളപ്പെട്ട് നിങ്ങൾ പോയി എന്നുള്ള വിഷമമായിരുന്നു ഉണ്ടായിരുന്നത്.
1: അത് ഇപ്രാവശ്യം വരുമ്പോ അങ്ങനെ കാണത്തില്ല.
0: കുറച്ച് വെപ്രാളപ്പെട്ട് വരൂല.
1: ഇല്ല ഇല്ല, അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷം ഇങ്ങനെ പോരത്തുള്ളൂ.
0: സമാധാനത്തിലൊക്കെ നിന്നിട്ടേ വരൂ.
1: ഇപ്രാവശ്യം നല്ലപോലെ ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സാധിച്ചു കൊടുക്കാന്ന്
0: പിന്നെ സജിത വിചാരിച്ചാലല്ലേ അത് പറ്റുള്ളൂ.
1: ഞാനല്ലേ ഉള്ളു ഇനി ഒരു മോളായിട്ട്.
0: അതാണ് അതാണ്. അപ്പൊ അമ്മക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കണം. അതിനെ സജിതയ്ക്ക് ആവട്ടെ എന്നാണ് ഞങ്ങളുടെയും ആഗ്രഹം. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് പ്രഭുദേവയുടെ മിൻസരകനവ സിനിമയിലെ വെണ്ണിലവേ വെണ്ണിലവേ ആണ് വേണ്ടത്.
0: പാട്ട് പാടുവോ?
1: പാട്ട് പാടാനൊന്നും അറിയത്തില്ല.
0: എന്നാലും രണ്ടുപേരും പാട്.
1: പാടാനറിയത്തില്ല.
0: ശരി, പാടാൻ അറിയണേ കുഴപ്പമില്ല, നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം, അതല്ലേ നല്ലത്.
1: അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ പാടാൻ ട്രൈ ചെയ്യാം.
0: ശരി ശരി. അപ്പൊ അച്ഛനെയും ഗിരിചേച്ചിയെയും മോഹനൻ ചേട്ടനെയും കുഞ്ഞുവാവുകളെ എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണം.
1: അവിടെ ഉള്ള എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: താങ്ക് യു. അങ്ങോട്ടും അങ്ങനെ തന്നെ.
1: താങ്ക് യു.
0: നമുക്ക് കാണാം കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.
0: ഓക്കെ സജിത.
1: ഓക്കെ
0: ശരി, ബൈ.

0: ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാ?
1: ശോഭനകുമാരി
0: എന്ന് പേരറിയപ്പെടുന്ന ആളാണ്.
1: ഉയ്യോ,
0: ആ പറഞ്ഞോളൂ ശോഭനകുമാരി ചേച്ചി, എന്തുണ്ട് വിശേഷം?
1: ആ വിശേഷം, ഇന്ന് ജോലിക്ക് പോയില്ല, സുഖമില്ല.
0: എന്താ പറ്റിയേ?
1: തല കറക്കാൻ സാർ. അത് ഇന്നലെ ഒരു ചാച്ച് വീണത്, അങ്ങനെ കയ്യില് 10 കുട്ടികൾ ബ്ലഡ് ആയിരുന്നു ഭയങ്കര. അത് എനിക്ക് കാണാൻ പറ്റൂല, തല
0: കറങ്ങി. അത് കണ്ട തൊട്ടുണ്ട് അങ്ങനെ തലക്കറക്കം.
1: ആ എനിക്ക് എന്തെങ്കിലും തന്നെ ഞാൻ, വേറെ ആർക്കും എന്തെങ്കിലും എനിക്ക് ഭയങ്കര
0: ബ്ലഡ് പോയ ആളിന് തലക്കറക്കം ഇല്ല. കണ്ടോണ്ട് നിന്ന ആള് തലകറങ്ങി വീട്ടിൽ, തലകറങ്ങി ആശുപത്രി പോയി.
1: ഓ, അങ്ങനെ അവിടെ തിങ്കറ്റം വരെ വൈകുന്നേരം വരെ ഛർദിച്ച് 9 വരെ അതി തന്നെ.
0: ആ തലച്ചുറ്റലുണ്ട് ഛർദ്ദിൽ വന്നതാ?
1: ബി പി പെട്ടെന്ന് കൂടെ കൊറേ ചെയ്ത് അങ്ങനെ.
0: ആ അപ്പൊ അത് കണ്ട് ടെൻഷൻ അടിച്ച് ബി പി കൂടി.
1: ഇന്ന് പിന്നെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് 10 മണിക്ക്.
0: ആ ഇപ്പൊ എങ്ങനെ ഉണ്ട്?
1: ആ അതിന് ശേഷം കുറഞ്ഞു, ഗുളിക കഴിച്ചു.
0: ഇപ്പൊ തലക്കുറക്കമൊക്കെ കുറക്കമല്ലോ, തലക്കറക്കമൊക്കെ മാറി
1: മാറി.
0: ശരി, ഇങ്ങനെയൊന്നും
1: അങ്ങനെ ഒന്ന് വിളിക്കാൻ വിചാരിച്ചു. ഞാൻ വേറെ ദിവസത്തെ വന്നാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ മുണ്ടയിലായി ഇന്ന് വിളിച്ചപ്പോ ഞാൻ കിടക്കാനായിട്ട് വന്നതും വിളിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചു പോയപ്പോഴാണ് ഞാൻ അന്ന് വിളിച്ചതിന്റെ. പിന്നെ വൈകിട്ടില്ലായിരുന്നല്ലോ മേഡം.
0: അല്ല, അന്ന് വൈകിട്ട് കേൾപ്പിക്കാൻ പറ്റില്ല.
1: കേട്ടു, ഷാജിമാരുടെ പറയുന്ന കേട്ടു.
0: ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് കേൾപ്പിക്കാൻ പറ്റിയില്ല.
1: എനിക്കത് മനസ്സിലാതായിരിക്കും. വേറെ ഉണ്ടായിരുന്നു, അതില്ലേ? ആ പരിപാടി
0: അത് വേറൊരു ദിവസത്തതാണ് അന്ന് ഇട്ടത്.
1: ആ തന്നെ നമ്മടെ വിളിച്ചത് ഇല്ലേ?
0: അതില്ലായിരുന്നു, അതില്ലായിരുന്നു. ഞാനും
1: എല്ലാരും
0: സുഖമായിട്ടിരിക്കുന്നു. ഞാനും
1: മകളും അമ്മ എല്ലാരും സുഖം.
0: എല്ലാവർക്കും സുഖം.
1: സ്റ്റുഡിയോയിലെ എല്ലാവർക്കും. ഞാൻ എനിക്ക് ഇന്ന് വേണ്ട പാട്ട് അങ്ങാടിയിലെ കന്നിപ്പാളും കേപ്പിന്നെ ഷാജിമേരാ മോനും
0: ഷാജിമയുടെ മരുമകനല്ല, മോന്റെ കല്യാണം.
1: മോനും മരുമകള്,
0: മോനും മരുമകൾക്ക് വേണ്ടിയാണ് കന്നിപ്പാളും.
1: ട്യൂഷൻ എടുക്കണ്ടായിരുന്നു, എനിക്കാണ് എടുക്കേണ്ടി
0: വന്ന. അന്ന് ഞാൻ ഷാജിമയ്ക്ക് കാര്യമായിട്ട് ട്യൂഷൻ കൊടുത്ത്. ഇന്ന് ഷാജിമ ഒരുപാട് ഡെവലപ്പായി,
1: നല്ല അടിപൊളി.
0: എന്റെ ഒരു ട്യൂഷൻ കൊണ്ട് ആള് ഭയങ്കര മൈലേജ് ആയിപ്പോയി.
1: ഭയങ്കര അമ്മാവിയാവാൻ പോയല്ലേ.
0: അതിന്റെ കുറച്ച് ഗൗരവമൊക്കെ കാണിക്കണമല്ലോ.
1: ഇല്ല, അത് ആള് സാധു പാവം.
0: അത് തന്നെ, കുറച്ച് ഗൗരവമൊക്കെ വേണ്ടേ.
1: എങ്കിലും ഇന്ന് ഒരു അക്ഷര തെറ്റും ഇല്ലാതെ പോയി. അന്ന് നമ്മളെല്ലാരും, ഞാനും പറഞ്ഞില്ലേ,
0: അന്ന് എന്റെ കട്ട ട്യൂഷൻ ആയിരുന്നു.
1: ഒറ്റ ഒരു ക്ലാസ്സില്
0: എല്ലാം ഓക്കെ ആയി. ഇനി മേലെ ഒരു വാക്ക് തെറ്റിക്കൂ.
1: ഒരു വാക്ക് ഇന്ന് കൊച്ചിന് ഒന്നും തെറ്റിയില്ല, നല്ല സൂപ്പർ ആയിരുന്നു.
0: പഠിപ്പിക്കേണ്ട ആൾക്കാര് പഠിപ്പിക്കണം,
1: അതാണ്. സാറിനൊരിതുണ്ട്, അതാണ്. സാറായിരിക്കും, ടീച്ചറായി.
0: ചില ടീച്ചർമാര് വരണം
1: നമ്മക്കൊക്കെ നുള്ളും പിച്ചും മാന്തും കിട്ടിയ ഇതുവരെ പോയില്ല.
0: എന്നിട്ട് എന്നിട്ട് എവിടെയെങ്കിലും നന്നായോ? അതുമില്ല,
1: ചെറിയ ചെറിയ കുഴപ്പം.
0: സാർമാരുടെ കൈ പോയതല്ലാതെ.
1: സാറൊക്കെ മരിച്ചു, ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക്.
0: അതെ, ഒറ്റ ഒരെണ്ണം നന്നായിട്ടില്ല. ജൈനമ്മ ടീച്ചർ.
1: ഓ, അവര് മരിച്ചു 2-3 വർഷമായി. അസുഖമായിരുന്നു, അങ്ങനെയായിരുന്നു ടീച്ചർ.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ വാവ് പറഞ്ഞിട്ടല്ലേ ഓണത്തിന്റെ കാര്യങ്ങൾ, എല്ലാരും മറന്ന് വാവ് ഒരിക്കലും ഒക്കെ.
0: ഞാൻ മറന്നില്ല. ശ്രോതാക്കൾ ഇങ്ങോട്ടല്ലേ പറയാൻ വിളിക്കുമ്പോ?
1: അതാണ്, നമുക്ക് നാളെ വാവാണ്, ഇന്ന് ഒരിക്കലാണ്.
0: ഒരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരിക്കൽ എന്ന് പറഞ്ഞാ പച്ചരി, ചോറ്, കാക്കയ്ക്ക്, നമ്മള് പച്ചക്കറി, ചക്ക, തൈര്, ചമ്മന്തി, അച്ചാറ്, മാങ്ങ ഉപ്പിട്ട് അതൊക്കെ കൊടുത്ത് കാക്കയ്ക്കും കൊടുത്ത് നമ്മൾ കഴിക്കണം. ഒരു നേരം നല്ല
0: ചോറ് തിന്നാവും.
1: ചോറ് പച്ചരി ഉണ്ടാവും.
0: പച്ചരി ചോറേ കഴിക്കാവുള്ളൂ.
1: ആ വൈകിട്ട് വേറെ എന്തെങ്കിലും ഗോതമ്പിലുള്ള
0: പഴം. ഞാൻ ഇന്ന് പച്ചരി ചോറ് കഴിച്ചു
1: കഴിച്ചു കഴിച്ചു കഴിച്ചിട്ട് വന്ന് കിടന്നപ്പോഴാണ് മുണ്ടയിലായില്ല.
0: അതല്ല അതല്ല, ഞാൻ കഴിച്ചെന്ന് പച്ചരി ചോറും ചമ്മന്തി.
1: ആ അതാണ്, ചമ്മന്തി, തൈര്, നമ്മക്ക് ഉപ്പുമാങ്ങ.
0: അപ്പൊ ഇവിടുത്തെ നമ്മളിവിടുത്തെ ശീലജേച്ചി വെച്ചു ടീച്ചർക്ക് പച്ചരി ചോറ് തരട്ടേന്ന്. എല്ലാവർക്കും അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്താ, എനിക്കത് ഭയങ്കര ഇഷ്ടമല്ലേ, വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു.
1: ഇവിടെ
0: ചക്ക കുരുവില്ല, ചക്കയില്ല, കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു.
1: ചമ്മന്തി സൂപ്പർ അല്ലേ?
0: ചമ്മന്തി ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, മാങ്ങാക്കറി ഉണ്ടായിരുന്നു, ഒഴിച്ചു കൂട്ടാനുണ്ടായിരുന്നു. ഇങ്ങനെ വിഭവങ്ങൾ അനവധി. കഴിച്ചു കഴിച്ചു കഴിച്ചു. അപ്പൊ അങ്ങനെ വാവാണ്. വാവിന് ഞാൻ എന്താ ആശംസിക്കാൻ, ആശംസിക്കാനുള്ള ദിവസം അല്ലല്ലോ.
1: നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ ബന്ധുക്കൾ എത്രയൊരു പിന്നെ മരണപ്പെട്ടു,
0: നമ്മളെ പിതൃക്കളെ ഓർക്കാനുള്ള ഒരു ദിവസം.
1: പിതൃക്കൾ അതാണ്, എല്ലാ പിതൃക്കൾക്കും വേണ്ടിയാണ്. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, നമ്മളെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടോ അവർക്ക്
0: അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം.
1: ആ എന്റെ കൂടെ നാളെ പോകണ്ട, മോഹം അവിടുന്ന് ബലി ഇട്ടിട്ട് ഇങ്ങ് വരാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ ഒളിച്ചിവിടെ പോണു.
0: ഇവിടെ
1: ഇവിടെ അടുത്തുണ്ട് പുതുക്കളങ്ങരയിൽ നിന്ന്.
0: ഒളിച്ചായോണ്ട് ആരും അറിഞ്ഞില്ല.
1: ചൂരക്കുഴിന്ന് പറഞ്ഞു.
0: അതിനെ ആരും അറിഞ്ഞില്ല ഒളിച്ചായോണ്ടേ.
1: ഓ അല്ല, മോനെ വിളിച്ചു പോണത്.
0: മോനും അറിയാനുള്ള ഒരു വഴിയും ഇല്ല.
1: ഇല്ല ഇല്ല, എറണാകുളത്ത് അവർ റാഡി അങ്ങനെ
0: കേക്കണ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോളൂ.
1: പറഞ്ഞു കൊടുക്കും.
0: ഇപ്പൊ തൽക്കാലം ഞാനും ശോഭന ചേച്ചി മാത്രമേ.
1: അമ്മയ്ക്കൊക്കെ നമ്മള് അടുത്ത പ്രാവശ്യം ഉണ്ടാന്ന് എങ്ങനെ അറിയാം നമ്മള്?
0: അതൊന്നും പറയാൻ പറ്റൂല.
1: അതുകൊണ്ട് ഇപ്പൊ ചെയ്യണോന്ന് എനിക്കൊരാഗ്രഹം. അവൻ പറഞ്ഞ് പോകണ്ട, അമ്മ തലക്കറക്കി പോവരുത്, ഞാൻ അവന്റെ വോട്ടൊന്ന് ഒന്ന് വോട്ട് ചെയ്യണ കാര്യം ഓർമ്മയുള്ളു. ബലി ഇട്ടിട്ട് ഇങ്ങ് വരും. വോട്ട് ചെയ്യണ കാര്യം
0: ആരും കാണാതെ തല്ലില് മുന്നിട്ടോണ്ട് പോണം.
1: ഓ ഞാൻ പോയി രാവിലെ 5 മണിക്ക് പോകും.
0: ശരി, എവിടെയാണ് പോണത്?
1: ക്ഷേത്രത്തിന്റെ ഉണ്ട് പുതുക്കളങ്ങര.
0: എവിടെയാണ് പോണത്? ഇപ്പൊ
1: എളുപ്പം എവിടെയാണ് ഓടി എത്തും അവിടെ.
0: എനിക്ക് അറിഞ്ഞിരിക്കാനാണ്, ആരടുത്തും പറയാതെ.
1: ഇതിപ്പോ രേഖത്തെ എല്ലാരും അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു.
0: അപ്പം ഇന്ന് വേണ്ടത് കന്നിപ്പഴുന്ത പൊന്നിങ്കിനാവേ.
1: പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഷാജിമേരെ കുടുംബത്തിൽ, മരുമകൾക്കും മോനും ഷാജിമ ഭർത്താവിന് ഷാജിമ്മയ്ക്ക് എല്ലാവർക്കും, ജില്ല അമ്മയ്ക്ക് എല്ലാവർക്കും.
0: കന്നിപ്പേളുങ്കേ പൊന്നിങ്കേ പാട്ട് പാടാൻ സമ്മതിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേര് പാട്ട് പാടാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. പോട്ട്, ഇനി പാടാം. അത് അറച്ചു, ഇനി പാടാൻ പറ്റൂല.
1: നല്ലൊരു വരി പാടണം.
0: നല്ലൊരു വരിയാണ് പാടിക്കൊണ്ടിരുന്നത്, ഇത്ര 2 പ്രാവശ്യം എന്നെ അറപ്പിച്ച്.
1: അയ്യോ ഞാൻ,
0: ഇനിയിപ്പൊ നമുക്ക് റേഡിയോ കൂടെ കേക്കാം. ഓണത്തിന് പാടി തരാമേ.
1: ഓണത്തിന് ഓണത്തുമ്പി ആ പാട്ട് പാടി തന്നെ.
0: ഓണത്തുമ്പി അതേത്?
1: ഓണം തുമ്പി ആ പാട്ട്.
0: ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ, ആ അത് ആ പാട്ടാണ്. വേറെ ഏതൊക്കെ മിക്സ് ചെയ്ത് ഇപ്പൊ
1: ഏതെങ്കിലും മതിയോ? ഞാൻ ഇനിയിപ്പൊ തെറ്റിക്കുന്നില്ല. ഷാജിമായ
0: ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളു. ഷാജിമ
1: ആ കൊച്ചിന്റെ ശാപം എനിക്ക് വാങ്ങിയാ
0: മതി. ഇന്നിപ്പൊ ട്യൂഷൻ എടുക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിലല്ല.
1: അല്ല അല്ല, വേണ്ട വേണ്ട, ഇന്നിപ്പൊ മതി മതി.
0: അപ്പൊ കന്നിപ്പെളുങ്കേ പൊന്നിങ്കിനാവ് സുന്ദരി പെണ്ണാണ്.
1: അമ്മാവി കേട്ടോ.
0: ആ ശരി, ഓക്കെ ബൈ.
1: ശരി ഓക്കെ,
0: ശരി,
1: താങ്ക് യു.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചർ.
0: ആ നമസ്കാരം, ഇതാരാണ്?
1: കുറിഞ്ചലക്കോട് മണ്ണാറം പറയുന്ന വിജയകുമാറാണ്.
0: ആ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: കഴിഞ്ഞ ചങ്ങനാഴ്ച വിളിച്ചിരുന്നു.
0: കൊറേ നാളായിട്ട് കിട്ടാതിരുന്നിട്ട് അന്ന് കിട്ടി, പക്ഷെ ഇന്ന് വീണ്ടും കിട്ടി.
1: ഇന്ന് കഷ്ടകാലത്തിന് വീണ്ടും കിട്ടി.
0: അതെന്താണ് അങ്ങനെ ഒരു പ്രയോഗം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്.
1: നമുക്ക് മനസ്സിലാവണില്ല,
0: എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞു പഠിച്ചുപോയി.
1: പറഞ്ഞു പഠിച്ചു പോയതാണ്.
0: ഇന്ന് തുടക്കത്തിലെ ശങ്കരൻ ചേട്ടൻ വിളിച്ചവൻ പറയാണ്, കഷ്ടകാലത്തിന് കിട്ടിയ ഒരു സുഹൃത്ത് സുഹൃത്ത് വിളിച്ചതിന്റെ അന്ന് ഞാനും വിളിച്ചിരുന്നു.
1: കേട്ട്.
0: പിന്നെ എന്നാ ഒരു നല്ല കാലം വരിക?
1: എന്താ എന്നാ അറിയില്ല, നമ്മള് നല്ല കാലത്താണ് ഇപ്പൊ കിട്ടിയത്.
0: ഈ നല്ല കാലത്തിനെയാണ് ഇങ്ങനെ കഷ്ടകാലം എന്ന് പറഞ്ഞു പോണത്. പിന്നെ കഷ്ടകാലം വരുമ്പോ എന്ത് പറയുമോ ആവോ.
1: പിന്നെ അന്ന് പുള്ളി വേറൊരു കാര്യം, അത് ടീച്ചർ അത് വ്യക്തമാക്കി. എന്താന്നറിയാം, കൃഷിയിലെ കാര്യം പറഞ്ഞില്ലായിരുന്ന? കൃഷിയായി വയലിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു.
0: ഓ,
1: അപ്പൊ എല്ലാരും വിചാരിച്ച് പറഞ്ഞാലും നെൽകൃഷി ആയിരിക്കും ചെയ്യണമെന്ന് പറഞ്ഞു. നെൽകൃഷി അല്ലെങ്കിൽ വയലിൽ ചെയ്യാൻ പറ്റും.
0: അതെ അതെ.
1: ഇപ്പൊ വാഴ മരിച്ചിരി ഇതൊക്കെ നടന്നെങ്കിൽ വയലിൽ പണ കോരുവാണ് നടാൻ.
0: അതെ അതെ.
1: അങ്ങനെ പറഞ്ഞില്ല പുള്ളി,
0: അങ്ങനെ പറഞ്ഞില്ലല്ലേ.
1: അപ്പൊ ടീച്ചർ അത് വ്യക്തമായിട്ട് ചോദിച്ചപ്പോഴാണ് എന്റെ കാര്യം നമുക്ക് മനസ്സിലായത്. ഞാനും അത് കൃഷി നെൽകൃഷി എന്നാണ് വിചാരിച്ചിരുന്നത്.
0: ഇപ്പൊ പിന്നെ ഇവിടെ നെൽകൃഷി കാണാനില്ലല്ലോ.
1: കാണാനില്ല.
0: ഇപ്പൊ പിന്നെ വയലുണ്ടെങ്കിലും കരനില്ലെന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും ഒരിടത്ത് എത്തുന്നില്ല. വയലൊക്കെ കാണണെങ്കിൽ പാലക്കാട്ട് പോണം.
1: പാലക്കാട്, കുട്ടനാടുണ്ട്.
0: കുട്ടനാട്, കുട്ടനാട് പാലക്കാടൊക്കെ പോയാല് വയൽ കാണാൻ പറ്റും. നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഒരു വയലെങ്കിലും ഉണ്ടായിരുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ഒരുപാട് നിലങ്ങളുള്ളവരും ഒരു വയലൊക്കെ അത്യാവശ്യത്തിനുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തവണ കൊയ്യുന്നത് മതി ആ ഒരു മാസം അല്ലെ ഒരു വർഷം അങ്ങനെ പോവാൻ.
1: അപ്പൊ
0: അതൊന്നും ഇല്ല, ഇപ്പൊ എല്ലാരും പൈസ കൊടുത്ത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: നമ്മളിപ്പോ ഇവിടെ നമ്മളെ മണ്ണാറമ്മൂല ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് രാമായണ മാസാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് എല്ലാ വീടുകളിലും 30 ദിവസം 30 വീടുകളിൽ രാമായണ വായന നടത്തും. രാത്രി 7 മണിയാകുമ്പോ തുടങ്ങും, 9:30 മണിയാകുമ്പോ തീർക്കും. അങ്ങനെ ഞായറാഴ്ച ലാസ്റ്റ് ദിവസമാണ്.
0: 16-ാം തീയതിയാണ് രാമായണ മാസം തീരുന്നത്. അടുത്ത 1-ാം തീയതി ചിങ്ങമാസം തുടങ്ങുന്നു.
1: അതെ, അന്ന് അഹോരാത്രം വായനയാണ്.
0: ഫുള്ള് വായിച്ച് തീർക്കണം.
1: ഫുള്ള് വായിച്ച് തീർത്ത് രാത്രി 9:50 മണിയാകുമ്പോ പട്ടാഭിഷേകത്തോടുകൂടി സമാപിക്കും.
0: ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി സമാപിക്കും.
1: നമ്മളിതൊരു 30 വർഷത്തിന് മേള സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
0: നാലുപേര് രാമായണം പറഞ്ഞ കേക്കട്ടെ.
1: രാമായണം വായിക്കാൻ എനിക്കറിയില്ല,
0: കൂടെ പോകാനേ അറിയാവൂ.
1: കൂടെ പോവും, നമ്മൾ അവിടെ ഇരിക്കും. പിന്നെ രാമായണം വായന കഴിഞ്ഞതിന് ശേഷം നമ്മള് കുറച്ച് ഭജന പാട്ടൊക്കെ പാടും.
0: ആ ശരി ശരി. ഇതിപ്പോ ഇതൊരു സിനിമയിൽ പറഞ്ഞല്ലോ, എനിക്ക് എഴുതാനേ അറിയാവോ, വായിക്കാറിഞ്ഞൂടാറിഞ്ഞൂടെന്ന്
1: പറഞ്ഞല്ലോ. രാമായണം വായിക്കുന്ന അതൊരു പാടാണ്.
0: അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ കൂടെ പോയി ഇടയ്ക്കിടയ്ക്ക് ചില ഭാഗങ്ങളൊക്കെ വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു.
1: ഇല്ല, പറ്റൂല, രാമായണം വായിക്കാൻ പറ്റൂല.
0: ഇത്തിരി കഷ്ടപ്പാടുണ്ടത്.
1: നല്ല പാടാണ്. സംസ്കൃതം ചേർന്ന് വരുന്നതാണ്.
0: അധ്യാത്മരാമായണം ക്ലിപ്പായിട്ടാണ് വായിക്കുന്നത്. എന്നാലും കുറച്ച് പിരിച്ചു പിരിച്ചൊക്കെ വായിക്കാനുണ്ട്, കുറച്ച് ടഫാ.
1: മുപ്പത് വർഷത്തിന് മേളില് വർഷം തോറും നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റമില്ലാതെ.
0: ഓക്കെ, അപ്പൊ അത് മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ.
1: അതെ അതെ.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ട കഷ്ടകാലത്തിന്?
1: അതോടനുബന്ധിച്ച് ഒരു രാമന്റെ ഒരു പാട്ട്, അയോധ്യ എന്ന സിനിമയില് രാമൻ ശ്രീരാമൻ എന്ന പാട്ട്.
0: രാമൻ ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ.
1: അയോധ്യ വിട്ടൊരു രാമൻ.
0: ശരി. അപ്പൊ കർക്കിടകം, വാവ്, രാമായണം, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് കർക്കിടകത്തിലുള്ളത്. രാമായണ മാസാചരണമാണ്.
1: മാസാചരണമാണ്.
0: ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: അപ്പൊ കുറിഞ്ചിലക്കൂടെ നിന്ന് വിജയകുമാർ ചേട്ടനാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയപ്പോ എന്റെ കഷ്ടകാലത്തിന് കിട്ടിയെന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അതൊരു ഫ്രൈസ് ആയിട്ടങ്ങ് പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ രാമായണ മാസ ആചരണമായതുകൊണ്ട് തന്നെ അയോധ്യ എന്ന ചിത്രത്തിലെ രാമൻ ശ്രീരാമൻ, അയോധ്യ വിട്ടൊരു രാമൻ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്. പോക്കുവയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.
2: ആരാണ് ഞാനെന്നറിയാമോ? അല്ല രാമൻ ശ്രീരാമൻ

0: പ്രിയ ശ്രോതാക്കൾക്ക് പൊക്കുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണ് പൊക്കുവിൽ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ.
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ തിലാനൂർ, പറഞ്ഞോളൂ.
1: കുറച്ച് നാളായി മാഡത്തോട് സംസാരിച്ചിട്ടേ.
0: എന്താ വിളിക്കാത്തെ?
1: ഓരോ തിരക്കാണ് മാഡം, അതുകൊണ്ടാണ്.
0: ആ ചിലപ്പോ കടയിൽ തിരക്കാവും, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് പോവും.
1: അതെ അതെ, അങ്ങനെ തിരക്ക. പക്ഷെ എന്നാലും എന്റെ കരുണാഭായും എന്റെ അതിലുള്ള പാട്ടുകളൊന്നും പറഞ്ഞിട്ടില്ല, കൂടെ തന്നെ ഉണ്ട്.
0: എന്ത് ചെയ്യുമ്പോഴാ ഒരു ഓർമ്മ വേണം. ജോലി ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ ഓർക്കണം.
1: സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും എല്ലാം ഓർമ്മ വേണം അല്ലേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: പിന്നെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ പിന്നെ വയൽകൃഷി നമ്മുടെ തിലാനൂർ പ്രദേശങ്ങളിൽ ഒരുപാടുണ്ട് കേട്ടോ. പച്ച പിടിപ്പിച്ചിട്ടുള്ള
0: അവിടെ ഉണ്ടല്ലേ?
1: അവിടെയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാനമ്പുഴ പദ്ധതി എന്ന ഒരു പദ്ധതിയുണ്ട്. അവിടെ നല്ല എന്താ പറയണത്, നമ്മൾ പണ്ട് പഠിക്കാൻ പോയ വയലുകളും തോടുകളെല്ലാം നല്ല ഗംഭീരമാക്കി ഉഷാറാക്കി ഒരുപാട് ആൾക്കാർ അവിടെ കാണാനൊക്കെ വരുന്നുണ്ട്.
0: ഇനി പറയുമ്പോ അതും കൂടെ ചേർത്ത് പറയാം.
1: അതെ അതെ, ചേർത്ത് പറയാം.
0: പാലക്കാടും കുട്ടനാടും പറയണ കൂട്ടത്തിൽ തിലാനൂരും കൂടെ ഞാനിങ്ങോട്ട് പറഞ്ഞേക്കാം.
1: അതെ അതെ, ഒരുപാട് ആൾക്കാർ വരുന്നിട്ട് അവിടെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവിടെ മാഡത്തിന് ഞാൻ കേരളത്തിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം.
0: ഓക്കെ, അപ്പൊ നമ്മൾ കാണാം. ഞങ്ങളിടയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ കാണാറുണ്ട്.
1: കാണാറുണ്ടല്ലേ?
0: പക്ഷെ അതൊരു ഭയങ്കര രസകരമായ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണത്.
1: അതെ അതെ, ഞങ്ങൾക്ക് എന്താ പറയുന്നത്, മനസ്സിന് ഈ പച്ചപ്പെട്ട നെൽപ്പാടങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം, കൂടെ അതിന്റെ കൂടെ കുറച്ച് പശുക്കളും പക്ഷികളൊക്കെ ഇങ്ങനെ കാണുമ്പോ അല്ലേ, അതൊരു രസം.
0: ആ സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടും വിളിച്ചില്ലെങ്കിൽ അവരെല്ലാരും വരും.
1: അതെ അതെ, വരും വരും.
0: അതൊക്കെ ഇങ്ങനെ മൺമറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയായിട്ടാണ് ഇപ്പൊ വരുന്നത്.
1: പിന്നെ അതേപോലെ തന്നെ കർക്കിട പാരായണ ഒക്കെ കഴിയാൻ വേണ്ടിട്ട് പോകുന്നു. ആ നാളെ കർക്കിടവാവിന്റെ അകത്ത് വെച്ച് കൊടുക്കുന്ന നാളെയാണ് നമ്മുടെ കണ്ണൂരൊക്കെ.
0: അതെ അതെ,
1: അങ്ങനെയുള്ള വിശേഷങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാഡം, 13-ാം തീയതി വ്യാഴാഴ്ച എന്റെ 2-ാമത്തെ മകൾ നിവേദയുടെ ജന്മദിനമാണ്. അപ്പൊ നിവേദക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഒരു പാട്ടിന് വേണ്ടി വിളിച്ചത്. അതാ മാഡം, ഒരു നല്ലൊരു ഇഷ്ടഗാനം കേൾപ്പിച്ചു തരുമല്ലോ.
0: നമ്മളതിനൊരു പാട്ട് കേൾപ്പിച്ചാ മതിയോ?
1: അല്ല, അതുപോലെ എനിക്ക് എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ആ പാട്ട് മോളെന്ന് മാഡം
0: കേൾപ്പിക്കുന്നത്.
1: ചാരികേ നിന്നെ കാണാൻ താരകം താനേ വന്നു. ആശംസ നൽകാൻ നിർത്തിയൊരു ഗാനമുണ്ടല്ലോ,
0: ആശംസ ഏകാനന്ദേ. അതെ അതെ
1: അതെ അതെ, നല്ലൊരു പാട്ടല്ലേ മേഡം അതല്ലേ?
0: രാക്കിളി പാട്ട് എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: അതെ അതെ, സിനിമ അത്ര ഹിറ്റ് ആയില്ലെങ്കിലും അതിനകത്തുള്ള ചില പാട്ടുകള്,
0: സിനിമ പക്ഷെ ഇറങ്ങിയ സമയത്ത് ഹിറ്റ് ആയില്ലെങ്കിലും പിന്നെ ഹിറ്റ് ആയിട്ടുണ്ട്. രാക്കിളി പാട്ട് എന്ന് വെച്ചത് സ്ത്രീകൾ മാത്രം അഭിനയിച്ച, മെജോറിറ്റി സ്ത്രീകൾ മാത്രം അഭിനയിച്ച ഒരു സിനിമയാണ്.
1: അതെ അതെ അതെ.
0: അപ്പോ
1: ആ പാട്ട് മോൾക്ക് പിറന്നാൾ സമ്മാനമായിട്ട് മേഡം തരണം.
0: എന്നാണ് പിറന്നാൾ വരുന്നത്?
1: 13-ാം തീയതി വ്യാഴാഴ്ച.
0: രേഷ്മയുടെ ആണോ വിഷ്ണുപ്രിയയുടെ ആണോ?
1: നിവേദ നിവേദ നിവേദ 2-ാമത്തെ
0: നിവേദയുടെ. ഓക്കെ, അപ്പൊ നിവേദയ്ക്ക് കരുണാസേ റേഡിയോയുടെ ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ശാരിക നിന്നെ കാണാൻ എന്ന നിവേദയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് കേൾക്കാം.
1: ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം.
1: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ ഓക്കെ, ശരി. പൊക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ആനന്ദൻ തിലാനൂരാണ്. ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണ് നിവേദയുടെ. ബർത്ത്ഡേ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആനന്ദൻ തിലാനൂർ ആവശ്യപ്പെട്ട ഈ പാട്ട് കേട്ടിട്ട് പൊക്കുവിലേക്ക് തിരിച്ചു വരാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: കണ്ണമ്പള്ളി രവിയാണ്.
0: ആ പറഞ്ഞോളൂ, കണ്ണമ്പള്ളിയിൽ നിന്ന് രവിച്ചേട്ടാ.
1: അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചോട്ടെ.
0: ഇവിടെ എല്ലാരും സുഖമായിരിക്കുന്നു, വിശ്വസിക്കാം.
1: ആ പിന്നെ ഞാന് ഈ ഷാജിമയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്.
0: ആ പറഞ്ഞോളൂ.
1: ടീച്ചർ നല്ലതുപോലെ വന്ന് വരട്ടി
0: വരട്ടിയതല്ലോ, ഞാൻ പഠിപ്പിച്ചതാണ്.
1: അതാണ് പഠിക്കണം പഠിക്കണം. പിന്നെ ഒരു കല്യാണത്തിന് നമ്മൾ ഒരു കുടുംബക്കാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഒരു കർണാസായില്ലെങ്കിലും ഒരു കത്ത് തരണ്ട നമ്മളെ നമുക്ക് വേണ്ടി എല്ലാവരും മരണമെന്നും പറഞ്ഞുണ്ട്.
0: എന്നിട്ട് ആര് പോകും ഇത്രയും ദൂരം?
1: പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും വിളിക്കണം.
0: വിളിച്ചാ നമ്മൾ പോണം, അതാണ് അതിന്റെ ഒരു മാന്യത.
1: കർണാസായി കൂടെ വിളിച്ചാൽ.
0: ആ അങ്ങനെ, ആ ഇനി ആരെങ്കിലും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വിളിക്കട്ടെ അല്ലേ.
1: അതെ. പിന്നെ ഞാനൊരു പാട്ട് ചോദിച്ചു, കടയിൽ ആളുണ്ട് രണ്ടു മൂന്ന് പേര് വന്ന് എന്റെ ഈ പാട്ട് വിളിച്ചു വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കേട്ടേ പോകണ്ടെന്ന് പറഞ്ഞു.
0: അപ്പൊ ഏത് പാട്ടാന്ന് ചോദിച്ചിരിക്കുന്നേ?
1: അപ്പൊ ഞാനിന്ന് ഈ ആകാശദൂതന്റെ ഒരു പാട്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഷാജിമയ്ക്ക് വേണ്ടി ഞാനൊരു വത്യാനം ആശംസകളായിട്ട്
0: പാടാം.
1: പാടാം പാടണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അറിയാൻ സാധിക്കും.
0: ആ പാടിക്കോളൂ.
1: ആ ആ ഗായകൻ ആരാണ്, ആ പാടിയത് പാടിയത് ആള് ആരാണെന്നുള്ളത്
0: അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
1: തൊഴുതോ സുഖം എല്ലാമേ ഇവരും എന്താ നല്ലോ നെയ് നാൻ നിനച്ചെ വാഴ്ക്കയിൽ എന്താ വാഴ്ക്കയിൽ. ശരി, എല്ലാവിധ.
0: അപ്പൊ ഇത് ഷാജിമയ്ക്ക് മനസ്സിലായി കാണൂ?
1: മനസ്സിലായി കാണും,
0: ഉറപ്പാണ്.
1: ഉറപ്പാണ്. അടുത്ത അടുത്ത അടുത്ത പാട്ട് വിളിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ മറുപടി പറഞ്ഞിരിക്കും.
0: ഞാൻ ഒന്നേന്ന് ട്യൂഷൻ എടുക്കേണ്ടി വരുമോ? എന്തായാലും എന്റെ ഒരു ട്യൂഷനിൽ കുറെ ശരിയായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ട്യൂഷൻ കൊടുത്തിട്ട് വേണം ഒന്ന് ശരിയാക്കി എടുക്കാൻ.
1: അതെ.
0: അപ്പൊ കടയിൽ തിരക്കുണ്ട്?
1: തിരക്കുണ്ട്. ഞാൻ അവിടെ ആള് നിൽക്കുന്നു, ഞാൻ വയ്ക്കുന്നു.
0: ആ അപ്പൊ ഓണത്തിരക്കുകൾ വീണ്ടും കൂടുതൽ ഉണ്ടാവട്ടെ, കച്ചവടം കൂടട്ടെ, കുറെ പൈസ ഇട്ടട്ടെ. ആ അപ്പൊ നമുക്ക് ഈ പാട്ട് ഷാജിമാടെ വീട്ടുകാർക്ക് വേണ്ടിട്ട് കൊടുക്കാം. അപ്പൊ നമ്മളെടുത്ത് ചോദിച്ച പാട്ട് ഏതായിരുന്നു?
1: ആകാശദൂതിലെ പാട്ട്.
0: ആകാശദൂതിലെ ഒരു പാട്ട്. ഓക്കെ,
1: അതെ.
0: ശരി, അപ്പൊ വർക്ക് നടക്കട്ടെ.
1: ശരി
0: ശരി, ഓക്കെ. അപ്പൊ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് രവിചേട്ടനാണ്, കണ്ണമ്പള്ളിയിൽ നിന്നും. അപ്പോ ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആകാശദൂത് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പാട്ട് അതോടൊപ്പം ഷാജിമാക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ഷാജിമയുടെ മകന്റെ കല്യാണമാണ്, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളൊരു പാട്ട് നമ്മളോട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ശ്രോതാക്കൾ തമ്മിലുള്ള ഒരു പരസ്പര സ്നേഹവും സൗഹൃദവും ഒക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ ഇരുന്ന് വിളിക്കുന്നു, ഫോണിലൂടെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞത് കല്യാണമൊക്കെ വരുമ്പോൾ ലെറ്റർ ഇവിടെ വായിച്ച് കേൾപ്പിക്കണമെന്നാണ്. വായിച്ച് കേൾപ്പിക്കാം, വീണ്ടും ഞാൻ ഷാജിമയ്ക്ക് ഒരു ട്യൂഷനും കൂടെ എടുക്കേണ്ടി വരും, കൃത്യമായിട്ട് വായിച്ച് കേൾപ്പിക്കാനെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷ വർത്തമാനം രവിചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരെയും അറിയിക്കുകയാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് ഷാജിമയുടെ മകന്റെ കല്യാണം. അപ്പൊ അവർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ സമ്പന്നമായ ഒരു വിവാഹ ജീവിതമായിരിക്കട്ടെ ഉണ്ടായിരിക്കുന്നതെന്ന് കരുണാസായി റേഡിയോയുടെ പേരിൽ ആശംസിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പോക്കുവയിലിനും പതിയെ മങ്ങുന്ന ഒരു സായാഹ്നത്തിന്റെ ഭംഗിയുണ്ട്. നമ്മൾ പങ്കുവച്ച വാക്കുകളും ഓർമ്മകളും പാട്ടുകളും ഈ സായാഹ്നത്തെ കുറച്ചുകൂടി മനോഹരമാക്കിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. തിരക്കുകൾക്കിടയിൽ അല്പനേരം നമുക്കായി മാറ്റിവെച്ച് ഈ സൗഹൃദവേദിയിൽ ഒത്തുചേർന്ന ഓരോ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി. സൂര്യൻ അസ്തമിച്ചാലും പോക്കുവയിലിന്റെ ചൂടും വെളിച്ചവും മനസ്സിൽ അവശേഷിക്കുന്നത് പോലെ ഇന്നത്തെ നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിലൊരു നല്ല ഓർമ്മയായി നിലനിൽക്കട്ടെ. ഇനി മറ്റൊരു സായാഹ്നത്തിൽ മറ്റൊരു പാട്ടിന്റെ ഈണവുമായി മറ്റൊരു മനോഹരമായ ഓർമ്മയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ പോക്കുവയിൽ നിന്ന് സ്നേഹത്തോടെ വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പ്രേംജിയെ കുറിച്ച് കേൾക്കാം. സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്, എം ബി ഭട്ടതിരിപ്പാട് എന്നായിരുന്നു പരക്കെ അറിയപ്പെട്ടിരുന്നത്. അഭിനേതാവ് എന്ന നിലയിലും നാടകകൃത്ത് എന്ന നിലയിലും എം ബി ഭട്ടതിരിപ്പാട് അറിയപ്പെട്ടത് പ്രേംജി എന്ന പേരിലാണ്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരുന്ന പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനു വേണ്ടിയും മുന്നോട്ടിറങ്ങിയ യുവരക്തങ്ങളായിരുന്നു EMS, VT ഭട്ടതിരിപ്പാട്, MRB തുടങ്ങിയവർ. അവരോടൊപ്പം ആവേശപൂർവ്വം സാമുദായിക വിപ്ലവത്തിനിറങ്ങിത്തിരിച്ച ചെറുപ്പക്കാരനായിരുന്നു MP ഭട്ടതിരിപ്പാട്.

സാമുദായിക സദാചാര നടപടികൾക്കെതിരെയുള്ള വിപ്ലവം കേരളത്തിലെ സമരചരിത്രത്തിലെ ശക്തമായ ഏടാണ്. സമുദായത്തിനും സമൂഹത്തിനും ഉപയോഗപ്രദം ആകുമാറ് പല രംഗത്തും കടന്നു ചെല്ലാൻ കഴിവുള്ള പെൺകുട്ടികൾ പോലും സമുദായത്തിലെ ദുശ്ചിന്തകൾ കാരണം വീടുകളിൽ തളച്ചിടപ്പെട്ടിരുന്ന കാലം, ഋതുമതികളാകുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുക, ഭർത്താവ് നഷ്ടപ്പെട്ട് ഭാര്യമാർ ജീവച്ഛവങ്ങളെപ്പോലെ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുക തുടങ്ങിയ അനാചാരങ്ങളാണ് സാമുദായികമായി നിലനിന്നിരുന്നത്. ഋതുമതികളാകുന്ന പെൺകുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നിഷേധിച്ച സാമുദായിക ദുരാചാരത്തിനെതിരെയാണ് ചെറുപ്പക്കാർ സംഘടിച്ചത്. സമരത്തിനും പ്രതിരോധത്തിനുമൊക്കെയായി അവർ തിരഞ്ഞെടുത്ത മാർഗം കലയായിരുന്നു, നാടകമായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകമായിരുന്നു അതിന് ആദ്യം തിരികൊളുത്തിയത്. അതേ തുടർന്ന് രംഗത്തു വന്ന രണ്ട് ശക്തമായ നാടകങ്ങളായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഋതുമതിയും. മുല്ലമംഗലത്ത് രാമൻ ഭട്ടതിരി എന്ന MRB യുടേതായിരുന്നു മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഋതുമതി എഴുതിയത് മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരി എന്ന MB ഭട്ടതിരിയും, അതായത് സാക്ഷാൽ പ്രേംജി.

0: ഒറ്റക്കമ്പി നാദം.
1: പ്രേംജിയുടെ ഭാര്യ സഹോദരിയായിരുന്നു ഉമ അന്തർജനം. വിധവയായിരുന്നു. അന്ന് വിധവകൾക്ക് പുനർവിവാഹം സാധ്യമായിരുന്നില്ല. ആ സമയത്താണ് ഉമയെ വിവാഹം കഴിപ്പിക്കാനുള്ള ദൗത്യവുമായി EMS മുന്നോട്ട് വന്നത്. ഒപ്പം പ്രേംജിയും. രണ്ടുപേരുടെയും ശ്രമപ്രകാരം ഉമയെ MRB വിവാഹം കഴിച്ചു. സമുദായത്തിലെ ആദ്യത്തെ വിധവാ വിവാഹമായിരുന്നു അത്. 15-ാമത്തെ വയസ്സിൽ വിധവയായിത്തീർന്ന കുറിയേടത്തില്ലത്ത ആര്യ അന്തർജനത്തിന് വിവാഹം കഴിച്ചുകൊണ്ടാണ് പ്രേംജി സാമുദായിക ദുരാചാരത്തിനെതിരെയുള്ള തന്റെ പ്രതിബദ്ധത തെളിയിച്ചത്. സമുദായത്തിൽ നടന്ന രണ്ടാമത്തെ വിധവാ വിവാഹമായിരുന്നു അത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരുന്നു പ്രേംജി.

0: வீட்டில் பொழுகி வரும் தானம் ஒரு
1: വീട്ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെയാണ് പ്രേംജി ഒരു പ്രൊഫഷണൽ നാടക നടനായി അരങ്ങിലെത്തുന്നത്. അതേ തുടർന്ന് പ്രേംജി അഭിനയിച്ചത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകത്തിലായിരുന്നു. മുത്തിരിങ്ങോട്ട് ഭവത്രാതൻ നമ്പൂതിരിയുടെ അപ്പന്റെ മകൾ, പ്രൊഫസർ ചെറുകാടിന്റെ നമ്മളൊന്ന്, സ്നേഹബന്ധങ്ങൾ എന്നീ നാടകങ്ങളും പ്രേംജിയുടെ അഭിനയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. സമുദായ അംഗങ്ങൾ പലരും എതിർപ്പുമായി രംഗത്തു വന്നെങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പ്രേംജിക്കും MRBക്കും EMSനും കഴിഞ്ഞു എന്നതാണ് വാസ്തവം. സാമുദായിക വിപ്ലവം ലക്ഷ്യമാക്കി എഴുതുകയും അഭിനയിക്കുകയും ചെയ്ത നാടകങ്ങളിലൂടെ വ്യക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പ്രേംജിക്ക് കഴിഞ്ഞു. അത്രമേൽ വിപ്ലവകാരിയും നടനുമായിരുന്നു പ്രേംജി എന്ന ആ മഹാപ്രതിഭ.

1954 രാമു കാര്യാട്ട് നീലക്കുയിൽ സംവിധാനം ചെയ്തു. ആദ്യ ചിത്രം എന്ന നിലയിൽ പ്രേംജി നീലക്കുയിലിൽ അഭിനയിക്കുമ്പോൾ പ്രായം 42. 1957 രാമു കാര്യാട്ടിന്റെ തന്നെ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലും പ്രേംജി അഭിനയിച്ചു. ഈ ചിത്രത്തിലൂടെയാണ് MS ബാബുരാജ് ആദ്യമായി സംഗീത സംവിധായകനായത്. തിര, വീണ്ടും ഒരു തിര, അമ്മു, ശ്യാമള ചേച്ചി, മൂട് പടങ്ങൾ എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ പ്രേംജിക്ക് കഴിഞ്ഞു. ശാന്തമായ പ്രകൃതവും പതിഞ്ഞ ശബ്ദവും പ്രേംജിയെ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനാക്കി.

0: ഒറ്റക്കമ്പി നാദം.
1: 1970 കെ എസ് സേതുമാധവൻ മിണ്ടാപ്പെണ്ണ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത്. അതിൽ മകളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിതനാകുന്ന, നിസ്സഹായനാവുന്ന വൃദ്ധപിതാവിന്റെ വേഷം ചെയ്തത് പ്രേംജിയായിരുന്നു. ഏതൊരു പ്രേക്ഷകന്റെയും കണ്ണുകൾ നിറയ്ക്കാൻ പോകുന്ന തരത്തിൽ തന്മയത്വത്തോടെയാണ് കിട്ടുണ്ണി നായർ എന്ന കഥാപാത്രത്തെ പ്രേംജി അവതരിപ്പിച്ചത്. ഒതേനന്റെ മകനിൽ തച്ചോളി വലിയ കുറിപ്പായി പ്രേംജി തിളങ്ങി.

1971 സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സിന്ദൂരച്ചെപ്പ് എന്ന ചലച്ചിത്രത്തിനായിരുന്നു. നടൻ മധു സംവിധാനം ചെയ്ത ചലച്ചിത്രമായിരുന്നു അത്. ഒരു ആനയുടെ കഥയാണ് സിന്ദൂരച്ചെപ്പ്. ആന മൂന്നു പേരെ കൊല്ലുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചു. അതുപ്രകാരം സർക്കാർ ആനയെ കൊല്ലാൻ ഉത്തരവിടുന്നു. മനക്കലിലെ ആനയാണ് സർക്കാർ ഉത്തരവറിഞ്ഞ് വിഷണ്ണനാവുന്ന നമ്പൂതിരി. ആനയുടെ രക്ഷയ്ക്കെത്തുന്ന പാപ്പാന് ഒരവസരം കൂടി നൽകാനുള്ള ഉത്തരവറിയുമ്പോൾ നമ്പൂതിരിക്കുണ്ടാവുന്ന സന്തോഷം, വിഷാദവും സന്തോഷവും ഒരു മുഖത്ത് തന്നെ ഭാവപ്രകാശമാകുന്നു. മികവുറ്റ അഭിനയ മുഹൂർത്തങ്ങൾ, അതിലൂടെ പ്രേംജി കടന്നുപോകുന്നത് അത്ഭുത ആദരങ്ങളോടെ നമ്മൾ കണ്ടിരുന്നു പോകും.

തുമ്പോലാർച്ച, പൊന്നാപുരം കോട്ട, ഉത്തരായനം, തപസ്യ, തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രേംജി തന്റെ സാന്നിധ്യം സജീവമാക്കി. താൻ കൈകാര്യം ചെയ്ത വേഷങ്ങളിലൂടെ ഗ്രാമപ്രദേശത്ത് നമ്മൾ കണ്ടുമുട്ടി പരിചയപ്പെട്ട ഹൃദയനൊമ്പരം അനുഭവിക്കുന്ന വൃദ്ധ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുന്ന നൊമ്പരം കാഴ്ചക്കാരെയും ബാധിക്കുമെന്നതിന് സംശയമില്ല. തീർച്ചയായും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുകി ഉയരുന്ന നൊമ്പരം തന്നെയാവും പ്രേംജി കാഴ്ചവെക്കുന്നത്. അഭിനയത്തിന്റെ ഏതു തലത്തിലേക്കും അനായാസേന ആരോഹണ അവരോഹണ ക്രമത്തിലെത്തിച്ചേരുവാനുള്ള പ്രേംജിയുടെ കഴിവ് പ്രശംസനീയം തന്നെ.

0: ഒറ്റക്കമ്പി നാദം.
1: ജഗദ്ഗുരു ആദിശങ്കരൻ, ആനപ്പാച്ചൻ, ലിസ, സന്ധ്യാരാഗം, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, സത്യം, സഞ്ചാരി, തൃഷ്ണ, ഒരു തിര പിന്നെയും തിര, യാഗം, ശ്രീകൃഷ്ണ പരിന്ത്, മംഗളം നേരുന്നു, അനുബന്ധം, ഭഗവാൻ തുടങ്ങി എത്രയോ ചിത്രങ്ങൾ. അതിലെല്ലാം പ്രേംജിയുടെ അഭിനയ ചാരുത ചിത്രലിപികളിലെന്ന പോലെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടിരിക്കുന്നു. അത്രയേറെ ഹൃദയാകർഷകമായ അഭിനയ പാടവം അതിന്റെ എല്ലാ ലാളിത്യത്തോടെയും പകർന്നാടാൻ പ്രേംജി എന്ന അഭിനേതാവിന് കഴിഞ്ഞു. അഭിനയമെന്ന ജീവിത സബരിയിലൂടെ മാത്രം സഞ്ചരിച്ച ഒരാൾ, ഹൃദയശൂന്യനായ ഒരാൾക്ക് പോലും ഇഷ്ടവും സ്നേഹവും തോന്നുന്ന പ്രകൃതമുള്ള ഒരാൾ, സൗമ്യമായി മലയാളത്തിന്റെ കലാലോകത്ത് വിഹരിച്ചിരുന്ന ഒരാൾ, അതായിരുന്നു പ്രേംജി.

അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ ക്രൂരവും നിന്ദ്യവുമായ സംഭവമായിരുന്നു രാജൻ കേസ്. നിരപരാധിയായ രാജനെ അന്നത്തെ ഭരണകൂടത്തിന്റെ നീതിപാലകർ നരഹത്യ ചെയ്തു. രാജന്റെ പിതാവ് ഈച്ചിരവാര്യർ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് അന്യായത്തെ തുടർന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തു. അത് കള്ളസത്യവാങ്മൂലമാണെന്ന് കോടതി കണ്ടെത്തി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. എത്രയോ നേതാക്കളെ ഈച്ചിരവാര്യർ ഇതിനോടകം കണ്ടു. യാചിച്ചു, മകന് നീതി ലഭിക്കണം. പക്ഷേ ഉന്നതരായ രാഷ്ട്രീയക്കാർ വരെ ആ അച്ഛന്റെ കണ്ണീര് കണ്ടില്ല എന്ന് മാത്രമല്ല നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്തു. ഈച്ചിരവാര്യർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ സംഭവത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു പിറവി എന്ന ചിത്രം. ഷാജിയൻ കരുണിന്റെ സംവിധാനം, അതിലെ രാഘവ ചാക്യാർ എന്ന കഥാപാത്രം പ്രേംജി അതിനെ അനശ്വരമാക്കി. 1988 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആ ചിത്രത്തിലൂടെ പ്രേംജിയെ തേടിയെത്തി. താൻ അതുവരെ അഭിനയിച്ച സർവചിത്രങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് പിറവിയിൽ പ്രേംജി ജീവിച്ചു. അതോ അഭിനയിച്ചോ? ഈച്ചിരവാര്യർ എന്ന പിതാവിനെ തന്നിലേക്ക് ആവാഹിച്ചതിനൊപ്പം അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ ക്രൂരതകളോടുള്ള പകയും പ്രേംജിയിൽ ജ്വലിച്ചു നിന്നിരിക്കണം. അതുകൊണ്ടാണ് അത്രമേൽ അനശ്വരമായി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായത് എന്ന് വേണം നമ്മൾ കരുതാൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയു. ഭഗവത്ഗീതയിലെ വരികളാണ്. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. ഭൗതിക ബന്ധത്തിൽ അന്തർഭവിക്കുന്ന മനസ്സിന് സമാധാനമുണ്ടാവുകയില്ല. ഭൗതികങ്ങളായ സുഖഭോഗങ്ങളെല്ലാം ബന്ധത്തെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഭൗതികങ്ങളായതും ബാഹ്യമായതുമായ വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ അന്തർമുഖമാക്കി നിർത്താൻ സാധിച്ചാൽ മനസ്സമാധാനം ലഭിക്കും. ആധുനിക കാലത്ത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇത്. ഈ പറഞ്ഞതു തന്നെ മനസ്സിലാക്കാൻ അത്ര എളുപ്പവുമല്ല. എന്നാൽ ഭൗതികമായ വസ്തുക്കളോട് ആസക്തി ഉണ്ടാവാതെ നോക്കാൻ നമുക്ക് കഴിയും. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പവുമാണ്. അതിനാവശ്യമായ ജീവിത പരിശീലനം നേടുക എന്നതാണ് പ്രധാനം. ആ പരിശീലനം എവിടെ നിന്ന് കിട്ടും? വീട്ടിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്. ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവാതിരിക്കാനുള്ള പരിശീലനം വീടുകളിൽ നിന്ന് ലഭിക്കാത്തിടത്തോളം അവയെ വീടുകൾ എന്ന് വിളിക്കാനാവില്ല, വിദ്യാലയങ്ങളെന്നും. മനസ്സിനെ അന്തർമുഖമാക്കി വയ്ക്കുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയുമോ? വേറൊന്നുമല്ല, ആത്മപരിശോധന ചെയ്യുക എന്നതുതന്നെയാണ്. സ്വയം നോക്കുക എന്നതുതന്നെയാണ്. അവനവനിലേക്ക് ഉറ്റുനോക്കുവാനാവാത്ത മാനവന് അന്യനെ അറിയുവാനാവുന്നതെങ്ങനെ എന്നു കവി. എത്ര ശരിയാണെന്ന് നോക്കൂ. ഞാൻ എന്നിലേക്കാണ് ആദ്യം നോക്കേണ്ടത്. ആ കാഴ്ച ശരിയായാലേ എല്ലാം ശരിയാവൂ.

അവനവനെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞു. അതിനർത്ഥം സദാനേരം അവനവനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, വ്യാപരിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാനസിക തകർച്ചയ്ക്ക് കാരണമാകും. ഞാൻ ഞാൻ എന്ന വിചാരം മാത്രം. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും എന്നറിയുമോ? എനിക്കാരുമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നീ വിചാരങ്ങളിൽ എത്തിച്ചേരും. മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നലുണ്ടാവും. സോഷ്യലൈസേഷൻ കുറയും. കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും പങ്കെടുക്കുന്നതാണ് സോഷ്യലൈസേഷൻ എന്ന് കരുതരുത്. ഞാൻ ഞാനിലേക്ക് ചുരുങ്ങുന്നത് ആത്മപരിശോധനയല്ല. അങ്ങനെ സ്വയം ചുരുങ്ങുന്ന ഒരാൾക്ക് സ്വയം വിശകലനം സാധ്യമാവുകയുമില്ല. നിങ്ങൾ നിങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾക്കാവില്ല. പലതും കുറ്റമായി കാണാനേ നിങ്ങൾക്കാവൂ. ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളുമായി സ്വയം നീറുകയാണെന്ന് നിങ്ങൾ കരുതും. അതുകൊണ്ട് അവനവനിലേക്ക് ചുരുങ്ങാതിരിക്കുക. ഈ ലോകം വളരെ വിശാലമാണ്. വിശാലതയുടെ കാറ്റുകൊള്ളാൻ വല്ലപ്പോഴുമെങ്കിലും സ്വയം സൃഷ്ടിച്ച ആവരണത്തിൽ നിന്ന് പുറത്തു വരണം, വന്നേ തീരൂ.

വിൽബ്രൈറ്റ് എന്നൊരാളിന്റെ പുസ്തകത്തിൽ വായിച്ചതാണ്. പണവ്യാപാര മണ്ഡലത്തിൽ സമുന്നതന്മാരായി വിരാജിച്ചിരുന്ന ചില വ്യക്തികളെപ്പറ്റി. 1923 ഷിക്കാഗോയിൽ പ്രധാനമായ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സാമ്പത്തിക രാജാക്കന്മാർ. പക്ഷെ 25 വർഷം കഴിഞ്ഞ് അവരിൽ ഒരാൾ കടം വെട്ടാൻ കഴിവില്ലാതെ ദരിദ്രനായി തീർന്നു. ഉരുക്കു വ്യാപാര രംഗത്തെ കരുത്തനായ രാജാവായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം മരിച്ചത് നിത്യവൃത്തിക്ക് വകയില്ലാതെയായിരുന്നു. ഒരു കമ്പനിയുടെ പ്രസിഡന്റായിരുന്ന മറ്റൊരാൾ ഒരു കാശുപോലും കയ്യിലില്ലാതെ മരിച്ചു. വേറൊരാൾ ഭ്രാന്തനായി തീർന്നു. മറ്റൊരു വ്യവസായ പ്രമുഖൻ പാപ്പരായി വിദേശത്ത് കിടന്നു മരിച്ചു. വേറൊരാൾ ആത്മഹത്യ ചെയ്തു. ഇവരെല്ലാവരും പണമുണ്ടാക്കാൻ പഠിച്ചവരായിരുന്നു. ഭൗതികമായി മനുഷ്യന് ഉയരാനാവുന്നതിന്റെ അത്യുച്ചകോടിയിൽ അവരെത്തുകയും ചെയ്തു. പണം സമ്പാദിക്കാനുള്ള ടെക്നിക് അവർക്കറിയാമായിരുന്നു. എന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. വിൽബ്രൈറ്റ് അങ്ങനെയാണ് അവരെ നിരീക്ഷിക്കുന്നത്. പണം സമ്പാദിക്കാൻ അറിയുന്നവർ ധാരാളമുണ്ട്, പക്ഷെ വ്യക്തമായ പദ്ധതി പ്രകാരം അതിനെ സുരക്ഷിതമാക്കാൻ കഴിയുന്നവർ വിരളമാണ്. അങ്ങനെ സുരക്ഷിതമാക്കുക എന്നത് ഒരു ബാങ്കിംഗ് പ്രക്രിയ അല്ല, പകരം അതൊരു മനസ്സാണ്. അങ്ങനെ പറയാനേ കഴിയൂ. അങ്ങനെയുള്ളവർക്കാകട്ടെ പണത്തിന്റെ വില എന്തെന്നറിയുകയും ചെയ്യാം.

പണമുണ്ടാക്കുക എന്നതേക്കാൾ പ്രധാനമാണ് അതിൻ്റെ വിനിയോഗം. സാമ്പത്തിക ഉത്തരവാദിത്തം എന്ന് കേട്ടിട്ടില്ലേ? അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മറന്നുപോകരുത്. സാമ്പത്തിക ഉത്തരവാദിത്തമില്ലാത്തവരാണ് പലപ്പോഴും പാപ്പരാകുന്നത്. സാമ്പത്തിക ഉത്തരവാദിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് പണത്തിൽ അഹങ്കരിക്കരുത് എന്നൊരു പഴമൊഴി ഉണ്ടായിട്ടുള്ളത് തന്നെ. പണം മനസ്സിനെ ഇളക്കുകയല്ല വേണ്ടത്, ദൃഢമാക്കുകയാണ് വേണ്ടത്. ചിലരെയെങ്കിലും കണ്ടിട്ടില്ലേ, കുറച്ച് കാശ് കയ്യിൽ വന്നാൽ പിന്നെ ആകെ ഒരു ഇളക്കമാണ്. എങ്ങനെയെങ്കിലും അത് തീർത്തു കിട്ടാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല. അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ആത്മവിശ്വാസത്തിന്റെ ഉറവിടമാണെന്ന് മറന്നുപോകരുത്. അപ്പോ പണമുണ്ടായാൽ ആത്മവിശ്വാസം വർദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ വൈകാരികമായി പണത്തെ സമീപിക്കാൻ തോന്നില്ല. ബൗദ്ധികമായി സമീപിച്ചു തുടങ്ങുന്നതോടെ സാമ്പത്തിക ഉത്തരവാദിത്തം എന്തെന്ന് മനസ്സിലായി തുടങ്ങും. നല്ല കാശ് കയ്യിലുണ്ട്, എന്നാൽ സാമ്പത്തിക ഉത്തരവാദിത്തമില്ല. അങ്ങനെയുള്ളവരെ പൊതുവെ പറയുന്നത് പുത്തൻ പണക്കാരെന്നാണ്. ധൂർത്തും നിരുത്തരവാദിത്തവും അവരോടൊപ്പമുണ്ടാവും, ആവശ്യമില്ലാത്തിടത്ത് ലുബ്ധം. ഒപ്പം പറയട്ടെ, ധൂർത്തുപോലെ നെഗറ്റീവായ ഒന്നാണ് ലുബ്ധം.

സമ്പാദിക്കുക എന്നത് നല്ല മനുഷ്യന് ചേരുന്നതല്ല എന്നും കിട്ടുന്നതെല്ലാം ദാനം ചെയ്യുന്നവരാണ് നല്ല മനുഷ്യർ എന്നും ഗുണപാഠ കഥകളിലൂടെ പണ്ടുമുതലേ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. വളരെയേറെ നെഗറ്റീവായ ഒരു ഉപദേശമാണിത് എന്നാണ് എന്റെ അഭിപ്രായം. അധ്വാനത്തിലൂടെ മനുഷ്യൻ സമ്പാദിക്കുക തന്നെ വേണം, ചൂഷണം ചെയ്യരുത് എന്നു മാത്രം. രാവിലെ ട്യൂഷൻ എടുക്കുന്ന ഒരാളെ എനിക്കറിയാം. ട്യൂഷന്റെ വരുമാനം കൊണ്ട് ജംഗ്ഷനിൽ ഒരു കട നടത്തുന്നുണ്ട്. സ്കൂൾ സ്റ്റേഷനറീസാണ്, ഭാര്യയാണ് കടയിലിരിക്കുന്നത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണിവരെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 5 മുതൽ 7 വരെ വീണ്ടും ട്യൂഷൻ. അത് കഴിഞ്ഞ് 10 മണിവരെ പെട്രോൾ പമ്പിൽ. വീട്ടിൽ പച്ചക്കറി കൃഷിയും മറ്റുമുണ്ട്. 10 വർഷം കൊണ്ട് അദ്ദേഹം നല്ലതായി തന്നെ സമ്പാദിച്ചു. ആവശ്യമില്ലാത്ത ധൂർത്തൊന്നുമില്ല. പണം കടം കൊടുക്കില്ല, ഒരു ലിമിറ്റിൽ കവിഞ്ഞ് പിരിവും കൊടുക്കില്ല. അതിന് അദ്ദേഹം പറയുന്ന ന്യായം ഇങ്ങനെയാണ്: ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പണമാണ്, എനിക്കാരെയും ഭയക്കേണ്ടതില്ല. ഒരാൾ പിരിവിന് വന്ന് 1000 രൂപ ചോദിച്ചു. അപ്പോൾ ഈ മനുഷ്യൻ പടവലങ്ങയ്ക്ക് തട്ടുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് ദാ ഈ കയറൊന്നു പിടിച്ചേ എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. 1.5 മണിക്കൂർ പിരിവിന് വന്ന ആളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് 500 രൂപ കൊടുക്കുകയും ചെയ്തു. സമ്പാദിക്കുന്നതിന്റെ 1/10 ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എങ്ങനെയുണ്ടെന്ന് നോക്കൂ, അയാൾ കുടുംബസമേതം സന്തോഷത്തോടെ ജീവിക്കുന്നു. അത് വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാമ്പത്തിക ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്ന മനുഷ്യൻ രാഷ്ട്രപുരോഗമനത്തിന്റെ ഭാഗമാണെന്നും മറന്നുപോകരുത്.

ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര അമ്മമാർ ഇവിടെ ഉണ്ട് എന്നറിയുമോ? രണ്ട് പെൺമക്കൾ, അവരുടെ വിവാഹം കഴിഞ്ഞു, ഭർത്താവ് മരിച്ചുപോയി. ഒറ്റയ്ക്ക് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. ചെറിയ ചെറിയ വരുമാനങ്ങൾ, അതുവച്ചവർ ജീവിതത്തെ മനോഹരമായി തുന്നിപ്പിടിപ്പിക്കുന്നു. ചെറിയ വരുമാനം, മികച്ച ഉത്തരവാദിത്തം, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സ്വതന്ത്രവും സുന്ദരവുമായിരിക്കുന്നു. വല്ലപ്പോഴും അവർക്കുണ്ടാകുന്ന ഒറ്റപ്പെടൽ അവർ റേഡിയോ കേട്ടും റേഡിയോ സംസ്കാരത്തിന്റെ ഭാഗമായും മറികടക്കുന്നു. ഒറ്റപ്പെടലിനെ അവർ അതിജീവിക്കുന്നത് ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അതിന്റെ അടിസ്ഥാനമാകട്ടെ സാമ്പത്തികമായ ഭദ്രതയുമാണ്. അത് ചെറിയ ഭദ്രതയായിരിക്കാം, പക്ഷേ അതിലവർക്ക് വിശ്വാസമുണ്ട്. സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുമ്പോഴാണ് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. എത്ര ചെറുതായാലും വലുതായാലും ഉള്ള സാമ്പത്തികത്തെ ഭദ്രമാക്കി വയ്ക്കുക എന്നത് വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. സാമ്പത്തിക ഭദ്രത മനുഷ്യന്റെ ഭയം കുറയ്ക്കും. എന്നാലാകട്ടെ, സാമ്പത്തിക നിരുത്തരവാദിത്തം മനുഷ്യന്റെ ഭയത്തെ വർദ്ധിപ്പിക്കും. പണാടിസ്ഥാനമാണ് ജീവിതം, അത് പണ ആധിപത്യമാവരുത് എന്ന് മാത്രം.

സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നവരെ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗമെങ്കിലും അപമാനിക്കുകയോ വിമർശിക്കുകയോ ചെയ്യാറുണ്ട്. ഒന്നോർത്തു നോക്കൂ, ഗുണപാഠ കഥകൾ പറയുന്നതുപോലെ എല്ലാവരും അവരുടെ ചെലവിനാവശ്യമായ പണം മാത്രം സ്വീകരിക്കുന്നു, എല്ലാം ത്യജിച്ചു ജീവിക്കുന്നു. എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ? എല്ലാം വെറുതെ കിട്ടണം എന്നാഗ്രഹിക്കുന്ന വികല മാനസികാവസ്ഥയുടെ പരിണിത ഫലങ്ങളാണത്. ഒരു കാര്യം ഓർമ്മ വരികയാണ്, ഒരു ഡോക്ടർ സദാ പ്രൈവറ്റ് ആശുപത്രികളെ വിമർശിക്കുമായിരുന്നു. രോഗികളിൽ നിന്ന് ഫീസ് കൂടുതൽ വാങ്ങുന്നു എന്നു പറഞ്ഞായിരുന്നു വിമർശനം. ഒടുവിൽ അദ്ദേഹം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ തന്നെ ജോലിക്കു കയറി. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം 2 ലക്ഷം രൂപ മാസ ശമ്പളം വാങ്ങുന്നു എന്നാണ്. മാനേജ്മെന്റ് എനിക്ക് ആ ശമ്പളം തന്നേ തീരൂ, പക്ഷേ രോഗികൾക്ക് ചികിത്സ സൗജന്യമായി നൽകുകയും വേണം. അതെങ്ങനെ ശരിയാകും എന്നാലോചിച്ചു നോക്കൂ. വിമർശിക്കുന്ന ആൾ പറയുമോ, എനിക്കിത്രയും ശമ്പളം വേണ്ട, പകുതി മതിയെന്ന്? അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടും രോഗികളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കുന്നുവെങ്കിൽ ആ മാനേജ്മെന്റ് വിമർശിക്കപ്പെടുക തന്നെ വേണം. അല്ലാത്ത പക്ഷം ആരാണ് വിമർശിക്കപ്പെടേണ്ടത് എന്ന് ആലോചിക്കേണ്ടതുമുണ്ട്.

ബാഹ്യവസ്തുക്കളോട് അമിത ആസക്തി ഉണ്ടാവരുത് എന്ന് പറഞ്ഞാണ് സുഖദമി നേരം ഇന്ന് നമ്മൾ തുടങ്ങിയത്. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നരുത് എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. മനുഷ്യന് ആഗ്രഹങ്ങളുണ്ട്. വായു, വെള്ളം, ഭക്ഷണം എല്ലാം നല്ലതായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. സഞ്ചാരയോഗ്യമായ പാതകൾ, നല്ല വാഹനം, നല്ല വസ്ത്രം ഒക്കെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ്. അതൊക്കെ എങ്ങനെയാണ് അത്യാഗ്രഹങ്ങളാകുന്നത്? അങ്ങനെ ആഗ്രഹം തോന്നുന്ന ബാഹ്യവസ്തുക്കൾ ഏറെയുണ്ട്. ആഗ്രഹം അത്യാഗ്രഹമായും ആസക്തിയായും മാറരുത് എന്നേയുള്ളൂ. ബാഹ്യവസ്തുക്കളോട് ആഗ്രഹം തോന്നുന്ന വിധത്തിലാണ് മനുഷ്യന്റെ മസ്തിഷ്കം രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. ഏയ്, എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നത് ആത്മവഞ്ചനയാണ്. അല്ലാത്ത പക്ഷം അത് വെറും ഷോയാണ്. ഭർതൃഹരിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരിക്കൽ രാജ്യഭാരവും സർവ ലൗകിക സുഖങ്ങളും ഉപേക്ഷിച്ച് അയാൾ കാട്ടിലേക്ക് പോയി. അലഞ്ഞു തിരിഞ്ഞു നടന്നു. കാലങ്ങൾ ഒരുപാട് അങ്ങനെ പോയി. ഒരു പ്രഭാതത്തിൽ ഭർതൃഹരി അങ്ങനെ നടക്കവേ കുറച്ചു ദൂരെയായി സൂര്യപ്രകാശത്തിൽ എന്തോ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. ഓടിച്ചെന്നെടുക്കവേ അതൊരാളിന്റെ തുപ്പലായിരുന്നു എന്ന് മനസ്സിലായി. തിളങ്ങുന്ന ഒന്ന് ഓടിച്ചെന്നെടുക്കാൻ തന്നിലുണ്ടായ ത്വര എന്തെന്ന് അയാൾ ഒരു ആത്മപരിശോധന നടത്തി. താനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അയാൾക്ക് ആ സമയം ബോധ്യം വന്നു. രാജ്യത്തിലേക്ക് തിരിച്ചു ചെന്ന് രാജ്യഭാരം തിരിച്ചേറ്റെടുക്കുകയും ചെയ്തു. മനുഷ്യൻ അങ്ങനെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഉപേക്ഷിക്കാനാവില്ല.

എനിക്കങ്ങനെ പുരസ്കാരങ്ങളോടും അംഗീകാരങ്ങളോടുമൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? വെറുതെയാണത്. എല്ലാം ആഗ്രഹിക്കുന്നവരാണവർ. ഉള്ളിലെ ആഗ്രഹങ്ങളെ മറച്ചുവെച്ച് വെറുതെ നടിക്കുകയാണ്. മനുഷ്യന് ബാഹ്യവസ്തുക്കളോടുള്ള ആകർഷണം എപ്പോഴും ഉണ്ടാകും. അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നവരുണ്ട്. നാരായണ ഗുരുവും രമണ മഹർഷിയും ഒക്കെ അങ്ങനെയുള്ളവരാണ്. അല്ലാതെ ഞാനൊരു സർവസംഘ പരിത്യാഗിയാണെന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും സാങ്കത്യമുണ്ടാകുമോ? സാധ്യതയില്ല. നിങ്ങളൊരു കഥ എഴുതി എന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ കവിത എഴുതി എന്ന് വിചാരിക്കൂ, പരമാവധി ആളുകൾ അത് വായിക്കണം എന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? നിങ്ങളൊരു ശില്പമുണ്ടാക്കിയെന്ന് വിചാരിക്കൂ, അതെല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്തിന്? ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്തിന്? ആത്മസാക്ഷാത്കാരത്തിനെന്ന് പറയുന്നവരെയും കണ്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും പറയുവാനില്ല. പ്രത്യേക ജനുസായിരിക്കും. ചിലർക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാനറിയാം, ചിലർക്ക് അതറിയില്ല. അത്രയേ ഉള്ളൂ. അന്തർ ആഗ്രഹം ഒരുപോലെയാണ്, അതിൽ വ്യത്യാസമില്ല.